നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്, ഇടവമാസം 30-ാം തീയതി, 2026 ജൂൺ 13, ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 57 മിനിറ്റും 42 സെക്കൻഡും. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്ലി യാഴ്സ്.

0: വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട് എത്തുക. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ക്വാറന്റൈനിൽ കഴിയുന്ന 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുന്ന KSRTC യുടെ പ്രിയദർശിനി പദ്ധതി മറ്റന്നാൾ പ്രാബല്യത്തിൽ വരും. എല്ലാ വിഭാഗം ഓർഡിനറി സർവീസുകളിലും പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ദൂരപരിധിയില്ലാതെ സൗജന്യയാത്ര അനുവദിക്കും. മഴക്കാലത്തെ വൈദ്യുതി സംബന്ധിച്ച ജനങ്ങളുടെ പരാതിക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA യുടെ നേതൃത്വത്തിൽ നിയോജകമണ്ഡലതല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. KSEB യുടെ ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചേരാനെല്ലൂർ സിഗ്നലിന് സമീപത്ത് മുണ്ടിയാത്ത് റോഡിലെ വാടക കെട്ടിടത്തിൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്ന 7 അതിഥി തൊഴിലാളികളെ ചേരാനെല്ലൂർ പോലീസ് രക്ഷപ്പെടുത്തി. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ കണ്ടെത്തിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ കിരൺ ബേബി. ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ട് എത്തും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്നറിയോ? ദാ ബെഡ് കോഫി റെഡി.

Early to bed and early to rise make a man healthy, wealthy and wise. എല്ലാവർക്കും അറിയാവുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മൊഴി. നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, അത് നിങ്ങളെ ആരോഗ്യവും സമ്പത്തും ബുദ്ധിയുമുള്ളവനാക്കി മാറ്റും. എന്നാലേ ഇപ്പോഴും നേരത്തെ എഴുന്നേൽക്കാൻ മടിയുള്ള എത്രയോ ആളുകളുണ്ടല്ലേ. അതിപ്പോൾ കുട്ടികളായാലും ശരി, മുതിർന്നവരായാലും ശരി. പക്ഷേ റെയിൻബോയുടെ ചങ്ങാതിമാരെന്തായാലും 6 മണിക്കെങ്കിലും എഴുന്നേൽക്കുന്നവരായിരിക്കും. എന്നാലും വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ ഉറക്കപ്രേമികൾ. അവർക്കൊക്കെ നേരത്തെ എഴുന്നേൽക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കാമെന്ന്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് തമ്മിലൊരു ഗുഡ് മോർണിംഗ് പറയണ്ടേ. ഗുഡ് മോർണിംഗ്. റെയിൻബോയുടെ ബെഡ് കോഫിയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുരേഷ് കാഞ്ഞിനെ കാട്ടാണ് കൂടെ. നമുക്ക് 7 മണിവരെ വർത്തമാനങ്ങളും പാട്ടുകളും ടിപ്സും ഒക്കെ ആയിട്ടങ്ങ് പോവാം. ഓക്കെ, അപ്പോൾ പറഞ്ഞതുപോലെ ടിപ്പുകൾ ഓരോന്നായി ശ്രദ്ധിച്ചോളൂ കേട്ടോ. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് നാളെ മുതൽ വെളുപ്പിന് 4:30-5 മണിക്കും ഒന്നും ചാടി എഴുന്നേൽക്കണ്ട. പതുക്കെ മതിയെന്ന്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നല്ലേ. അതുകൊണ്ട് ഇപ്പോൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഒരു 15 മിനിറ്റ് മുൻപ് എഴുന്നേൽക്കാൻ പറയുക. കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ പോട്ടെ. പിന്നെ വീണ്ടും 15 മിനിറ്റ് ഒന്ന് കുറയ്ക്കുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എപ്പോൾ എഴുന്നേൽക്കണമെന്നാണോ തീരുമാനിച്ചിരിക്കുന്നത് ആ ടൈമിലേക്ക് എത്തുക. പതിയെ മതി, അതാണ് പറഞ്ഞത്. ആ പറഞ്ഞതുപോലെ എപ്പോൾ എഴുന്നേൽക്കണം എന്നൊരു തീരുമാനം

വേണം കേട്ടോ ആദ്യം, അതില്ലാതെ പറ്റില്ല. ഓൾറൈറ്റ്, ഇനി ഈ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നോ, നേരത്തെ കിടന്നുറങ്ങുക എന്നതാണ്. ഈ നെറ്റിൽ കുടുങ്ങിയോ ടി വി നോക്കിയോ ഒക്കെ ഇരുന്ന് കൂടുതൽ സമയം കളയരുത് എന്ന് സാരം. വൈകി കിടക്കുകയും വേണം, നേരത്തെ എഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഏതെങ്കിലും ഒന്നിൽ ഫിക്സ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാൻ ടൈം സെറ്റ് ചെയ്ത് അലാം വച്ചിട്ട് അത് ബെഡിൻ്റെ തൊട്ടടുത്ത് വച്ചാണ് ഉറങ്ങാൻ പോകുന്നതെങ്കിൽ പദ്ധതി പാളിപ്പോകാനുള്ള ചാൻസ് ആണ് കേട്ടോ കൂടുതൽ. കാരണം എന്താ, അലാം അടിക്കുമ്പോൾ അത് സ്നൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഓഫ് ചെയ്യാനോ ആകും ആദ്യത്തെ ടെൻഡൻസി. സോ അലാം ക്ലോക്കോ മൊബൈലോ എന്താണെന്ന് വെച്ചാൽ അത് ദൂരെ മാറ്റി ടേബിളിൻ്റെ പുറത്തോ മറ്റോ വയ്ക്കുക. ഓഫ് ചെയ്യണമെങ്കിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോകണം, അതാണ് ഇതിൻ്റെ യുക്തി. അങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നതേ കിടന്ന് ഓഫ് ചെയ്യുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സംഗതിയാണ്. ഓഫ് ചെയ്തിട്ട് വീണ്ടും പോയി കിടക്കാതിരുന്നാൽ മതി, അതിന് പകരം റൂമിന് പുറത്തേക്ക് ഇറങ്ങുക. ബെഡ് കണ്ടാലല്ലേ കുഴപ്പമുള്ളൂ. ദാറ്റ് ഇസ്, അതും ഒരു ശീലമാക്കണം. പതുക്കെ പതുക്കെ നേരത്തെ എഴുന്നേൽക്കുന്നതിൻ്റെ ഗുണം ആ വ്യക്തിക്ക് മനസ്സിലാകും. എക്സ്ട്രാ കിട്ടുന്ന സമയം പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും. ടൈം കിട്ടുന്നില്ല എന്ന പരാതി ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഓരോ പ്രഭാതത്തിൻ്റെയും സൗന്ദര്യം, ശബ്ദങ്ങൾ, കുളിർമ ഇതൊക്കെ ആസ്വദിച്ചു തുടങ്ങിയാലേ നേരത്തെ എഴുന്നേൽക്കുന്നത് ഒരു സമ്മാനം തന്നെയാണ് എന്ന് മനസ്സിലാവുകയും ചെയ്യും. ഇനി ആഴ്ചയിൽ ഒരിക്കൽ കുറച്ചധികം നേരം കിടന്നുറങ്ങുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സൺഡേ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല, അവധിയാണ് എല്ലാ കാര്യങ്ങൾക്കും എന്നാണെങ്കിൽ ഒരു ഇളവൊക്കെ ആകാം. അപ്പോൾ എല്ലാം ഓക്കെ ആയി അല്ലേ? ഇങ്ങനെ ചോദിച്ചു നോക്കാനും മറക്കണ്ട, ആർക്കാണോ ഈ ടിപ്സ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അയാളോട്. കേട്ടുകൊണ്ടിരുന്നോളൂ ബെഡ് കോഫി റെയിൻബോ FM 107.5.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: കേട്ടതാരു ഇങ്ങു വന്നതാരു
2: പാഞ്ചാലി പാഞ്ചാലി
3: കോവിൽ മണിയോ സേതന്നൈ സേതദാരോ അവർ എന്ന പേരോ
2: പറഞ്ഞോതി പറഞ്ഞോതി.

0: One of the luckiest things that can happen to you in life is to have a happy childhood. വളരെ സന്തോഷം നിറഞ്ഞ ഒരു ബാല്യകാലം ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഭാഗ്യങ്ങളിൽ ഒന്ന്. അഗത്ത ക്രിസ്റ്റി, ക്രൈം ഫിക്ഷൻ ലോകത്തെ മഹാറാണിയായ നോവലിസ്റ്റ് അഗത്ത ക്രിസ്റ്റിയാണ് ബാല്യകാലത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ബ്രിട്ടീഷുകാരിയാണ് അഗത്ത ക്രിസ്റ്റി. അവരുടെ ആദ്യ നോവൽ പുറത്തിറങ്ങിയത് 1921. ഹെർക്യൂൾ പൊയ്റോ എന്ന ബെൽജിയൻ ഡിറ്റക്റ്റീവ് ക്യാരക്ടറിലൂടെ വായനക്കാരുടെ മനം കവർന്ന 78 നോവലുകൾ അവർ രചിച്ചിട്ടുണ്ട്. അവരുടെ മറ്റൊരു ഡിറ്റക്റ്റീവ് ക്യാരക്ടറാണ് മിസ് മാർപ്പിൾ. പലരും വായിച്ചു കാണും ക്രിസ്റ്റിയുടെ കുറ്റാന്വേഷണ നോവൽസ് അല്ലേ. അവയിൽ ഏതാനും പുസ്തകങ്ങളുടെ ടൈറ്റിൽ കൂടി പറയാം. മർഡർ ഓൺ ദി ഓറിയന്റ് എക്സ്പ്രസ്, ഡെത്ത് ഓൺ ദി നൈൽ, പാർട്ട്നേഴ്സ് ഇൻ ക്രൈം, ദി എ ബി സി മർഡേഴ്സ് ആൻഡ് ദെൻ ദർ വർ നൺ, ദ മൗസ് ട്രാപ്പ്, ദ ബോഡി ഇൻ ദ ലൈബ്രറി. ബെസ്റ്റ് സെല്ലിംഗ് ഫിക്ഷൻ റൈറ്റർ ഓഫ് ഓൾ ടൈം ആയിട്ട് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ സ്ഥാനം നേടിയിട്ടുണ്ട് അഗത്ത ക്രിസ്റ്റി. ബിറ്റ് കോഫിയാണ് പ്രിയപ്പെട്ടവർക്കൊപ്പം കേട്ടുകൊണ്ടിരിക്കാം 7 മണിവരെ.
1: Musically yours, this is FM Rainbow 107.5. Your favorite music station.

കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫിയാണ്. ബെഡ് കോഫിയുടെ തേർഡ് സെഗ്മെന്റിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നല്ല രസകരമായ ഒരു കാര്യം പറയാം കേട്ടോ. മറ്റാരും ചിന്തിക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കുന്നയാൾ വലിയ പല നേട്ടങ്ങളിലേക്കും എത്തിച്ചേരാറുണ്ട്. മനസ്സിൻ്റെ വിസ്മയകരമായ ശക്തി ശരിയായ വിധത്തിൽ ഉപയോഗിച്ചാൽ ആർക്കും ഇങ്ങനെ തനിമയുള്ള ചിന്ത സാധ്യമാവും. നമുക്ക് ഇന്ന് നിസ്സാരം എന്ന് തോന്നുന്ന സേഫ്റ്റി പിൻ, മുട്ടുസൂചി, പേപ്പർ ക്ലിപ്പ്, ഇതൊക്കെ ഇത്തരം ആശയങ്ങളിലൂടെ ജന്മം കൊണ്ടവ തന്നെയാണ്. ഓക്കെ, വേറിട്ട വഴിയിൽ ചിന്തിച്ച ഒരു വ്യക്തിയുടെ കഥ നമുക്കൊന്ന് കേൾക്കാം. ജോർജ് സ്റ്റെഫാക് എന്നാണ് ആളുടെ പേര്. സാമ്പത്തികമായി അത്ര നല്ല നിലയിലല്ലാതിരുന്ന ജോർജ് പുതിയ ബിസിനസ് രീതികളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം കക്ഷിക്കൊരു ഐഡിയ തോന്നി. അലക്കി തേച്ച് നൽകുന്ന ഷർട്ടുകൾ മടങ്ങി ചുളിവ് വീഴാതിരിക്കാനായിട്ട് അലക്ക് കടക്കാർ അതിലൊരു കാർഡ്ബോർഡ് വയ്ക്കും. അത്തരം കാർഡ്ബോർഡുകൾ മാർക്കറ്റ് വിലയുടെ നാലിലൊന്ന് വിലയ്ക്ക് അലക്ക് കടക്കാർക്ക് നൽകാനായിരുന്നു ജോർജിൻ്റെ തീരുമാനം. തീരുമാനമൊക്കെ കൊള്ളാം, പക്ഷേ എങ്ങനെയാണത് സാധിക്കുക? കുറേ ആലോചിച്ചപ്പോൾ ഒരു വഴി തെളിഞ്ഞു. കാർഡ്ബോർഡിൽ ഏതെങ്കിലും കമ്പനിക്കാരുടെ പരസ്യം പ്രിന്റ് ചെയ്യിപ്പിക്കുക. അതിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് കാർഡ്ബോർഡ് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാം. കൊള്ളാം, സംഗതി ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പരസ്യം കൊടുത്തവർ പരാതി പറയാൻ തുടങ്ങി. ആളുകൾ ആ പരസ്യങ്ങളൊന്നും നോക്കാറില്ല, ഷർട്ട് എടുത്തു കഴിഞ്ഞാലുടൻ കാർഡ്ബോർഡ് എടുത്ത് ദൂരെ എറിയും. ആലോചിച്ചപ്പോൾ കാര്യം ശരിയാണല്ലോ എന്ന് ജോർജിനും തോന്നി. ഇനി ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിരുത്തി ചിന്തിച്ചു. അപ്പോൾ ഉഗ്രനൊരു ആശയം ജോർജിൻ്റെ ചിന്തയിൽ ഉദിച്ചു. കാർഡ്ബോർഡിൻ്റെ ഒരു വശത്ത് നേരത്തെ പോലെ ഒരു പരസ്യം മുൻപുണ്ടായിരുന്നതുപോലെ, മറുവശത്ത് നല്ലൊരു പാചകക്കുറിപ്പ്. കൊള്ളാം, വളരെ നല്ല ഐഡിയ അല്ലേ? അവിടെ കൊണ്ട് നിർത്തിയില്ല ജോർജ്. പാചകക്കുറിപ്പ് മാത്രമാക്കാതെ കുട്ടിക്കഥകളും പദപ്രശ്നവും തമാശകളും ഒക്കെ പ്രിന്റ് ചെയ്തു. ഓരോ കാർഡ്ബോർഡിലും ഏതെങ്കിലും ഒരൈറ്റം മാത്രം വെച്ച്. ജനങ്ങൾ ഇത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. വഴിയെ ജോർജിന്റെ കാർഡ്ബോർഡിൽ പരസ്യം കൊടുക്കാനായി കമ്പനിക്കാർ മത്സരമായി. ജോർജ് സ്റ്റെഫാക്കിന്റെ പെട്ടിയിൽ പണം നിറയാനും തുടങ്ങി. അലക്ക് കടക്കാരുടെ സംഘടന അതിലെ അംഗങ്ങളെല്ലാം ജോർജിന്റെ കാർഡ്ബോർഡുകൾ വാങ്ങണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തു. പുതുമയുള്ള ഒരു ചിന്ത ഒരാളുടെ ജീവിതത്തെ എത്രമാത്രം മാറ്റിമറിച്ചു എന്ന് നോക്കൂ. വേണം എന്ന് ഉറപ്പിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇത്തരം നേട്ടങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അലസമായ ഒരു ഗുണവുമില്ലാത്ത ചിന്തകൾക്ക് പകരം കുറച്ച് ക്രിയേറ്റീവായി ചിന്തിക്കുക, അത് മതി. നോക്കൂട്ടോ, ഒപ്പമുള്ളത് ബെഡ് കോഫിയാണ്. 7 മണിവരെയാണ് നമ്മുടെ സമയം. സ്റ്റേ ട്യൂൺഡ്.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: ലോകത്ത് സമാധാനം പുലരാൻ എന്ത് ചെയ്യണമെന്നോ? നിങ്ങളുടെ കുടുംബത്തെയും കൂടെ നിൽക്കുന്നവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കണം. സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് സ്വീകരിച്ചുകൊണ്ട് മദർ തെരേസ പറഞ്ഞതാണിത്. യെസ്, ലവ് യുവർ ഫാമിലി, ലവ് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളവരെ സ്നേഹിക്കുക, അളന്നും തൂക്കിയും നോക്കാതെ. സ്നേഹത്തിന്റെ അളവ് എന്ന് പറയുന്നത് കണക്കാക്കാൻ കഴിയുന്നത് തന്നെ അളവറ്റ് സ്നേഹിക്കുമ്പോഴാണ് എന്ന് പറയാറുണ്ട്. ഓക്കെ, കുട്ടികളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക, അവരെ കൂടുതൽ താല്പര്യപ്പെട്ടിരുന്നത് മോശം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളുടെ കാര്യത്തിലാണ്. അത്തരത്തിലുള്ള കുട്ടികളെ മെരുക്കിയെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇവർക്കതിന് കഴിഞ്ഞിരുന്നു. മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുന്നത് പോലെയല്ല ആ കുട്ടികൾ, ആ കുട്ടികൾ എന്നല്ല എല്ലാ കുട്ടികളും ഇവരോട് പെരുമാറിയിരുന്നത്. അച്ഛനമ്മമാർ ഇതിൻ്റെ കാരണം ചോദിച്ചാൽ ആ സാമൂഹ്യ പ്രവർത്തകയുടെ മറുപടി എപ്പോഴും ഇതായിരുന്നു: കുട്ടികൾക്ക് വളരെയധികം സ്നേഹം ആവശ്യമാണ്. കൂടുതൽ സ്നേഹിച്ചാൽ അവർ ചീത്തയാകുമൊന്നുമില്ല. സ്നേഹിച്ച് ലാളിച്ച് വഷളാക്കരുത് എന്ന് നമ്മളൊക്കെ സാധാരണ പറയാറില്ലേ, ആ ഒരു പരിധി അവർക്കും അറിയായിരുന്നു കേട്ടോ. അതുപോലെ എന്തും ഏതും സമ്മതിച്ചു കൊടുക്കലല്ല സ്നേഹം എന്നും അവർക്കറിയാമായിരുന്നു. കുട്ടികൾ

പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അത്രയ്ക്ക് ഗൗരവമുള്ളതൊന്നും ആയിരുന്നില്ല അത്. കൂടാതെ ആ ലേഡിയുടെ സ്നേഹം പതിയെ മനസ്സിലാക്കിയ കുട്ടികൾ തിരിച്ചറിഞ്ഞു ആ വ്യക്തിയെ അവർക്ക് ആശ്രയിക്കാമെന്ന്, തങ്ങളോട് കരുതലുള്ളയാളാണ് അവരെന്ന്. അങ്ങനെ പ്രശ്നക്കാരായ കുട്ടികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും കുറഞ്ഞു വന്നു. ഇവിടെ സ്നേഹത്തിൻ്റെ അളവല്ല കാര്യം, എങ്ങനെ സ്നേഹിക്കുന്നു എന്നതാണ്. ഓൾറൈറ്റ്, ഇനി വേറെ ഒരു സംഭവം പറയാം. ഇത് പ്രശസ്തനായ ഒരു ഫാമിലി കൗൺസിലറുടെ ലേഖനത്തിലുള്ളതാണ് കേട്ടോ. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, രണ്ടുപേരും ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് കഴിഞ്ഞു പോകുന്ന ഒരു സാധാരണ ഫാമിലി. വൈഫിൻ്റെ ജോലിസ്ഥലത്ത് നല്ല പിടിപ്പത് പണിയുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള ശമ്പളമില്ല. ബോസിനോട് സാലറി കൂട്ടിച്ചോദിക്കാനുള്ള ധൈര്യവുമില്ല ആൾക്ക്. ഇതെന്നും അവരുടെ ഒരു ചർച്ചാ വിഷയമായിരുന്നു കേട്ടോ, ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും. ഒരു

0: ഉണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള ശമ്പളമില്ല. ബോസിനോട് സാലറി കൂട്ടിച്ചോദിക്കാനുള്ള ധൈര്യവുമില്ല ആൾക്ക്. ഇതെന്നും അവരുടെ ഒരു ചർച്ചാ വിഷയമായിരുന്നു കേട്ടോ, ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും. ഒരു ദിവസം രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ ആ ലേഡി ഹസ്ബൻഡിനോട് ഉറപ്പിച്ചു പറഞ്ഞു, ഇന്ന് എന്തായാലും ബോസിനടുത്ത് സാലറി കൂട്ടുന്ന കാര്യം സംസാരിക്കുമെന്ന്. ഭർത്താവാകട്ടെ സ്നേഹത്തോടെ ബെസ്റ്റ് ഓഫ് ലക്കും പറഞ്ഞു വിട്ടു. ഓഫീസിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഓഫീസറോട് ചോദിക്കുന്ന കാര്യം ഓർത്ത് അവർ വീണ്ടും ടെൻഷനിലായി. അവസാനം ഉച്ച കഴിഞ്ഞപ്പോൾ ധൈര്യം സംഭരിച്ച് ആളുടെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു. ആൻഡ് സർപ്രൈസ്, ബോസ് ഒരു മുടക്കവും പറയാതെ സമ്മതിച്ചു സാലറി കൂട്ടിക്കൊടുക്കാമെന്ന്. ആ സന്തോഷത്തിൽ വൈകിട്ടത്തെ ഡിന്നർ കുറച്ച് ആർഭാടത്തിലാക്കാമെന്ന് കരുതിയ കക്ഷി എക്സ്പെൻസീവായ ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങി, ഒപ്പം ഹസ്ബൻഡിന് മനോഹരമായ ഒരു ഗിഫ്റ്റ്. എല്ലാം വാങ്ങി വീട്ടിലെത്തിയപ്പോഴുണ്ടടാ, അവിടെ ഒരു ഗ്രാൻഡ് കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒരുക്കിയിരിക്കുന്നു ഭർത്താവ്. പുള്ളിക്കാരൻ നേരത്തെ ജോലി കഴിഞ്ഞെത്തി എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. താനായിട്ട് ഈ വിവരം അറിയിച്ചിട്ടില്ല. ഇനി ഓഫീസിലെ വേറെ ആരെങ്കിലും ആളോട് ഈ വിവരം, ശമ്പളം കൂട്ടാൻ ബോസ് സമ്മതിച്ച വിവരം പറഞ്ഞു കാണുമെന്ന് അവരങ്ങ് ഉറപ്പിച്ചു. എന്തായാലും ആളോട് നേരിട്ട് തന്നെ ചെന്ന് പറഞ്ഞു ശമ്പള വർധനയുടെ കാര്യം. അദ്ദേഹം കൺഗ്രാച്ചുലേറ്റ് ചെയ്തു, അവർ സന്തോഷം ഷെയർ ചെയ്തു. പിന്നെ രണ്ടുപേരും സ്വാദിഷ്ടമായ ഡിന്നർ കഴിച്ചു. വൈഫിൻ്റെ പ്ലേറ്റിനരികിൽ പുള്ളിക്കാരൻ ഒരു കാർഡും വച്ചിരുന്നേ, സാലറി കൂട്ടിക്കിട്ടിയതിന് കൺഗ്രാച്ചുലേഷൻസും പിന്നെ തൻ്റെ സ്നേഹവും വാക്കുകളിൽ പ്രകടിപ്പിച്ചുകൊണ്ട്. വളരെ സന്തോഷത്തോടെ അവർ ഭക്ഷണം കഴിച്ചു. പിന്നീട് കിച്ചണിൽ പാത്രങ്ങൾ വൃത്തിയാക്കുന്ന സമയം ഹസ്ബൻഡിൻ്റെ പോക്കറ്റിൽ നിന്നും വേറെ ഒരു കാർഡ് താഴെ വീണു. പുള്ളിക്കാരനത് കണ്ടില്ല കേട്ടോ. വൈഫ് അതെടുത്ത് വായിച്ചു. എന്തായിരുന്നു അതിലെഴുതിയിരുന്നത്? ശമ്പളം കൂട്ടിക്കിട്ടാത്തതിൽ താൻ ഒട്ടും വിഷമിക്കണ്ട, താനത് അർഹിക്കുന്നുണ്ടെങ്കിലും കിട്ടാത്തത് തൻ്റെ കുറ്റമല്ലല്ലോ, അത് വിട്ടേക്ക്, ആൻഡ് ലെറ്റ്സ് ബി ഹാപ്പി. പുള്ളിക്കാരിയുടെ കണ്ണു നിറഞ്ഞു. ഭർത്താവ് ഈ കാര്യം ഒന്നും അറിയാതെയാണ്, ശമ്പള വർധനയെക്കുറിച്ചുള്ള ഒരു വിവരവും അറിയാതെയാണ് ഡിന്നർ ഒരുക്കിയത്. റിസൾട്ട് എന്തു തന്നെയായാലും ഒന്നുകിൽ അവരെ ആശ്വസിപ്പിക്കാനുള്ള അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാനുള്ള കരുതലും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ശമ്പളം കൂടുന്നതോ കുറയുന്നതോ ഭാര്യ ജയിക്കുന്നതോ തോൽക്കുന്നതോ ഒന്നും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെ ബാധിക്കുന്ന ഘടകമായിരുന്നില്ല. യെസ്, ലവ് വിതൗട്ട് മെഷർ. അളവുകളില്ലാത്ത സ്നേഹം, ഉപാധികളില്ലാത്ത സ്നേഹം. ഏത് ബന്ധത്തിലായാലും ഇങ്ങനെ കണ്ടീഷൻസ് ഒന്നുമില്ലാതെ, ഒരു ഉപാധികളും ഇല്ലാതെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ? ആ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ ബെഡ് കോഫി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നമുക്ക് ബെഡ് കോഫിയിൽ ഒന്നിച്ചിരിക്കാം നാളെ രാവിലെ. ഹാപ്പി ഡേ എല്ലാവർക്കും. ബൈ. പറയുന്നത് സുരേഷ് കാഞ്ഞിരക്കാട്ട്. 107.5 FM Rainbow.
1: സമയം 6 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിരിക്കുകയാണ് സ്റ്റുഡിയോ ക്ലോക്കിലെ. അപ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് നല്ല ഒരു കാര്യം കേട്ടല്ലേ? യെസ്. അപ്പോൾ ബെഡ് കോഫിക്ക് ശേഷം ഇനി വരാൻ പോകുന്നത് പഴയകാല ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്വാഗതം കൊച്ചിയാണ്. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8:15 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ, 8:30 സവാരി ടൈം, 10 മണിക്ക് പാട്സപ്പ്, 11 മണിക്ക് നോൺ സ്റ്റോപ്പ് റെയിൻബോ, 11:30 സ്റ്റംപ്ഡ് ഡൽഹി റിലേ, 12 മണിക്ക് യോ ചോയ്സ്, 12:50 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 2 മണിക്ക് ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ, 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ, 3 മണിക്ക് വിവിധ് ഭാരതി മുംബൈ റിലേ, 5 മണിക്ക് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്, 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:28 ഫിഫ വേൾഡ് കപ്പ് ഡെയിലി അപ്ഡേറ്റ്സ്, 8 മണിക്ക് പവർ പ്ലേ, 9 മണിക്ക് സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 മണിക്ക് അരികെ, 11 മണിക്ക് ഹിന്ദി വാർത്തകൾ ഡൽഹി റിലേ, തുടർന്ന് 11:05 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ, 11:10 നമ്മളുടെ സ്റ്റേഷൻ്റെ ഇന്നത്തെ ക്ലാസിംഗ് അനൗൺസ്മെൻറ്റ്. യെസ്. അപ്പോൾ നമുക്ക് ഇനി പഴയകാല പാട്ടുകളിലേക്ക് പോകാം. സ്വാഗതം. കൊച്ചിയിലൂടെ.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി, അവിടെ കണ്ട കാര്യങ്ങൾ

0: അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കരണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 6:43 ആകുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലിസ്ണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയാണ്. ഇന്നത്തെ സ്വാഗതം കൊച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല സ്വാഗതം കൊച്ചിയിലും കേട്ട പാട്ടുകളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ കേൾക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ചില പാട്ടുകളുണ്ട്, ചില പാട്ടുകൾക്ക് ഒരു പവറുണ്ട്, എത്ര കേട്ടാലും നമുക്ക് ഒന്നോടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനായിട്ട് തോന്നും. അത്തരത്തിലുള്ള കുറേ നല്ല പാട്ടുകളാണ് മലപ്പുറത്ത് നിന്നുള്ള കാടാമ്പുഴയിലെ പരിമള നമുക്ക് വേണ്ടിയിട്ട് അയച്ച് തന്നിരിക്കുന്നത്. അതും മനോഹരമായിട്ടുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാട്ട് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു പാട്ടിൻ്റെ ആ ഒരു ഇനി വരാൻ പോകുന്ന പാട്ടുകളുടെ ആ ഒരു ഒരു ഒരു നേച്ചർ അല്ലേ. സമയം അപ്പോൾ 7 മണി കഴിഞ്ഞിട്ട് 7 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. അപ്പോൾ ഈ പാട്ട് ഏതായിരുന്നു, ഏത് സിനിമയിലാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ കിരണ, എന്നിട്ടാണോ അടുത്ത പാട്ടിലേക്ക് പോണേ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, ദാ അംഗീകാരം എന്ന സിനിമയിലെ പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. 1977 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയത്. അപ്പോൾ ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ബിച്ചു തിരുമലയാണ്, സംഗീതം ET Umar, പാടിയത് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ്. അപ്പോൾ ഇനി അടുത്ത പാട്ട് വരുന്നത് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു, 1973 പുറത്തിറങ്ങിയ ചിത്രം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി പി ജയചന്ദ്രൻ പാടിയ പാട്ട്. ഏതാ പാട്ടെന്ന് ഇനി പറയണോ, ഇതാ വരുന്നു.

സമയം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റായി. പാട്ടുകള് കേട്ടു, ഈ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നത് ശരിക്കും അറിയുകയേയില്ല. എത്ര നല്ല വരികളാണല്ലേ. എന്താ ആ ഒരു പാട്ട് പാടിയതിൻ്റെ ഭാവം അല്ലേ. ശ്രീകുമാരൻ തമ്പിയുടെ എന്ത് നല്ല വരികൾ. നമുക്കങ്ങനെ അങ്ങനെ അങ്ങനെ ഒത്തിരി പറയാനുണ്ട്. പക്ഷേ കിരൺ എന്ന് ചോദിക്കാറുള്ള ആ ക്ലൂസ് ഇല്ലേ, അത് വേഗം ഇങ്ങോട്ട് തന്നേ എന്നിപ്പോൾ തോന്നുന്നില്ലേ. ദാ പിടിച്ചോളൂ. ഈ സിനിമയിലെ 11ാമത്തെ പാട്ട് സിനിമയാണ് കേട്ടോ കണ്ടുപിടിക്കേണ്ടത്. ഈ സിനിമയിലെ ഒരു ക്യാരക്ടറിന്റെ പേരാണ് അമ്മിണിയമ്മ. അമ്മിണിയമ്മയുടെ ഹസ്ബൻഡിന്റെ പേര് കേശവപിള്ള. 2 മക്കളാണ് ഗോപിയും സോമനും. മറ്റൊരു ഈ സിനിമയിലെ മറ്റൊരു ക്യാരക്ടറിന്റെ പേരാണ് റേഡിയോ ഭാസി. ഓക്കെ, പി ഭാസ്കരൻ ഈ ചിത്രത്തിന് വേണ്ടി രചിച്ച 5 ഗാനങ്ങൾക്ക് AT ഉമ്മറാണ് സംഗീതം നൽകിയിരിക്കുന്നത്. എസ് കൊന്നാട്ട് കലാസംവിധാനവും കെ തങ്കപ്പൻ നൃത്ത സംവിധാനവും ജി വെങ്കിട്ടരാമൻ ചിത്ര സംയോജനവും പി എൻ കൃഷ്ണൻ വേഷവിധാനവും വി എം മുത്തു വസ്ത്രാലങ്കാരവും എം ശാന്താറാം ശബ്ദലേഖനവും എ വെങ്കിട്ട് ഛായാഗ്രഹണവും നിർവഹിച്ച ചിത്രമാണ് ഇത്. ഈ ചിത്രത്തിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എ വിൻസെൻ്റാണ്. ഇതാണ് ഇന്നത്തെ ക്ലൂ. അപ്പോൾ വേഗം ഏതാണ് പടം, ഏതാണ് ആ സിനിമയിലെ പാട്ട് സ്വാഗതം കൊച്ചിയിലൂടെ വരാൻ പോകുന്നത് എന്ന് വേഗം കമൻ്റ് ചെയ്തോളൂ. അപ്പോൾ ക്ലൂ പറയാം, ഇനിയും പറയാം. അതിനു മുമ്പ് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ഒരു പക്ഷേ എല്ലാവരും പഴയ ആ ഒരു സമയത്ത് പാടിയിരുന്ന പാട്ടാണ് ഇനി വരാനായിട്ട് പോകുന്നത്. പി ഭാസ്കറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി, എസ് ജാനകി പാടിയ പാട്ട്. സിനിമ ഏതാണെന്നല്ലേ, പരീക്ഷ എന്ന ചിത്രത്തിലെ പാട്ടാണ് വരുന്നത്. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. സ്വാഗതം കൊച്ചി.

ഒരു ചെറിയ വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. സമയം 7 മണി കഴിഞ്ഞ് 17:38 ആകുമ്പോൾ ഞാൻ പറഞ്ഞു പരീക്ഷ എന്ന ചിത്രത്തിലെ പാട്ടാണ് വരാൻ പോകുന്നത്. പി ഭാസ്കരൻ ആൻഡ് ജി ദേവരാജൻ പാടിയ പാട്ട്, സംഗീതം നൽകിയ പാട്ടാണ് എന്ന് പറഞ്ഞു. അതിനകത്ത് ഒരു ചെറിയ കറക്ഷനുണ്ട്. കാരണം അതൊരു ചെറിയ കറക്ഷനല്ല, വലിയ കറക്ഷൻ തന്നെയാണ്. അത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ്. പി ഭാസ്കരൻ MS ബാബുരാജ് കൂട്ടുകെട്ടിൽ KJ യേശുദാസ് പാടിയ പാട്ടാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അതിന് ശേഷം ഇനി വരാൻ പോകുന്നത് കളിത്തോഴൻ എന്ന ചിത്രത്തിലെ പാട്ടാണ്. പി ഭാസ്കരൻ, ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ എസ് ജാനകി പാടിയ പാട്ട്. അപ്പോൾ ഈ ക്രെഡിറ്റ്സ് പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതിൽ എന്തായാലും നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. താങ്ക് യു. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോകാം. പി ഭാസ്കരൻ്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി എസ് ജാനകി പാടിയ പാട്ടിലേക്ക്.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഒമാൻ തീരത്ത് യുഎസ് നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ പി.വി. സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ ഇന്ന് നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ഇത്തവണത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ ആദ്യമായി വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾ

0: ൾക്കൊപ്പം മാർച്ച് ചെയ്യും. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേൽക്കും. ഒമാൻ തീരത്തുണ്ടായ US നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ സംഭാഷണത്തിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇതേ വിഷയത്തിൽ ന്യൂഡൽഹിയിലെ US പ്രതിനിധിയെ നേരത്തെയും വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് ഫ്രാൻസിലെത്തും. പ്രധാനമന്ത്രിയുടെ 7-ാമത്തെ ഫ്രാൻസ് സന്ദർശനമാണിത്. നാളെ മുതൽ ഈ മാസം 16 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്കിയൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്കിയയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെലിഗ്രീനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്കിയയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
0: റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷാ നടത്തിപ്പിനെക്കുറിച്ച് ഇന്ത്യൻ റെയിൽവേയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ സുതാര്യവും കൃത്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ സംവിധാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്നലെ ചേർന്ന ഉന്നതതല അവലോകന യോഗം ചർച്ച ചെയ്തു. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം അവലോകനം ചെയ്തു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിന് ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. പുനഃപരീക്ഷകൾ സുഗമവും സുതാര്യവും സുരക്ഷിതവുമായിരിക്കണമെന്നും പരീക്ഷാ നടത്തിപ്പ് സുഗമമാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ക്യാബിനറ്റ് സെക്രട്ടറി പറഞ്ഞു. കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് UG പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റാക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ DRDOയുടെയും DRD ലബോറട്ടറിയുടെയും അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. DRDO വികസിപ്പിച്ചെടുത്ത ആകാശ് ബ്രഹ്മോസ് സംവിധാനങ്ങൾ ആഗോള പ്രതിരോധ സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ മത്സരശേഷി തെളിയിക്കുന്നതാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. യോഗയുടെ സ്വീകാര്യത ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തവണ ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും ശാന്തതയും നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും. ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷാ സേനകളുടെ 57-ാമത് DG ലെവൽ അതിർത്തി ഏകോപന സമ്മേളനത്തിലാണ് ഇരു രാജ്യങ്ങളും നിലപാട് ആവർത്തിച്ചത്. അതിർത്തിയിലെ നിലവിലെ സാഹചര്യം, അതിർത്തി സുരക്ഷാ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച ആശങ്കകൾ എന്നിവയും 4 ദിവസത്തെ സമ്മേളനത്തിൽ ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ ഇന്ന് ജില്ലയിൽ സന്ദർശനം നടത്തും.

0: വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ കീഴിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഇന്നറിയാം. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കൽ, ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തൽ എന്നിവയ്ക്കായി നിരവധി ദേശീയ അന്തർദേശീയ സംരംഭങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇതിനകം നടപ്പാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ സാംസ്കാരിക മേഖല വലിയ രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു. കാശി വിശ്വനാഥ ഇടനാഴി നിർമ്മാണം, മഹാകാൽ ലോക് പദ്ധതി, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. മ്യൂസിയം ഗ്രാന്റ് പദ്ധതി, സാംസ്കാരിക പ്രവർത്തന ഉൽപാദന ഗ്രാന്റ് പദ്ധതി എന്നിവയും കേന്ദ്രം ആവിഷ്കരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. ജപ്പാൻ താരം അകാനെ യമഗുച്ചിയെയാണ് നേരിടുന്നത്. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധു സെമിയിൽ കടന്നത്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 87 റൺ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത 20 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 20 ഓവറിൽ 132 റണ്ണുമായി എല്ലാവരും പുറത്താവുകയായിരുന്നു. ഞായറാഴ്ചയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഒരു മാസം നീളുന്ന T20 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിന മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും ഓരോ ഗോളുകളാണ് നേടിയത്. രണ്ടാം മത്സരത്തിൽ USA പരാഗ്വേയെ നേരിടുന്നു. സംസ്ഥാനത്ത് ഓർഡിനറി ബസുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ വിശദാംശങ്ങൾ KSRTC പുറത്തിറക്കി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ മറ്റന്നാൾ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. ഉൽപാദന കേന്ദ്രീകൃത വളർച്ചയിലും തൊഴിലവസര സൃഷ്ടിയിലും നൽകിയ ഊന്നൽ വ്യാവസായിക വളർച്ചയെ ത്വരിതപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി. ഒമാൻ തീരത്ത് US നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കരണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: സ്വാഗതം.
4: സ്വാഗതം കൊച്ചി.

സമയം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റും 26 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേട്ട ഈ ഒരു പാട്ട് ഹണിമൂൺ എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1974 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകി, പി ജയചന്ദ്രൻ പാടിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് അല്ലേ. അപ്പോൾ നമ്മളുടെ ഒരു ലിസ്ണർ ചോദിക്കുകയാണ്, കിരണേ ആ ക്ലൂ ഒന്നുകൂടി പറയാമോ എന്ന്. യെസ്, ഈ സിനിമയിലെ ഒരു ക്യാരക്ടറിന്റെ പേരാണ് അമ്മിണിയമ്മ. അമ്മിണിയമ്മയുടെ ഹസ്ബൻഡിന്റെ പേര് കേശവപിള്ള. 2 മക്കളാണ് ഗോപിയും സോമനും. ഈ സിനിമയിലെ തന്നെ മറ്റൊരു ക്യാരക്ടറിന്റെ പേരാണ് റേഡിയോ മണി, സോറി റേഡിയോ ഭാസി. പി ഭാസ്കരൻ ഈ ചിത്രത്തിന് വേണ്ടി രചിച്ച 5 ഗാനങ്ങൾക്ക് എ ടി ഉമ്മറാണ് സംഗീതം നൽകിയിരിക്കുന്നത്. എസ് കൊണ്ണാട്ട് കലാസംവിധാനവും, കെ തങ്കപ്പൻ നൃത്ത സംവിധാനവും, ജി വെങ്കിടരാമൻ ചിത്ര സംയോജനവും, പി എൻ കൃഷ്ണൻ വേഷവിധാനവും, വി എം മുത്തു വസ്ത്രാലങ്കാരവും, എം ശാന്താറാം ശബ്ദലേഖനവും, എ വെങ്കിട്ട് ഛായാഗ്രഹണവും നിർവഹിച്ച ചിത്രമാണ് ഇത്. ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എ വിൻസെന്റ് ആണ്. ഇതാണ് ഇന്നത്തെ ക്ലൂ. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്, അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ആ പാട്ട് വരുമ്പോഴത്തേക്കും പറയാം. സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആകുമ്പോൾ ഇനി തിരിച്ചടി എന്ന ചിത്രത്തിലെ പാട്ടിലേക്കാണ് പോകുന്നത്. 1968 പുറത്തിറങ്ങിയ ചിത്രമാണ്. വയലാറിന്റെ വരികൾക്ക് ആർ സുദർശനം സംഗീതം നൽകി, കെ ജെ യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: സമയം അങ്ങനെ 7 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വാഗതം കൊച്ചിയാണ്. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ പഴയ കാല ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ച് തന്നിരിക്കുന്നത് മലപ്പുറം കാടാമ്പുഴയിൽ നിന്നുള്ള പരിമളം എന്ന വ്യക്തിയാണ്. സോ പരിമളം ഇപ്പോൾ നമ്മളുടെ കൂടെ ചേരുകയാണ്. ഹലോ.
1: ഹലോ,
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മലപ്പുറത്ത് എങ്ങനെയാ, നല്ല മഴയുണ്ടോ?
1: നല്ല മഴയാണ്, രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു.
0: നല്ല മഴയായിരുന്നു. ഇത് അവിടെ റേഡിയോയിലൂടെയാണോ ആപ്പിലൂടെയാണോ പ്രോഗ്രാം കേൾക്കുന്നത്?
1: ആപ്പിലൂടെയാണ്.
0: ആപ്പിലൂടെയാണല്ലേ. എല്ലാ ദിവസവും കേൾക്കും?
1: എല്ലാ ദിവസവും കേൾക്കും.
0: ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങ് മലപ്പുറത്തുമുണ്ട് ബന്ധങ്ങൾ അല്ലേ. പറയൂ, വിശേഷങ്ങള് പറയൂ. നമ്മള് വിശേഷങ്ങള് കേൾക്കാൻ വേണ്ടിട്ടാ വിളിച്ചത്.
1: 2 വർഷം മുന്നേ ഞാനൊരു ലെറ്റർ അയച്ചിരുന്നു, അത് കിരൺ തന്നെയാണ് എടുത്തത്. എനിക്ക് ഭയങ്കര സന്തോഷം.
0: അടിപൊളി, ഇതാണ് കോയിൻസിഡൻസ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എന്ത് ചെയ്യുന്നു?
1: ഞാന് കുറച്ചു കാലം ബിസിനസ് നടത്തിയിരുന്നു, ഇപ്പൊ വീട്ടിലാണ്. ഹസ്ബൻഡ് ആയിരുന്നു നടത്തിയിരുന്നത്. ഹസ്ബൻഡ് മരിച്ചപ്പോ ഞാനാണ് ആ ബിസിനസ് നടത്തിയിരുന്നത്. ഇപ്പൊ ഞാനത് റെന്റിന് കൊടുത്തു.
0: റെന്റിന് കൊടുത്തു. ഓക്കെ,
1: ഒന്ന് റെസ്റ്റ് എടുക്കാൻ. 2 പെൺകുട്ടികളാണ്, അവരുടെ മാരേജ് ഒക്കെ കഴിഞ്ഞു. അവര് വിദേശത്താണ്.
0: വിദേശത്താണ്. ഓക്കെ, അവരുടെ പേരൊക്കെ എന്തൊക്കെയാണ്?
1: മൂത്ത മോള് സ്വപ്ന,

0: മരുമകൻ ഷിനോജ്.
1: ഓക്കെ.
0: ഒരു മോളുണ്ട് അവർക്ക്, നൈനിക.
1: നൈനിക, ഓക്കെ, നല്ല പേര്.
0: ചെറിയ ചെറിയ മോള് ശിൽപ, അവളുടെ ഹസ്ബൻഡ് അജിത്ത്.
1: അജിത്ത്, ഓക്കെ. അപ്പോ ഇതൊക്കെയാണ് വീട്ടുവിശേഷങ്ങൾ.
0: ഇതാണ് വീട്ടുവിശേഷം.
1: ഇനി നാട്ടുവിശേഷങ്ങൾ, നമ്മളുടെ കാടാമ്പുഴ.
0: കാടാമ്പുഴ ഇപ്പൊ നല്ല മഴ തന്നെയാണ്. ഞാൻ രണ്ടാഴ്ച തിരുവനന്തപുരത്തായിരുന്നു, ഇപ്പൊ ഇന്ന് മിഞ്ഞാന്ന് വന്നിട്ടുള്ളു. എന്റെ അനിയത്തിയും മക്കളൊക്കെ അവധിയാണ്, അവരൊക്കെ ഐടിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അവരുടെ ഹൗസ് വാമിങ്ങിന്, മോളുടെ ഹൗസ് വാമിങ്ങിന് വേണ്ടി പോയതാണ്. രണ്ടു ദിവസമായിട്ടാണ് ഞാൻ തിരിച്ചെത്തിയിട്ട്.
1: ഓക്കെ.
0: പിന്നെ എനിക്ക് കുറച്ച് ഡെഡിക്കേഷൻ ഉണ്ട് എന്റെ മക്കൾക്കും, പിന്നെ അനിയത്തി പ്രമീള, അവളുടെ ഹസ്ബൻഡ് ഭാസ്കരേട്ടൻ, അവരുടെ കുട്ടികൾക്കും, പിന്നെ ഹസ്ബൻഡിന്റെ അനിയൻ ദേവദാസ് വിജയം, അവരുടെ മക്കൾക്കും, എന്റെ മക്കൾക്കും ഒക്കെ ഉണ്ട്. കൂടാണ്ട് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, സുജാത, അവളുടെ ഹസ്ബൻഡ് രാജേട്ടൻ, വിനു, അവളുടെ ഹസ്ബൻഡ് സുന്ദരേട്ടൻ, പിന്നെ ഉഷ. അവർക്കും ഇത്
1: ഡെഡിക്കേറ്റ്.
0: പിന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, പിന്നെ എല്ലാ അവതാരകരും നല്ല നന്നായി ചെയ്യുന്നുണ്ട്. എല്ലാരോടും പ്രത്യേക അന്വേഷണം പറയണം.
1: ഓക്കെ. അപ്പോ ഇതാ നമ്മളുടെ ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന ആളല്ലേ? ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മളുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5, അതുപോലെ തന്നെ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5, ഈ രണ്ട് പേജിലൊന്ന് കയറി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദാ പരിമളത്തിന് വേണ്ടിയിട്ടുള്ള കുറേ ആശംസകൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണാമായിരുന്നു.
0: എല്ലാരോടും എന്റെ സ്നേഹവും സന്തോഷവും അറിയിക്കണം.
1: തീർച്ചയായും തീർച്ചയായും, നേരിട്ട് പറഞ്ഞോളൂ, എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
0: എല്ലാ ശ്രോതാക്കൾക്കും എന്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു.
1: ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു. ഇത്രയും നല്ല പാട്ടുകൾ കേൾക്കാൻ, വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ അയച്ചു തന്നതിന്
0: താങ്ക് യു.
1: ഓക്കെ. ഈ പരിമളം എന്തോ ഒരു പാട്ട് പാടും എന്നൊക്കെ പറയണ കേട്ടല്ലോ.
0: ഇല്ല, നോക്കൂ, ഞാൻ പാടില്ല സത്യത്തില്, കേൾക്കാൻ മാത്രമേ ഉള്ളൂ. കൂടാതെ
1: പക്ഷെ ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ചെറിയതായിട്ടൊക്കെ ഒന്ന് മൂളുന്ന ഒരാളുടെ ഒച്ച പോലെ ഫീൽ ചെയ്യുന്നു.
0: ഈ സൗണ്ട് കേട്ടാ തോന്നാൻ സാധ്യതയില്ല. ഞാൻ കോൾഡ് പിടിച്ചിട്ട് ഡോക്ടർക്ക് ബുക്ക് ചെയ്തിരിക്കുകയാണ്. പാട്ട് കേട്ടിട്ട് വേണം എനിക്ക് പോവാൻ
1: വേണ്ടിട്ട്. ഓക്കെ, എന്നാ പിന്നെ ഒട്ടും താമസിക്കണ്ട, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം.
0: ഓക്കെ.
1: അതിനു മുമ്പ്
0: വിവരം പറയാ, ഒരുപാട് താങ്ക്സ്.
1: ഓ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും കുറച്ചു നാൾ കഴിഞ്ഞിട്ട്, ഒരു 6-8 മാസം ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ അയക്കും.
0: 2 വർഷം കഴിഞ്ഞിട്ടാണ് അയച്ചത്, 1 വർഷം കഴിഞ്ഞിട്ട് എന്തായാലും അയക്കണുള്ളൂ, എല്ലാവർക്കും അയക്കണല്ലോ.
1: അതെ. അപ്പൊ ഒരു ഓക്കെ. അപ്പൊ എന്തായാലും താല്പര്യം പോലെ ഇനിയും കത്തുകൾ അയക്കുക. നല്ല പാട്ടുകൾ അടങ്ങിയ ഒരു നല്ലൊരു കത്ത് ഞങ്ങള് വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളുടെ സ്വാഗതം കൊച്ചിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. 1985 വരെയുള്ള പാട്ടുകൾ ഇനി നിങ്ങൾക്ക് സ്വാഗതം കൊച്ചിയിലൂടെ അയക്കാം എന്ന് പറഞ്ഞ് ഫുള്ള് 80s പാട്ടാവരുത്. പഴയ പാട്ടുകളും 80s കാലഘട്ടങ്ങളിലെ 85 വരെയുള്ള കാലഘട്ടങ്ങളിലെ പാട്ടുകളും ഒക്കെ മിക്സ് ചെയ്ത് ഇനി മുതൽ സ്വാഗതം കൊച്ചിയിൽ നിങ്ങൾക്ക് പാട്ടുകൾ അയക്കാം. അയക്കാനുള്ള 3 ഓപ്ഷൻസ്: 1, സ്വാഗതം കൊച്ചി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21 എന്ന അഡ്രസ്സിൽ നിങ്ങൾക്ക് കത്തായിട്ട് അയക്കാം. അതുപോലെ തന്നെ വാട്സപ്പിൽ അയക്കണമെങ്കിൽ സ്വാഗതം കൊച്ചി എന്ന ഹെഡിംഗ് കൊടുത്ത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ ഫോൺ നമ്പർ, അതിനുശേഷം 20-22 പാട്ടുകൾ നിങ്ങൾ എഴുതി കഴിഞ്ഞ് അത് സെൻഡ് ചെയ്യേണ്ടത് 8547341075 എന്ന നമ്പറിലാണ്. അതുപോലെ നിങ്ങൾക്ക് 3rd ഓപ്ഷൻ ഇമെയിൽ വഴി അയക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയും ഇതേ ഫോർമാറ്റ് തന്നെ, സ്വാഗതം കൊച്ചി എന്ന സബ്ജക്റ്റ് കൊടുത്ത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ പാട്ടുകൾ, എന്നിട്ട് സെൻഡ് ചെയ്യേണ്ടത് fmrainbowinbox@gmail.com. അപ്പോൾ ഈ ഒരു 3 ഓപ്ഷൻ വഴിയാണ് നിങ്ങൾക്ക് സ്വാഗതം കൊച്ചിയിലേക്ക് കത്തുകൾ അയക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വേഗം നിങ്ങൾ കത്തുകളൊക്കെ അയച്ചോളൂ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ലോറ നീ എവിടെയാ എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1971 ഈ ചിത്രം പുറത്തിറങ്ങിയത്. വയലാറിൻ്റെ വരികൾക്ക് MS ബാബുരാജ് സംഗീതം നൽകി. AM രാജ

യു ആർ ലിസണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

സമയം 7 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആകുമ്പോൾ പി ജയചന്ദ്രനും പി സുശീലയും ചേർന്ന് പാടിയ ഈ ഒരു പാട്ട് എന്ത് രസമാണല്ലേ കേൾക്കാൻ, ഒന്നുകൂടി കേൾക്കാനായിട്ട് തോന്നുന്നു. യെസ്, ശ്രീകുമാരൻ തമ്പി, ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. സിനിമ വെളുത്ത കത്രീന എന്ന് പറയുന്ന സിനിമ 1968 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയത്. ഇനി നമുക്ക് കേൾക്കാം നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന സിനിമ. ഇന്നത്തെ ഈ മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ലിസണറിനെ വിളിച്ച് സംസാരിച്ചു. മലപ്പുറം കാടാമ്പുഴയിൽ നിന്നുള്ള പരിമള കത്തിലൂടെ അയച്ചു തന്ന പാട്ടുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞതുപോലെ നിറയ്ക്കാത്ത ചലനങ്ങൾ 1970 പുറത്തിറങ്ങിയ ചിത്രമാണ്. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ പാട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. കേട്ടുകൊണ്ടേയിരിക്കൂ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. സ്വാഗതം കൊച്ചി.

അങ്ങനെ നമ്മൾ 8 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയപ്പോൾ 11-ാമത്തെ പാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ പാട്ടായിരുന്നു, അല്ലെങ്കിൽ ആ സിനിമയായിരുന്നു ഇന്നത്തെ ക്ലൂ ആയിട്ട് നിങ്ങൾക്ക് തന്നിരുന്നത്. സിനിമയിലെ ഒരു ക്യാരക്ടറിന്റെ പേരാണ് അമ്മിണിയമ്മ. അമ്മിണിയമ്മയുടെ ഹസ്ബൻഡിന്റെ പേര് കേശവപിള്ള. അവർക്ക് 2 മക്കൾ, ഗോപിയും സോമനും. മറ്റൊരു ക്യാരക്ടറിന്റെ പേരാണ് റേഡിയോ ഭാസി. പി ഭാസ്കരൻ ഈ ചിത്രത്തിന് വേണ്ടി രചിച്ച 5 ഗാനങ്ങൾക്ക് എ.ടി. ഉമ്മറാണ് സംഗീതം നൽകിയിരിക്കുന്നത്. എസ്. കൊന്നാട്ട് കലാസംവിധാനവും, കെ. തങ്കപ്പൻ നൃത്ത സംവിധാനവും, ജി. വെങ്കിട്ടരാമൻ ചിത്ര സംയോജനവും, പി. എൻ. കൃഷ്ണൻ വേഷ സംവിധാനവും, വി. എം. മുത്തു വസ്ത്രാലങ്കാരവും, എം. ശാന്താറാം ശബ്ദലേഖനവും, എസ്. എ. വെങ്കിട്ട് ഛായാഗ്രഹണവും നിർവഹിച്ച ചിത്രമാണ് ഇത്. ഈ ചിത്രത്തിൻ്റെ സംവിധാനം എ. വിൻസെൻ്റ് എന്നാണ്. നമ്മളുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിന് ഏത് ക്ലൂ കൊടുത്താലും, ഏത് പാട്ട് ചോദിച്ചു കഴിഞ്ഞാലും കറക്റ്റായിട്ട് ആൻസർ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ കുറേ പേര് ഇത് കമൻ്റ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആൻസർ തന്നെ കമൻ്റ് ചെയ്തിട്ടുണ്ട്. ലീപ കമൻ്റ് ചെയ്തിട്ടുണ്ട്, എൻ. കെ. വിജയൻ കമൻ്റ് ചെയ്തിട്ടുണ്ട്, മാഗി, മുരളി, സൽമ, ഉഷ, ഗംഗാധരൻ, ഷാഹിദ, ശ്രീലേഖ, ജിഷ, അതുപോലെ തന്നെ പിന്നെ ആരാണ്, ഐസക് ചാക്കോ, അനിയൻ, ഇങ്ങനെ കുറേ ആളുകൾ കറക്റ്റ് ആൻസർ തന്നെയാണ് കമൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു സുരേഷ് കുമാർ കമൻ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കിരൺ എല്ലാവരുടെയും പേര് പകുതിയെ പറഞ്ഞുള്ളൂ, ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന് നമുക്കിപ്പോൾ തൽക്കാലം അങ്ങനെ പറയാനാണ് സാധിക്കുകയുള്ളൂ. സമയം 8 മണി കഴിഞ്ഞ് 4:42 ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്. അപ്പം നമുക്ക് കേൾക്കാം ആൽമരം എന്ന ചിത്രത്തിലെ പാട്ട്. പി. ഭാസ്കരൻ്റെ കൂട്ടുകെട്ടിൽ എ. ടി. ഉമ്മർ സംഗീതം നൽകി, പി. ജയചന്ദ്രനും എസ്. ജാനകിയും ചേർന്ന് പാടിയ പാട്ട് ദാ വരുന്നു.

സമയം 8 മണി കഴിഞ്ഞ് 13:53 ആകുമ്പോൾ ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമുക്ക് കത്തിലൂടെ അയച്ചു തന്നിരിക്കുന്നത് കാടാമ്പുഴ, മലപ്പുറം കാടാമ്പുഴയിൽ നിന്നുള്ള പരിമളയാണ്. ഇനി നാളെ സ്വാഗതം കൊച്ചിയിലേക്ക് കത്ത് അയച്ചിരിക്കുന്നത് തൃപ്പൂണിത്ര കണ്ണം കുളങ്ങര സ്വദേശിയായിട്ടുള്ള നീലകണ്ഠനാണ്. സോ അദ്ദേഹത്തിന്റെ പാട്ടുകൾ നാളെ കേൾക്കാം. സമയം 8 മണി കഴിഞ്ഞ് 14:16, ഇത്രയും സമയം സ്വാഗതം കൊച്ചിയുമായി നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നു ഞാൻ കിരൺ ബേബി. അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 19 സെക്കൻഡും ആകുമ്പോൾ കുറച്ച് യൂട്ടിലിറ്റി ന്യൂസിലേക്ക് നമ്മൾ പോവുകയാണ്. PRD ഫോട്ടോഗ്രാഫർ പാനലിലേക്ക് 18 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിനായി ഫോട്ടോ കവറേജ് നടത്തുന്നതിന് പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലേക്കാണ് കരാർ നിയമനത്തിൽ ഫോട്ടോഗ്രാഫർമാരുടെ പാനൽ തയ്യാറാക്കുന്നത്. അപേക്ഷകർക്ക് ഡിജിറ്റൽ SLR മിററർലെസ് ക്യാമറകൾ ഉപയോഗിച്ച് ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ എടുക്കാനായിട്ട് കഴിയണം. ജില്ലയിൽ സ്ഥിര താമസക്കാരായിരിക്കണം. അപേക്ഷകർ താമസ പരിധിയിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസറിൽ നിന്നും സ്വഭാവ സർട്ടിഫിക്കറ്റും കേസുകളോ മറ്റോ ഇല്ല എന്ന സംബന്ധിച്ച രേഖയും ഹാജരാക്കണം. വൈഫൈ ക്യാമറകൾ കൈവശമുള്ളവർക്കും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ കരാർ ഫോട്ടോഗ്രാഫറായും പത്രസ്ഥാപനങ്ങളിൽ ഫോട്ടോഗ്രാഫറായും സേവനം അനുഷ്ഠിച്ചവർക്കും മുൻഗണന നൽകും. തപാലിലോ ഈ പറയുന്ന അസൽ രേഖകളുടെയും ഉപകരണങ്ങളുടെയും പരിശോധന, പ്രായോഗിക പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപേക്ഷയും അനുബന്ധ രേഖകളും തപാലിലോ ഓഫീസിലോ നേരിട്ട് നൽകാനായിട്ട് സാധിക്കും. പ്രവൃത്തി പരിചയം ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പ് സഹിതമുള്ള അപേക്ഷ June 18 വൈകിട്ട് 5 PM ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, പാലക്കാട് എന്ന വിലാസത്തിലാണ് ലഭ്യമാക്കേണ്ടത്. അതുപോലെ തന്നെ ജില്ലയിലെ മികച്ച കർഷകർക്ക് നൽകുന്ന അവാർഡുകൾക്ക് അപേക്ഷ

ക്ഷണിച്ചു. അതായത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. മികച്ച ശുദ്ധജല കർഷകൻ, മികച്ച നൂതന മത്സ്യകൃഷി നടപ്പാക്കുന്ന കർഷകൻ, മികച്ച പിന്നാമ്പുറ കുളങ്ങളിലെ മത്സ്യവിത്ത് ഉൽപാദന യൂണിറ്റ് കർഷകൻ, മികച്ച അലങ്കാര മത്സ്യ കർഷകൻ, മികച്ച സ്റ്റാർട്ടപ്പ് മത്സ്യ കർഷകൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അവാർഡ് ഉള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നീ വിഭാഗങ്ങളിലാണ് ഇതിന്റെ പുരസ്കാരം. സംസ്ഥാന കേന്ദ്ര സർക്കാർ പദ്ധതികളിലൂടെയോ സ്വതന്ത്രമായോ മത്സ്യകൃഷിയിൽ ഏർപ്പെടുന്നവർക്കും അവാർഡിനായിട്ട് അപേക്ഷിക്കാം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾ ഫിഷറീസ് ജില്ലാ ഓഫീസിലും മത്സ്യഭവനുകളിലും ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ June 12 വൈകിട്ട് 5 മുമ്പായി നേരിട്ടോ അക്വാകൾച്ചർ പ്രൊമോട്ടർ മുഖാന്തരമോ, അതായത് മത്സ്യഭവൻ ഓഫീസുകളിൽ എത്തിക്കണം എന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കുത്തനെ ചേരുവകളുള്ള മലയോര മേഖലകളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ കെട്ടിട സമുച്ചയങ്ങളുടെ സ്ലോപ്പ് സ്റ്റെബിലിറ്റി പഠനങ്ങൾ നടത്താനായിട്ട് എഞ്ചിനീയറിംഗ് സേവനങ്ങൾ എന്നിവ നൽകുന്നതിനായി യോഗ്യരായ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് താൽപര്യം ക്ഷണിച്ചിട്ടുണ്ട്. സ്ഥാപനത്തിന് മലയോര മേഖലകളിലെ വികസനം, അത്യാധുനിക സ്ലോപ്പ് സ്റ്റെബിലൈസേഷൻ സാങ്കേതിക വിദ്യകൾ, പ്രതികൂല സാഹചര്യങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കെട്ടിട രൂപകൽപ്പന എന്നിവയിൽ പ്രത്യേക വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ ഉണ്ടായിരിക്കണം. ഉദ്ദേശിക്കുന്ന കൺസൾട്ടിംഗ് ഫീസ് സഹിതം ഡയറക്ടർ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ്, കേശവദാസപുരം പട്ടം പാലസ് PO തിരുവനന്തപുരം എന്ന വിലാസത്തിലാണ് ഇത് ലഭ്യമാക്കേണ്ടത്. അവസാന തീയതി June 15 DMGKerala.gov.in എന്ന വെബ്സൈറ്റിലും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ പാലക്കാട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ബോണ്ട് ലെക്ചറർമാരുടെ താൽക്കാലിക ഒഴിവ് ഉണ്ട്. ഒരു വർഷത്തെ നിർബന്ധിത ടീച്ചിംഗ് ഇന്റേൺഷിപ്പ് ലഭിക്കുന്നതുവരെയോ അല്ലെങ്കിൽ പരമാവധി ഒരു വർഷത്തേക്കോ ആണോ ഈ നിയമനം. പ്രതിമാസം 32,000 രൂപ സ്റ്റൈഫൻഡ് ലഭിക്കും. യോഗ്യത സർക്കാർ അംഗീകൃത സ്വാശ്രയ നഴ്സിംഗ് കോളേജിൽ നിന്നും MSc നഴ്സിംഗ്. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അഡീഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ബയോഡേറ്റ, അസൽ സർട്ടിഫിക്കറ്റുകൾ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സെറ്റ് പകർപ്പ്, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതുമായി June 23 രാവിലെ 11 പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മെയിൻ ബ്ലോക്കിൽ 3rd സർക്കാർ നഴ്സിംഗ് കോളേജ് കാര്യാലയത്തിൽ ഹാജരാകണം. അതുപോലെ തന്നെ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക്കൽ കോളേജ് കുഴൽ മന്ദം, അവിടെ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നിവയാണ് കോഴ്സുകൾ. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. SC ST വിഭാഗക്കാർക്ക് 50% സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. polyadmission.org അപേക്ഷ നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കും. അവസാന തീയതി June 22. അതുപോലെ തന്നെ കേരളത്തിലെ പല പോളിടെക്നിക് കോളേജുകളായ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പാലക്കാട്, അതുപോലെ പല കോളേജുകളിലേക്കും നിങ്ങൾക്ക് പോളിടെക്നിക്കിലുള്ള ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ polyadmission.org എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട യൂട്ടിലിറ്റി വാർത്തകൾ. അപ്പോൾ ഇനി നമുക്ക് പോകാം സവാരി ടൈമിലേക്ക്.

0: ആശ്വാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Blast your mornings with blistering music. Savari time.

ടൈമിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242810. അപ്പോൾ നിങ്ങൾ പോയിട്ടുള്ള യാത്രകളെക്കുറിച്ച് എന്നോട് സംസാരിക്കാം, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന യാത്രകളെക്കുറിച്ച് എന്നോട് സംസാരിക്കാം. ഇനി നിങ്ങൾ ഒരു ദൂരയാത്രയിലാണ് എങ്കിൽ, ഈ ഓഫീസിലൊക്കെ പോകുന്ന ഒരു യാത്രയല്ല, നിങ്ങളൊരു ദൂരയാത്രയിലാണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242810. ഓഫീസിൽ പോകുന്നവർക്കും വിളിക്കാം കേട്ടോ. അങ്ങനെ വിളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പാട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടാം, നല്ല അടിപൊളി ഒരു പാട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരും. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈമുമായി കൂടെയുള്ളത് ഞാൻ കിരൺ ബേബി.

0: 7 സെക്കൻഡുമായിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ നിങ്ങളുടെ യാത്രയെക്കുറിച്ച് സംസാരിക്കാൻ, നിങ്ങൾ പോയ യാത്രയെക്കുറിച്ച് സംസാരിക്കാൻ, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയെക്കുറിച്ച് സംസാരിക്കാൻ, പോകാൻ പ്ലാൻ ചെയ്യുന്ന യാത്രയെക്കുറിച്ച് സംസാരിക്കാൻ വിളിക്കേണ്ട നമ്പർ 0484242810 എന്ന് പറയുന്ന നമ്പറാണ്. അങ്ങനെ ഒരു സഞ്ചാരി നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഹലോ.
1: ഹലോ.
0: ആ, ഇത് ആരാണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആ, ഓക്കെ. അവിടെ വർക്ക് ചെയ്യണോ? അപ്പൊ രാവിലെയും വൈകിട്ടും പോകുന്ന യാത്രയെ കുറിച്ച് പറയാനാണ് വിളിക്കുന്നേ.
1: ഓക്കെ.
0: എങ്ങോട്ടേക്കാണ് അവസാനം യാത്ര ചെയ്തത്? എങ്ങോട്ടേക്കാണ്? നെല്ലിയാമ്പതി. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് നെല്ലിയാമ്പതി? കോടയൊക്കെ കണ്ടായിരുന്നു? ആ, ഇത് റേഞ്ച് പോയി. എവിടെങ്കിലും റേഞ്ച് ഉള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കൂ.
1: നെല്ലിയാമ്പതി.
0: ഓക്കെ ഓക്കെ ഓക്കെ. നെല്ലിയാമ്പതിയിൽ എങ്ങനെയുണ്ടായിരുന്നു? കോടയൊക്കെ ഉണ്ടായിരുന്നോ? ചീവീട് കരയും ഒക്കെ ചെയ്തായിരുന്നോ?
1: ഇല്ല, അങ്ങനെ ഓരോ വർഷം ഓരോ ട്രിപ്പ്.
0: യെസ്, അങ്ങനെ വേണം. നമ്മുടെ മനസ്സ് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സംഭവം. ഇപ്പൊ ചില ആളുകളൊക്കെ നമ്മളെ ഇങ്ങനെ ചൊറിയും, ഇല്ലേ? അപ്പോ അത് ഇതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല അനുഭവം അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് യാത്രയാണ്.
1: അതെ അതെ.
0: ഓ, എല്ലാം മറന്നുള്ള ഒരു യാത്ര. യെസ്. അപ്പോ ഏതാണ് പാട്ട് വേണ്ടത്?
1: അതെ, മോളുടെ പിറന്നാളാണ്.
0: ഓക്കെ, തീർച്ചയായും ആ പാട്ട് അടുത്ത ഒരു പാട്ടിന് ശേഷം വരും. ഓക്കെ.
1: അപ്പൊ എന്റെ മോളെ പേര്?
0: ആ, പറഞ്ഞോളൂ.
1: എന്റെ മോളെ പേര്
0: കേട്ടില്ല, ഒന്നുകൂടെ പറയൂ.
1: ശിവനന്ദിനി.
0: ശിവനന്ദിനി. അപ്പൊ ശിവനന്ദിനിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ പാട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോ ഈ പാട്ടിന് ശേഷം, ഇപ്പൊ കേൾക്കാൻ പോകുന്ന പാട്ടിന് ശേഷം വരും മുത്തൈ മുത്തൈ കിങ്ങിണി മുത്തൈ. ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ.
1: ഓക്കെ.
0: വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് റേഡിയോ വെച്ചിട്ടുണ്ടല്ലോ?
1: അവിടെ റേഡിയോ
0: ഓക്കെ. അപ്പോ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, ഇതാ വരുന്നു. ഈ പാട്ട് കഴിഞ്ഞിട്ടുള്ള പാട്ടാണ് കേട്ടോ ചോദിച്ച പാട്ട്. ഓക്കെ, അപ്പൊ സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്. നിങ്ങൾക്കും വിളിക്കാം കേട്ടോ, ഇതുപോലെ സംസാരിക്കാം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആ ഒരു പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. വിളിക്കേണ്ട നമ്പർ 0484242810.

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

0: 9 മണി കഴിഞ്ഞിട്ട് 1 മിനിറ്റും 9 സെക്കൻഡുമാകുമ്പോൾ സവാരി ടൈമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കൂടെ അടുത്ത ആൾ എത്തിയിരിക്കുകയാണ്. ഹലോ.
1: ഹലോ.
0: ആ, ഇതാരാണ് വിളിക്കുന്നേ? ഉദയംപേരൂരിൽ നിന്ന് നടരാജനാണ്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: നല്ല വിശേഷങ്ങള്.
0: അപ്പം യാത്രയെ കുറിച്ച് പറയാനല്ലേ വിളിച്ചത്?
1: തീർച്ചയായിട്ടും.
0: ഏത് യാത്രയാണ്? പോയ യാത്രയാണോ പോകാനിരിക്കുന്ന യാത്രയാണോ?
1: ഞാൻ പോയ ഒരു യാത്രയെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്.
0: ഓക്കെ, അപ്പൊ കുറച്ച് വേഗത്തിൽ പറഞ്ഞോളൂ കേട്ടോ.
1: തീർച്ചയായിട്ടും.
0: ആ,
1: 2012
0: ആ
1: മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്നും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായി.
0: ആ,
1: അതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നമ്മുടെ മലയാളി സഹോദരങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ അവരുടെ കടകൾ കത്തിക്കുകയും അവിടെ അവർക്ക് നേരെ ചില മർദ്ദനങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഈ സമയത്ത് അന്ന് നമ്മളുടെ മുഖ്യമന്ത്രിയായ
0: ഹലോ. ഓക്കെ, അപ്പോ നമുക്ക് എന്തായാലും അടുത്ത പാട്ടിലേക്ക് പോകാം. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്. നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242 81

0: സമയം 9 മണി കഴിഞ്ഞ് 8:42 ആകുമ്പോൾ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സവാരി ടൈമാണ്, നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242810 ആണ്. അങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരാൾ നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, യാരത്? സൂരജ്. സൂരജ് എവിടെ പോകുന്നു? സൂരജ്,
1: ഞാൻ നാഗ്പൂരിൽ പോവുകയാണ്. നമ്മുടെ ദേശത്തിന് വേണ്ടി തന്നെ, നമ്മുടെ കേരളത്തിന് വേണ്ടി തന്നെ അവിടെ NFSC ൽ വെച്ച് നടക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്.
0: ഓക്കേ.
1: റെഫറി ട്രെയിനിങ് ആണ്, ഇന്റർനാഷണൽ റെഫറി ട്രെയിനിങ്. അതായത് ഫയർ ഫൈറ്റേഴ്സിന് വേണ്ടി നടത്തുന്ന ഗെയിമുകളുണ്ട്, ഫയർ ഫൈറ്റിംഗ് ഗെയിംസ്, അൾട്ടിമേറ്റ് ഫയർ ഫൈറ്റർ ചലഞ്ച്, ഫയർ മസ്റ്റർ, അങ്ങനെ കുറെ ഗെയിംസുകളുണ്ട്. അതിന്റെയൊക്കെ നാഷണലും ഇന്റർനാഷണൽ ലെവലിലുള്ള കണ്ടക്ഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള റെഫറിമാരെ സെലക്ട് ചെയ്യുന്ന
0: പരിപാടിയാണോ വർക്ക് ചെയ്യുന്നത്?
1: ഞാൻ ഫയർ സർവീസിൽ, നമ്മുടെ IACWR എന്ന് പറഞ്ഞ ഒരു സംഭവം, ജലസുരക്ഷാ വിദഗ്ധ പരിശീലന കേന്ദ്രം, അക്കാഡമി ഉണ്ട്. അക്കാഡമിയിലത്തെ സ്കൂബ ഇൻസ്ട്രക്ടർ ആയിട്ട് വർക്ക് ചെയ്ത് വരുവാണ്.
0: ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, യാത്രയെ കുറിച്ച് പറയൂ.
1: യാത്രയിലാണ്, ഒരു ഫയർ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരമാണ് അവിടെ. അതായത് NFSC എന്ന് പറയുന്നത് ഒരു ഫയർ സർവീസിലെ ഒരു പേഴ്സണെ സംബന്ധിച്ചുള്ള മക്ക മദീന എന്നൊക്കെ അറിയപ്പെടുന്നതാണ്, അൾട്ടിമേറ്റ് ആണ്. അവിടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇതേപോലെ നാഷണൽ ബേസിൽ സെലക്ട് ചെയ്തിട്ട് കേരളത്തിൽ നിന്ന് ഇപ്പൊ ഭാഗ്യം കൊണ്ട് സെലക്ഷൻ കിട്ടിയായിരുന്നു.
0: അപ്പൊ
1: അങ്ങനെ കുറച്ച് ലിമിറ്റഡ് ആളുകൾ മാത്രമാണ് അപ്പൊ ഇത് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് ബാച്ച് എന്നുള്ള രീതിയിൽ നടക്കുവാണ്. ഈ 2029 നമ്മുടെ ഇന്ത്യയിൽ വെച്ചായിരിക്കും ഇന്റർനാഷണൽ പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് നടക്കാൻ പോണത്.
0: ഓക്കെ.
1: അപ്പൊ അതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് തോന്നുന്നു. അപ്പൊ ചെന്ന് കഴിഞ്ഞാൽ അറിയാം. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്.
0: ഓക്കെ, ഫാമിലി ആയിട്ടാണോ പോകുന്നത്?
1: ഇല്ല, ഒറ്റയ്ക്കാണ് പോകുന്നത്. ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ രാവിലെ ഞങ്ങൾ പാചകവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, എല്ലാം കഴിഞ്ഞു, അങ്ങോട്ടുള്ള ഫുഡും എല്ലാം റെഡിയാക്കി. റെഡിയാണ്,
0: പാക്കിംഗിലാണ്.
1: 10:30 ട്രെയിൻ ഇവിടുന്ന്.
0: ഓക്കെ ഓക്കെ, നാഗ്പൂർ അല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പൊ പോയി കഴിഞ്ഞ് വന്നിട്ട് ഒന്നുകൂടി വിളിക്കണം. ഓക്കെ, അപ്പോ ഈ ഒരു എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇപ്പോൾ കേൾക്കാൻ തോന്നുന്ന ആ ഒരു പാട്ട് ഏതാണ്?
1: ഏറ്റവും നല്ലത് യോദ്ധ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ.
0: അപ്പൊ ആ പാട്ടാണ് വേണ്ടത്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോ സമയം 9 മണി, വേഗം പാക്കിംഗ് ഒക്കെ നടക്കട്ടെ. പറഞ്ഞതുപോലെ പോയിട്ട് തിരിച്ചു വന്ന്. അപ്പോ ആദ്യം തന്നെ കൺഗ്രാജുലേഷൻ ഈ ഒരു സെലക്ഷൻ കിട്ടിയതിന്. ഇനി പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒന്നുകൂടി വിളിക്കണം, പോയ വിശേഷങ്ങൾ പറയാനായിട്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അദ്ദേഹം പറഞ്ഞ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്ലി യുവേഴ്സ്. വിളിക്കേണ്ട നമ്പർ അറിയാലോ, 0484 2 4 2 8 1 0 1.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: You are listening to Rainbow FM 107.5, musically yours.

0: 9:20 ആയിട്ടുണ്ട് സമയം. അപ്പോൾ വേഗം വേഗം വിളിച്ചോളുക, വിളിക്കാനുള്ളവർ വിളിച്ച് നിങ്ങൾക്ക് പോകാനുള്ള യാത്രയെക്കുറിച്ച്, പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയെക്കുറിച്ച്, പോയി കഴിഞ്ഞ യാത്രയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242810. ഹലോ
1: ഹലോ,
0: ആരാണിത്?
1: ഇത് നയമ.
0: നയമ, നയമ എവിടെന്നാണ് വിളിക്കുന്നത്?
1: ഞാന് ഇപ്പൊ പാലക്കാട് നിന്ന് വിളിക്കുന്നത്.
0: പാലക്കാട് നിന്ന് വിളിക്കുന്നു. ഓക്കെ, പാലക്കാട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പാലക്കാട് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടോ?
1: ഇപ്പൊ മഴയൊക്കെ
0: പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ ഇന്നത്തെ യാത്ര എങ്ങോട്ടേക്കാണ്?
1: തൃശ്ശൂർ പോവാം.
0: ഓക്കെ, ഞങ്ങളെയൊക്കെ പാലക്കാട് വരാൻ ആഗ്രഹിക്കുമ്പോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുവാണല്ലേ.
1: ഓക്കെ, അത് എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് നാളെ.
0: ആ,
1: അപ്പൊ ഞങ്ങൾ അതിന് പോവാ.
0: പോരുവാണ് ഇങ്ങോട്ടേക്ക്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് അമ്മയ്ക്കുള്ള സർപ്രൈസ്? എന്തൊക്കെയാണ് ഇതിലൂടെ കേട്ട് ആ സർപ്രൈസ് അങ്ങ് പൊളിയട്ടെ. ഓക്കെ, അമ്മയുടെ പേരെന്താണ്?
1: അമ്മയുടെ പേര് ഷേർലി.
0: കേട്ടില്ല.
1: ഷേർലി, ഷേർലി,
0: ഷേർലി. ഓക്കെ, അപ്പോ ഷേർലി ആന്റി മകള് കുറെ കാര്യങ്ങളൊക്കെ കൊണ്ട് സർപ്രൈസ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ സർപ്രൈസ് പൊട്ടിച്ചു. ഇത് കേൾക്കുന്നുണ്ടെങ്കില് നാളെ ഇന്ന് ഉച്ചക്ക് വീട്ടില് ചെന്നു കഴിയുമ്പോ പറയും, ആ എന്തൊക്കെയോ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, വേഗം എടുത്തോളൂ. ഓക്കെ, അപ്പൊ എന്തായാലും അമ്മയുടെ ബർത്ത്ഡേ അടിപൊളിയാവട്ടെ.
1: ഓക്കെ,
0: ഇഷ്ടമുള്ള അമ്മയ്ക്ക് കൊടുക്കാൻ കരുതി വെച്ചിരിക്കുന്ന ആ പാട്ട് ഏതാണ്?
1: അത് നീർപ്പറയ മൂവിയിലെ ചിന്മയി പാടിയിരിക്കുന്ന പറ പറ എന്ന് പറഞ്ഞല്ല സോങ്.
0: ചിന്മയി അല്ല,
1: ശ്രേയ ഘോഷാല്.
0: ശ്രേയ ഘോഷാല്.
1: ഓക്കെ.

0: ഓക്കെ, ആ നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷെ അതിനു മുമ്പ് എവിടെയാണ് യാത്ര പോയിട്ടുള്ളത്?
1: യാത്ര പോയിട്ട്
0: ഹലോ.
1: മുമ്പ് പോയിട്ടുള്ളത് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് വാൽപ്പാറയാണ്.
0: ഓക്കെ, വാൽപ്പാറ പോയ ആ ഒരു എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം.
1: ഓഫ്കോഴ്സ്, ഞാനൊരു മൗണ്ടെയിൻ പേഴ്സൺ ആണ്. എനിക്ക് ഹിൽ സ്റ്റേഷൻ അങ്ങനെയാണ് പോകുന്നതെന്ന് ഇഷ്ടം. അപ്പൊ വാൽപ്പാറ എന്ന് പറയുന്നത് എല്ലാ സീസണിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഏതൊരു സീസൺ എടുത്താലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ബ്യൂട്ടി ഉണ്ട് വാൽപ്പാറയിൽ പോയിട്ട് കഴിഞ്ഞാല്.
0: അതെ അതെ.
1: അവിടെ പോയി ജസ്റ്റ് ഒരു ടീ മാത്രം കുടിച്ചിട്ട് തിരിച്ചു വരാന്ന് പറയുന്നത് ഭയങ്കര സാറ്റിസ്ഫാക്ടറി ആയിരിക്കും, ഭയങ്കര പീസ് ഓഫ് മൈൻഡ് അങ്ങനെ കിട്ടുന്ന ഒരു സ്ഥലമാണ് എനിക്കത്.
0: ഇഷ്ടമുള്ള സ്ഥലം. ഓക്കെ, ഇപ്പം തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളിൽ പോകണമെന്നുണ്ടെങ്കിൽ ചില പാസ്സുകൾ കിട്ടണം. ഇപ്പം ഊട്ടി കൊടൈക്കനാൽ, പക്ഷെ ഇ പാസ് ഇപ്പോ വാൽപ്പാറയിലും നിർബന്ധമാക്കിയിരിക്കുകയാണ്. പലരും ചെന്നിട്ട് തിരിച്ചു പോരുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇ പാസ് എടുത്തിട്ട് മാത്രം വാൽപ്പാറയിലേക്ക് പോകാൻ വാൽപ്പാറ സഞ്ചാരികൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോ എന്തായാലും നമുക്ക് പാട്ട് കേട്ടാലോ. ഓക്കെ, ഇതാ വരുന്നു പാട്ട്.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: Musically yours, this is 107.5 FM Rainbow. Your best place for infotainment.

0: സമയം 9 മണി കഴിഞ്ഞ് 37 മിനിറ്റും 8 സെക്കൻഡും. ഒരു പക്ഷേ ഈ കോളറായിരിക്കും ഇന്നത്തെ സവാരി ടൈമിലെ അവസാനത്തെ കോളർ. ഹലോ.
1: ഹലോ.
0: ആ ആരാണിത്? തൃക്കാക്കരയിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഓക്കെ.
1: ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ടൊരു ക്ലൂ തരാം.
0: ഓക്കെ.
1: താങ്കളുടെ

0: ബേബി. ഓക്കെ ഓക്കെ ഓക്കെ. തൃക്കാക്കര എവിടെയാണ്? തൊട്ടടുത്ത് തന്നെയാണോ? താമസിക്കുന്ന ഓക്കെ ഓക്കെ. റേഡിയോ കേട്ടുകൊണ്ടിരിക്കുവാണോ ഇപ്പോ? ആ, അപ്പൊ റേഡിയോയുടെ വോളിയം ഇത്തിരി കുറച്ച് വെക്കണം. ഓഫ് ചെയ്തു. കൊള്ളാം. ആ, അപ്പൊ പറഞ്ഞോളൂ, യാത്രയെ കുറിച്ച് പറയൂ. പോയ യാത്രയാണോ?
1: സൺഡേയിലാണ് യാത്ര ചെയ്തത്.
0: ആ,
1: ഞാൻ എന്റെ ബ്രദറിന്റെ വീട്ടിൽ പോയി, ഇവിടെ കരയാമ്പറമ്പല്.
0: ഓക്കെ, ആ അത് എവിടെയാണ്?
1: ഫെഡറൽ, അത് അങ്കമാലി അടുത്തന്നെ.
0: ഓക്കെ,
1: ഫെഡറൽ സിറ്റി എന്ന് പറയാം അവര്, ആ ഫ്ലാറ്റിലെ താമസിക്കുന്നവര്.
0: ഓക്കെ,
1: ആ അപ്പൊ കുറെ നാളായിട്ട് അവനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചാ, എനിക്കൊരു ചെറിയ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു.
0: ആ,
1: അപ്പൊ അത് അയാളൊന്ന് ശരിയായത്, അപ്പൊ പോകാന്ന് വിചാരിച്ച് പോയി, അവിടെ ചെന്നു. അങ്ങനെ ഞങ്ങൾ
0: പക്ഷേ ചേച്ചി, ഈ അവസാനം പറഞ്ഞതെല്ലാം എനിക്ക് അറബി ആയിട്ടാണ് മനസ്സിലായത്. ഒന്നും മനസ്സിലായില്ല, റേഞ്ച് കിട്ടായി, കട്ടായി പോയി. ഒന്നോടെ പറയൂ. ആ
1: അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നു, അവിടെ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് എൻജോയ് ചെയ്തു.
0: ഓക്കെ,
1: ഉച്ചയായപ്പോണ്ടല്ലോ, ഉച്ചയായപ്പോ അവര് പിന്നെ ഒരു ചെറിയ സ്മോളെ കടിക്കാനുള്ള ഭാവം
0: അങ്ങനെ
1: അവിടെ പ്രശ്നമായി. അപ്പൊ എന്നിട്ട് ആദ്യം സ്മോളായിട്ട് തുടങ്ങും, പിന്നെ
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഇത്തരത്തിലുള്ള സംസാരം നമുക്ക് ഇങ്ങനെ തുടരാനായിട്ട് പറ്റത്തില്ല.
1: ഓക്കെ,
0: അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കെന്നാ അടുത്ത പാട്ട് കേട്ടാലോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അയ്യോ, ഒരു ഒരു ഒന്നും പറയാനില്ല. 9 മണി കഴിഞ്ഞ് 40:06. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി നിങ്ങളോടൊപ്പം. സ്റ്റേ ട്യൂൺ.

0: ഒൻപത് മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോളും കൂടെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0484242-8101. അപ്പോൾ യാത്രയെക്കുറിച്ച് സംസാരിക്കുക, മറ്റുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ യാത്രയിൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. യാത്രയെക്കുറിച്ച് മാത്രം സംസാരിക്കുക. വിളിക്കേണ്ട നമ്പർ 0484242-8101 എന്ന് പറയുന്ന നമ്പർ ാണ്. ഹലോ,
1: ഹലോ,
0: ഇതാരാണ്?
1: ഇത് അമ്പാട്ടുകാവിൽ നിന്ന്
0: അമ്പാട്ടുകാവിൽ നിന്നുള്ള ശാന്തി. എവിടെയാണ് യാത്രക്ക് പോയത്?
1: യാത്രക്ക് പോയില്ല, ഇന്ന് പോകാൻ പോണുള്ളൂ.
0: പോവാൻ പോണേ ഉള്ളൂ. എങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്?
1: ഞങ്ങള് കൊട്ടിയൂര് അമ്പലത്തിൽ പോകണം വൈകിട്ട്.
0: കൊട്ടിയൂരിലേക്ക് പോവുകയാണ് വൈകിട്ട്. ഓക്കെ, അതെങ്ങനെയാണ്, നിങ്ങൾ ഒരു ഗ്രൂപ്പ് ആയിട്ടാണോ അതോ ഫാമിലി ആയിട്ടാണോ?
1: ഞങ്ങള് ഒരു 10-15 പേരുണ്ട്.
0: 10-15 പേരുണ്ട്. അപ്പൊ ഇന്ന് രാത്രി അടിച്ചു പൊളിച്ചായിരിക്കും കൊട്ടിയൂരിലേക്ക് പോകുന്നത്.
1: 7 മണിയാകുമ്പോ ഞങ്ങൾ പോകും.
0: ആ, അപ്പൊ ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു പോക്കാണ്. ഓക്കെ, അപ്പൊ എന്തെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്?
1: ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. വെളുപ്പിന് അവിടെ എത്താൻ കണക്കാക്കിയാ നമ്മള് പോണം. ഭയങ്കര തിരക്കാണല്ലോ അവിടെ.
0: അതെ,
1: ഭയങ്കര ക്യൂ ആണെന്ന്
0: പറയുന്നു.
1: പാക്കിംഗ് ഒന്നുമില്ല, രണ്ട് ജോഡി ഡ്രസ് മാത്രം, വേറെ ഒന്നും കൊണ്ടോണ്ടല്ലോ.
0: വേറെ ഒന്നും കൊണ്ടോണ്ട. ഓക്കെ, അപ്പോ എന്തായാലും കൊട്ടിയൂർ പോകുമ്പോ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക.
1: പിന്നെ ഞങ്ങളുടെ യാത്രയൊക്കെ സുഖമായിട്ട് തീരാൻ നിങ്ങളും പ്രാർത്ഥിക്കും.
0: തീർച്ചയായും, ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
1: ഓ ശരി, പാട്ട് ഞാൻ ഓർത്ത് വെച്ചിട്ടില്ല, ഒരു നല്ല പാട്ട് വെച്ചാ മതി.
0: തീർച്ചയായും, നല്ല പാട്ടുകളല്ലേ റെയിൻബോയിലൂടെ വരുന്നത്.
1: ഞാൻ വിളിച്ചിട്ട് കിട്ടൂന്ന് ഓർത്തില്ല, അതാണ് പാട്ട് ഓർത്ത് വെക്കാഞ്ഞത്.
0: ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ പാട്ട് കേൾക്കാം.
1: ഓക്കെ
0: ഓക്കെ ഓക്കെ ഓക്കെ, ഇതാ വരുന്നു പാട്ട്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്
2: റെയിൻബോ എഫ് എം 107.5. മ്യൂസിക്കലി യോഴ്സ്.

സമയം 9 മണി കഴിഞ്ഞ് 58:22 ആകുമ്പോൾ ഇത്രയും സമയം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് സവാരി ടൈമാണ്. സവാരി ടൈം തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നു. കൂടെ ഉണ്ടായിരുന്നു ഞാൻ കിരൺ ബേബി. അപ്പോൾ ഇനി വാട്സപ്പിൽ കൂടി ഞാനും ശ്രീയും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ

ഇത്രയും സമയം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് സവാരി ടൈമാണ്. സവാരി ടൈം തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നു. കൂടെ ഉണ്ടായിരുന്നു ഞാൻ കിരൺ ബേബി. അപ്പോൾ ഇനി വാട്സപ്പിൽ കൂടി ഞാനും ശ്രീയും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കൂ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, 10 മണി വാർത്തകളുമായി കിരൺ ബേബി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിവാദ്യം സ്വീകരിച്ചു. വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം ആദ്യമായി പരേഡിൽ അണിനിരുന്നതിനാൽ ഈ വർഷത്തെ ചടങ്ങ് ചരിത്ര പ്രാധാന്യമുള്ളതായി മാറി. നിപ്പയുടെ കാര്യത്തിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് ജാഗ്രതയും ഗൌരവപൂർണമായ സമീപനവും ഉണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വകുപ്പ് എടുക്കേണ്ട മുൻകരുതലുകൾ ഉണ്ടായില്ലെന്നും ആരോഗ്യമന്ത്രി നേരിട്ടെത്തി ബന്ധപ്പെട്ടവരെ കൂടുതൽ ജാഗരൂകരാക്കേണ്ടിയിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. നിപ്പ വിഷയത്തിലെ പ്രതിപക്ഷത്തിന്റെ സമീപനം ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. രാഷ്ട്രീയ മത്സരമായതിനെ കാണരുതെന്നും നിപ്പ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയാണ് താൻ അവിടെ നിന്ന് മടങ്ങിയതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട്ട് ജില്ലയിൽ ഷിഗെല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ശുചിത്വ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ നേടണമെന്നും അധികൃതർ അറിയിച്ചു. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റ് ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും ജൂൺ 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപകമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്ട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ 4-ാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ ചൊവ്വാഴ്ച മുതൽ ചതുശതകങ്ങൾക്ക് തുടക്കമാകും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന്

0: ഇത്തിരി തെളിയിക്കും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്, വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM Kochi 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: വേൽമുരുക കേട്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഒന്ന് വേറെ തന്നെയാണ്. സ്റ്റുഡിയോയിലെ ശ്രീജിത്തും കിരണുമാണ്, വാട്സപ്പിന്റെ സമയമാണ്.
1: അതെ, സമയം 10 മണി കഴിഞ്ഞ് 9:22 സ്റ്റുഡിയോ ക്ലോക്കിൽ.
0: അതെ,
1: അപ്പോ വാട്സപ്പിന്റെ നിയമങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ ചോദിക്കാം വാട്സപ്പിലൂടെ.
0: വാട്സപ്പില് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 8547341075, 8547341075. ഇഷ്ട ഗാനങ്ങളൊക്കെ നമുക്ക് 11 മണി വരെ മെസ്സേജിലൂടെ. ഇനിയിപ്പോ ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ, എന്തെങ്കിലും വിശേഷം പറയണ്ടോ, എല്ലാം ചേർത്തും കൂടെ അയച്ചോ. ഏതായാലും സ്റ്റാർട്ട് ചെയ്ത പാട്ട് തന്നെ വേൽമുരുക ആയതുകൊണ്ട് തന്നെ ആ എനർജി നമുക്ക് മെസ്സേജിൽ നമ്മളങ്ങോട്ട് പ്രതീക്ഷിക്കുന്നു.
1: അതെ, തീർച്ചയായും. ഓക്കെ, അപ്പോ എന്തായാലും നമ്മള് അധികം അങ്ങോട്ട് സംസാരിക്കാതെ നമുക്ക് മെസ്സേജിലേക്ക് പോവാം.
0: നേരിട്ട് തന്നെ മെസ്സേജിലേക്ക് പോവാണ്. ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് ഉണ്ടല്ലോ, ഇന്ന് ആദ്യം 27th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഹേമയ്ക്കും സജീവനും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരാമെന്ന് ബിന്ദു ദിലീപ് കടുങ്ങല്ലൂരിൽ നിന്ന് ആവശ്യപ്പെട്ടേക്ക. പാട്ട് ഇതൊന്നും ചോദിച്ചിട്ടില്ല.
1: ഓക്കെ, ഹായ് റെയിൻബോ, എടയാർ ബോഡി ഗിയറിൽ നിന്നും ഞങ്ങളുടെ ആശ ചേച്ചിക്കും ഷിനോയ് ചേച്ചിക്കും ഒരു പാട്ട് വെച്ച് തരാമോ? എന്തായാലും നമുക്ക് അടുത്ത പാട്ട് അവർക്ക് വേണ്ടി സ്പെഷ്യൽ
0: കൊടുത്തു കളയാം. ഷീജ ഷമീർ ബോഡി ഗിയറിൽ നിന്നാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. എന്റെ കൂട്ടുകാരികളായിട്ടുള്ള രാജി, രമേശ്, സിനി, ഷിബിൻ, സിന്ധു പ്രസാദ്, സിൻഡ്രല്ല, ജസ്ന, ഇവർക്കെല്ലാവർക്കും വേണ്ടിട്ട് നല്ലൊരു അടിപൊളി പാട്ട്. ഇന്ന് പക്ഷെ പാട്ടൊന്നും എടുത്തു പറയാനുള്ള ഞങ്ങൾക്ക് വേണ്ടി ഏത് പാട്ട് നിങ്ങൾ
1: സന്തോഷമാണ്. ഓക്കെ, ഐ എം ഗീത ഒക്കൽ, ഐ എം വെയിറ്റിംഗ് എ ബ്യൂട്ടിഫുൾ ഇളയരാജ ഹിറ്റ് ഡ്യുവറ്റ് സോങ്, എനി സോങ് ഡെഡിക്കേറ്റ് ടു മൈ ഫ്രണ്ട് ആൻഡ് ഫാമിലി.
0: റെയിൻബോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ. ഞാൻ ജയ അഖിലേഷ് ആണ്. എനിക്ക് നല്ലൊരു പാട്ട് വെച്ച് തരണം. ഏതോ ജന്മ കൽപ്പനയിൽ എന്ന പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ കളമശ്ശേരിയിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്, കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു.
1: ഹായ്, നമസ്കാരം റെയിൻബോ, ഞാൻ വനജ, കടമ്പഴിപ്പുറം. ഓക്കെ, കുറെ ദിവസമായി ഞാൻ മെസ്സേജ് അയച്ചിട്ട്. എനിക്ക് കമലദളം എന്ന മൂവിയിലെ പ്രേമോദാരനായി അണയുനാഥ എന്ന പാട്ട് വെച്ച് തരാമോ? എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: നല്ല അടിപൊളി പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇത്രമേൽ മണമുള്ള കുടമുല്ല പൂവുകൾക്ക് പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്, കേൾക്കാനായിട്ട് ഒന്ന് ആവശ്യപ്പെടുന്നു. ആതിര അടിവാരത്തു നിന്നാണ് മെസ്സേജ്.
1: നല്ല പാട്ടുകൾ കാത്തിരിക്കുന്നു അശോകൻ വലിയ പറമ്പിൽ. വീണ്ടും കിരണുണ്ടല്ലോ, സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇങ്ങോട്ട് എത്തിയിട്ടില്ല.
0: ഓക്കെ, ആലുവയിൽ നിന്നും ദർശനയാണ് ഞാൻ. എന്റെ ഹസ്ബൻഡ് പ്രസാദിന് വേണ്ടിയിട്ട് ഇന്ന് നല്ലൊരു പാട്ടിനായിട്ട് കാത്തിരിക്കുന്നു. മഴവിൽ എന്ന മൂവിയിലെ രാവിലെ നിന്ന് തുടങ്ങുന്ന ആ പാട്ട് കേൾക്കാനായി കാത്തിരിക്കുന്നു.
1: ഓക്കെ, അപ്പൊ ആ ടൈപ്പ് ചെയ്തോണ്ടിരുന്നു വന്നോട്ടോ. ശ്രീജിത്ത് കൂടെ ഉണ്ടല്ലേ, സന്തോഷം. ആദ്യം പേര് മനസ്സിലായില്ല. അതെ, ഞാൻ ശ്രീന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ടാണ്. പക്ഷേ
0: മനസ്സിലാക്കി,
1: മെസ്സേജ് അയച്ച ആളുടെ പേരെന്താണ് അത് പറഞ്ഞിട്ടില്ല,
0: ടൈപ്പിംഗിലാണ്.
1: ഓക്കെ,
0: ഷാജാജ് ഷാജ് സിനിമയിലെ നല്ലൊരു ഗാനം കേൾക്കാനായിട്ട് ഞാൻ ദേ കാത്തിരിക്കുകയാണ്. ചന്ദനത്തെന്നലായി പാട്ടാണ് കേട്ടോ അതിലെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ട് എന്ന് വിനീത ശിബു പൂച്ചാക്കിൽ നിന്ന് മെസ്സേജ്.
1: ഗുഡ് മോർണിംഗ് പാട്സ, പ്ലീസ് പ്ലേ ദിൽഹേ കി മാന്ത നഹി ഫ്രം ദിൽഹേ കെ മാന്ത നഹി. ആ സിനിമയിലെ പാട്ട് തന്നെയാണ്. പിന്നെ ദിൽ ദീവാന ഫ്രം മേനെ പ്യാർ കിയ മാഗി.
0: എന്റെ പേര് അനിത സുഭാഷ് ആണ്. എനിക്ക് കാര്യസ്ഥാനില് ഓണവില്ലിൻ എന്ന പാട്ട് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു. ഞാൻ ചാലക്കുടി പോട്ടയിൽ നിന്നാണ് കേട്ടോ മെസ്സേജ് അയക്കുന്നത്.
1: ഓക്കെ, അപ്പോ ഇത്രയും മെസ്സേജ് സ്ഥിതിക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആദ്യം ആ അടിപൊളി പാട്ട് ചോദിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ചു തരാം. അതിനുശേഷം നിങ്ങൾ ചോദിക്കൂ, ഞങ്ങള് തരാൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്.
0: 8547341075 ഇതാണ് കേട്ടോ നമ്പർ.
1: 8547341075 ഇത് വാട്സപ്പ് നമ്പറാണ്. വാട്സപ്പിലൂടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. സ്റ്റേ ട്യൂൺഡ്.

0: സമയം 10 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആകുകയാണ്. ശ്രീജിത്തെ, വളരെ സ്പീഡിലാണ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ
1: 2.5 സ്പീഡിലാണ് മെസ്സേജ്,
0: സമയവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് അപ്പൊ പോവാല്ലേ?
0: അപ്പൊ
1: അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോഴേക്കും ഹിന്ദി മെസ്സേജ് എനിക്ക് ഒന്ന് കിരൺ വായിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് തോന്നുന്നു. വായിക്കണോ?
0: സപ്രീം നമസ്കാർ. യെസ്, നമസ്കാർ. ഫിലിം സാജൻ ബോലെ ജിയാ തോ ജിയാ കൈസേ ബിന ആപ്കോ. ഞാൻ പഠിച്ചു പോലെ
1: നടക്കില്ല.
0: ഹിമാലയ എന്താണ്,
1: ഹിമാലയ
0: ഹിർമാണി വർമ്മ ആൻഡ് പുരസ്മാണി വർമ്മ.

0: പാർസമണി.
1: പാർസമണിയാണോ? ഓക്കെ, പിന്നെ
0: പുഷ്പേന്ദ്ര മണിവർമ്മ.
1: ഓക്കെ, വായിച്ചോളൂ.
0: ഹിമാലയം എന്ന് പറഞ്ഞപ്പോ തന്നെ മിക്കവാറും ശ്രോതാവറുണ്ട് ഇനി ഞാൻ അയക്കില്ല
1: അയക്കില്ല.
0: ഹിരമണി വർമ്മ എന്നുള്ളതാണ് കേട്ടോ.
1: ഈ പുള്ളി കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിരിക്കുന്നു.
0: പക്ഷെ ഒരു കാര്യം,
1: പക്ഷെ ഇവർക്ക് ഇതുവരെ മീൻസ് നമ്മൾ ഇരുന്നിട്ട് ഇതുവരെ പാട്ട് കൊടുത്തിട്ടില്ല.
0: എന്നാ നമുക്ക് നല്ലൊരു ഹിന്ദി പാട്ട് സാജനിലെ തന്നെ കൊടുക്കാം.
1: സാജനിലെ പാട്ട് കൊടുക്കാം
0: ഒത്തിരി തവണ. ഏതായാലും ഹിരമണി വർമ്മ, പാർസമണി വർമ്മ, പുഷ്പേന്ദ്രമണി വർമ്മ, നോക്കേലാൽ വർമ്മ, എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് നമ്മുടെ പരിപാടി കേൾക്കുന്ന ആളാണ്. ഒപ്പം തന്നെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ മനസ്സിലാവുന്ന ആളുമാണ്. പക്ഷെ എന്നിരുന്നാലും ഹിന്ദിയിലൂടെ അയക്കുന്നതിൽ ഒത്തിരി സന്തോഷം അല്ലെ. ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയിൽ ഹിന്ദിയിൽ തന്നെ പറഞ്ഞു കൊടുക്കാം.
1: അതെ, ഞാൻ കുറച്ചൊക്കെ പഠിച്ചുകൊണ്ട് വന്നതായിരുന്നു. എല്ലാം ചീറ്റിപ്പോയി.
0: നടക്കില്ല കിരണ്ടെടുത്ത് ഇതുപോലെ എനിക്ക് തോന്നുന്നു പണ്ട്. ശരിക്കും നമ്മളിപ്പോ ഇവിടെ രണ്ടുപേരും ഇരുന്ന് നമ്മൾ ക്ലാസ് ശരിക്കും ക്ലാസ് എടുക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പറയുമ്പോൾ ഇതിൽ മറ്റൊരു ഒരു കാര്യം കൂടി ഉണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജോലി ചെയ്ത ഒരു പ്രൊഫഷനെ പറ്റി പറയുമ്പോൾ ഈ ടീച്ചിങ്ങിലേക്ക് കടക്കുമ്പോൾ ഈ ഇരിക്കുന്ന രണ്ടുപേരും തന്നെ ക്ലാസ് എടുത്തേക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ശരിക്കും നമ്മുടെ മുമ്പിൽ ഇതുപോലെ ഒത്തിരി ഹിന്ദി കുട്ടികളൊക്കെ വന്നു കഴിയുമ്പോൾ ശരിക്കും അവർക്ക് ഹിന്ദിയിൽ തന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് രണ്ട് വാക്ക് പോലും പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ
1: തന്നെയാണ്.
0: അപ്പൊ ശരിക്കും നമ്മൾ ഒത്തിരി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ സ്കൂളുകളിലൊക്കെ നോർത്ത് ഇന്ത്യക്ക് ഒത്തിരി പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഒത്തിരി പേരൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ മലയാളത്തിലുള്ള ക്ലാസ് എടുക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു വാക്ക് നമ്മൾ ഹിന്ദിയിൽ വരുമ്പോൾ പറയുമ്പോൾ അവരുടെ മുഖത്ത്
1: സന്തോഷം.
0: അത് ഞാൻ എടുത്ത് ഞാൻ പറയാൻ കരുതെന്ന് വെച്ചാൽ, ഞാനിപ്പോ കിരൺ അറിയാം, ഇത് ആദ്യം നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ കുസാറ്റിൽ പണ്ട് ഇപ്പൊ ശരിക്കും മലയാളത്തിലാണ് മലയാളികൾ കൂടുതലുണ്ട്. പണ്ടുള്ള വർഷങ്ങളിലൊക്കെ ഹിന്ദിക്കാർ ഒത്തിരി പേര് ഹിന്ദി നാടുകളിൽ നിന്ന് വന്നവരുണ്ടായിരുന്നേ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു വാക്ക് ഏ കോൺസാ എന്നൊക്കെ പറഞ്ഞ് രണ്ട് ഡയലോഗ്, സത്യം പറഞ്ഞാൽ ഞാൻ ആ ക്ലാസ് എടുത്തെടുത്തെടുത്താണ് ഈ ഹിന്ദി അല്പം പഠിച്ചെന്നുള്ളതാണ്
1: പഠിച്ചത്. ഓക്കെ, പണ്ട് ഹിന്ദി പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ വെള്ളിയാഴ്ച ദിവസങ്ങളില് സിനിമകളൊക്കെ കാണുമായിരുന്നു.
0: എനിക്കതറിയാം, എനിക്കതറിയാം. കാരണം ഈ ഇത് കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കൾ വിചാരിക്കേ ഹിന്ദി വിദഗ്ധനാണല്ലോ കിരണ്. ഇതൊക്കെ ചുമ്മാണ്ടോ ലൈവില് വായിക്കുമ്പോ മനഃപൂർവ്വം ഇങ്ങനെ പറയുന്നതാണ്.
1: പക്ഷേ ഇതില് വേറൊരു സംഭവം എന്താണെന്ന് പറയട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകള് അതും ഹിന്ദി സോങ്സ്.
0: എന്തോ ഒരു രസകരമായ പാട്ടുകൾ. ഇപ്പൊ തന്നെ സാജൻ, പുള്ളിക്കാരൻ ചോദിച്ചിരിക്കുന്ന ഈ പാട്ടുണ്ടല്ലോ സാജനിലെ പാട്ട് തന്നെ കേട്ടുകൊണ്ടിരുന്നതിന് അത്രമാത്രം സന്തോഷമുള്ള എല്ലാ തവണയും നമ്മൾ ഈ ഹിന്ദിയുടെ മെസ്സേജ് വായിക്കുമ്പോൾ അത് കിരൺ പറഞ്ഞ ഒരു വളരെ സത്യാവസ്ഥയാണ്. എപ്പോഴും നമ്മൾ ഹിന്ദിയുടെ വിശേഷങ്ങൾ പറയുന്നല്ലാതെ നമ്മുടെ ഈ ഛത്തീസ്ഗഡിൽ നിന്ന് മെസ്സേജ് അയച്ച ഹിരാമണി വർമ്മയ്ക്കും പാർസമണി വർമ്മയ്ക്കും പുഷ്പേന്ദ്രമണി വർമ്മയ്ക്കും നോക്കേലാൽ വർമ്മയ്ക്കും ഇതൊരു പാട്ട്
1: കൊടുത്തിട്ടില്ല. ഓക്കെ, ഗുഡ് മോർണിംഗ് റെയിൻബോ. ഇന്ന് ഞങ്ങളുടെ 20th വിവാഹ ദിനമാണ്. ഒരു ഗാനം തരുമല്ലോ, എന്തിനെന്നറിയില്ല, എങ്ങനെന്നറിയില്ല. ഫിലിം മൈ ബോസ്, ഒത്തിരി സ്നേഹത്തോടെ ജോഷി ആൻഡ് സീന അങ്കമാലി.
0: ബാലപ്പുഴയിൽ നിന്നും ബഷീർ അബൂടി ഒരു മെസ്സേജ് ഇട്ടിട്ടതുപോലെ, കഴിഞ്ഞ ആഴ്ചയിലും നിങ്ങൾ രണ്ടുപേരുമായിരുന്നു, പൊളിച്ചടുക്കൂ സഹോദരങ്ങളെ, ഒത്തിരി സന്തോഷം എന്നാണ് ആലപ്പുഴയിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: സേവന്തി പൂവേടുത്തേൻ. അത് പാട്ടാണ്, ഞാൻ വിചാരിച്ച ഇത് പേരാണെന്ന്.
0: ദൈവമേ, ഞാൻ വിചാരിച്ച തമിഴും കൂടി വായിക്കേണ്ടി വരും.
1: സേവന്തി പൂവെടുത്തേൻ, മൂവി ഗോകുലം, ആടിയിലെ സേതി സൊല്ലി, ഫിലിം എൻ ആസയും അച്ഛാൻ, മനോജ് തെന്നിലാപുരമാണ് അയച്ചിരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പേരാണെന്നാട്ടോ വിചാരിച്ചത്. കുറച്ച് നേരെ എടുത്തു ആ സേവന്തി ഒന്ന് വായിച്ചെടുക്കാൻ.
0: ഇനി ഇന്ത്യയിലുള്ള എല്ലാ ഭാഷയിൽ നിന്നുമുള്ള മെസ്സേജുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
1: എനിക്ക് തമിഴ് വന്ന് കൊഞ്ച്
0: പ്രശ്നമില്ല,
1: പേസത്തിക്കും അതുപോലെ തന്നെ വായിക്കതിക്കും കൊഞ്ചം.
0: ഇത് പറഞ്ഞപ്പോ ഇതുപോലെ തന്നെ നമുക്ക് ചാനല് കണ്ട് നമ്മൾ തമിഴ് പഠിച്ച ഒരു വിശേഷങ്ങളുണ്ട്, ഇടക്കിടക്ക് ഞങ്ങളത് പറയുന്നതാണ്. ശ്രീമൂലകരത്ത് നിന്ന് ശാരികരവിയുടെ ഒരു മെസ്സേജ് ഉണ്ട്, ചൈന ടൗണ്, അരികി നിന്നാലും പാട്ടൊന്ന് വെച്ചു തരുമോ.
1: അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ്, പ്ലീസ് പ്ലേ ദ സോങ് നാഗ നീലു പേര് ഫ്രം ദ മൂവി കറുപ്പ്. ഓക്കെ, ഓർ കിസ് കിസ് പസംഗ പേസുങ്ക ഫ്രം ദ മൂവി ജയിലർ ടു. ജോസഫ് സി എ ചാലക്കുടിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്
0: അല്ലേ. ഓക്കെ, മേടപ്പൻവേലിൽ നിന്ന് പാട്ട് ഞങ്ങൾ കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു. നക്ഷത്രത്താരായിട്ടുള്ള പാട്ട് കേട്ടോ, ഇന്ദു വൈക്കത്തു നിന്നാണ്. ഇത് എല്ലാ ആർജിസിനും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ, പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു മേടപ്പൻവേലൂതി ഉരുക്കി മിനുക്കി. അങ്ങനെയല്ല, ഇത് എന്താ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ കൂടെ പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഞാൻ സ്ഥിരം പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ്
0: ഇത്.
1: അവസാനം എന്റെ അമ്മ വന്നു കഴിഞ്ഞിട്ട് ഈ കാസറ്റ് എടുത്തോണ്ട് പോയി,
0: ഇനി മേല പാടി,
1: ഇനി മേല ഈ പാട്ടിവിടെ.

0: പോയിരുന്നത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മേടപ്പഞ്ഞയിൽ ഊതി കുരിക്ക്, അങ്ങനെ ഒരു
1: അതിനുള്ള
0: സംഭവം
1: പാട്ട്
0: ഉണ്ടായിരുന്നു.
1: തന്നെയാണ്, ആരാണെന്നുണ്ടെങ്കിലും മൂളി പോകും എന്നുള്ളതാണ്
0: ഓക്കെ.
1: വാസ്തവം കേട്ടോ.
0: ആ അപ്പം നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ?
1: തീർച്ചയായിട്ടും.
0: ആ നമുക്ക് അങ്ങോട്ട് പോകാം, കമല ദളത്തിലേക്ക് പോകാം. ദാ വരുന്നു പാട്ട്.

0: സമയം 10 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിരിക്കുവാണ് വാട്സപ്പാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ട ഗാനങ്ങൾക്കായിട്ട് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി 8547341075.
1: അതെ, വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ എന്താണ് ഗ്രീറ്റിംഗ്സും അത് നിങ്ങളുടെ വിഷസും അങ്ങനെയുള്ള എല്ലാ
0: കാര്യങ്ങളും.
1: അപ്പോ ഹായ് വാട്സപ്പ്, ഞാൻ വിജയുടെ കൊച്ചിയിൽ നിന്നുമാണ്. എനിക്കൊരു പാട്ട് വെച്ചു തരാമോ? ഉസ്താദ് സിനിമയിലെ നാടോടി പൂന്തിങ്ങൾ എന്ന പാട്ട്. ഈ ഈ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്, എന്താന്ന് പറയട്ടെ, ഈ അക്കപ്പലെ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ, ഇതിനകത്ത് ഈ നാടോടി പൂന്തിങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ കൂടുതലും അങ്ങനെ ചെയ്തേക്കുന്ന ഒരു സാധനം.
0: നല്ല പാട്ടാ, നല്ല പാട്ടാ. അതുപോലെ തന്നെ പാട്സപ്പെ, ഞാൻ ബാലമുരളി ചേർത്തലയിൽ നിന്നും കേട്ടോ. ഞാനിപ്പോ പുന്നപ്രയ്ക്ക് പോവാണ്. എനിക്ക് ഹൃദയപൂർവ്വം ഫിലിമിനെ നല്ലൊരു ഗാനം കേൾക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു.
1: എന്റെ പേര് രജിത, ഞാൻ വാണിയം കുളത്ത് നിന്നാണ്. എനിക്ക് ദാദാ സാഹിബ് എന്ന മൂവിയിലെ ഏതെങ്കിലും ഒരു ഗാനം പ്ലീസ് എന്ന്
0: പറഞ്ഞിട്ടുണ്ട് പറഞ്ഞേക്കുന്നത്. 30th നിന്ന് രാജേശ്വരി. അതുപോലെ തന്നെ ബോഡി ഗിയർ കമ്പനിയിലുള്ള ചെയർമാൻ പിള്ള സാറിന് വേണ്ടിയിട്ട് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പാട്ട്, പഴയ പാട്ട്. ഇന്ന് തയ്യൽ മെഷീൻ ദിനം കൂടിയാണ്, അപ്പോ എല്ലാവർക്കുമായിട്ട്, ഒരു തയ്യൽ കമ്പനിയാണ് കേട്ടോ ഞങ്ങളുടെ, അപ്പോ എല്ലാവർക്കുമായിട്ട് നല്ലൊരു ഗാനം എന്നാ
1: പറഞ്ഞിരിക്കുന്നത്. അഖിലാണ്ട മണ്ഡലം എന്ന് പറയുന്നത് കേട്ട ആ ഒരു പാട്ട്, അങ്ങനത്തെ ഒരു ഫീല് അല്ലേ,
0: ആ പഴയ ഓർമ്മകളും പഴയ ഇതിലേക്കും പെട്ടെന്ന് തന്നെ പോയെന്ന് വായിച്ചു.
1: അത് മാത്രമല്ല, ശരിക്കും ഈ വാട്സപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ കുറെ സ്ഥലങ്ങള്, അതായത് കേൾക്കാത്ത പുതിയ പുതിയ സ്ഥലങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ
0: പറ്റും.
1: ഹായ്, ഞാൻ ആലങ്ങാട് നീർക്കോട് നിന്ന് ജിതേഷ്. കഴിഞ്ഞ തവണ ചോദിച്ച പാട്ട് വെച്ച് തന്നില്ല. തിങ്കളാഴ്ച എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് മൂസൻ കാറ്റ് എന്ന മൂവിയിലെ അമ്പിളി മാമന്റെ ചക്കരക്കുട്ടനെ കട്ടവനാരാണ് എന്ന സോങ് വെച്ചു തരാമോ? കൊച്ചിന്റെ പേര് ശ്രേയസ് എന്നാണ്. അപ്പോ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ശ്രേയസ്.
0: റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും നേരുവാണ്. ഒപ്പം തന്നെ നസീറ സൈദ് പള്ളിനടയെന്ന് നല്ലൊരു ഗാനത്തിനായിട്ട് മിന്നാമിനിങ് എന്ന പാട്ട് ഞങ്ങൾ കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ, ഞാൻ കാവ്യ വേലായുധൻ അങ്കമാലിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ അമ്മയുടെ ഷീലയുടെ ജന്മദിനമാണ് ഈ മാസം 19. അമ്മയ്ക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സോങ് മീശ മാധവൻ, കരിമിഴിക്കുരുവിയെ കണ്ടില്ല.
0: നമസ്കാരം വാട്സപ്പേ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കുമായിട്ട് ഒരു നാൾ വരും എന്ന മൂവിയിലെ മാവിൻ ചോട്ടുള്ള മണവിള്ള എന്ന പാട്ട് കേൾക്കാനായിട്ട് ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കാത്തിരിക്കുന്നു എന്നാ പറഞ്ഞിട്ട് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സീതാ രമേശ്, കടക്കരപ്പള്ളി.
1: ഓക്കെ, ഈ ഷീല അമ്മയ്ക്ക് നമ്മള് ബർത്ത്ഡേ വിഷസ്, അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഷീലാമ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ.
0: എല്ലാവിധ ആശംസകളും റെയിൻബോയുടെ വകതയെ നേരത്തെ തന്നെ പറയാം.
1: അതെ, ഗുഡ് മോർണിംഗ് കിരൺജി ആൻഡ് ശ്രീജിത്തി. ചുപ്പാബി നഹി ആതാ ഹേ ഫ്രം ബാസിഗർ ഓർ നശ ഹേ പ്യാർ കാ നശ ഫ്രം പ്ലീസ് പ്ലേ ദ സോങ് എന്ന് ലീപ പുരുഷോത്തമൻ പറഞ്ഞിട്ടുണ്ട് തിരുവാങ്കുളത്ത് നിന്ന്.
0: മെസ്സേജ് അയച്ചിരിക്കുന്നത് അല്ലേ, ഏതെങ്കിലും ഒത്തിരി സന്തോഷമുണ്ട് ഈ മെസ്സേജുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. അതുപോലെ തന്നെ ശ്രീജിത്തെ, കിര, നിങ്ങളുടെ പരിപാടി കേട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി രസമാണ്. ശരിക്കും ഒരു പരിപാടി എന്നതിനുപരിയേക്കാൾ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന കൂട്ടുകാരായിട്ട് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം എന്ന് ചേർത്തല ഇന്ന് വിജയുടെ ഒരു മെസ്സേജ്.
1: അങ്ങനെ മെസ്സേജ് വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ചും മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, 30th നിന്ന് രാജേശ്വരിയാണ്. ബോഡി ഗിയർ കമ്പനിയുടെ
0: നമ്മൾ നേരത്തെ
1: ചെയർമാൻ പിള്ള സാറിന് വേണ്ടിയിട്ട് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരു തീർച്ചയായും. ഹായ്, എന്റെ പേര് പ്രിയ, കളമശ്ശേരി കുസാറ്റിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എല്ലാ റേഡിയോ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ആകാശഗോപുരം എന്ന് പറയുന്ന ആ ഗാനം വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
0: റെയിൻബോ കൊടുങ്ങല്ലൂരിൽ നിന്ന് നിഷയാണ് കേട്ടോ. കാരുണ്യ എന്ന മൂവിയില് മറഞ്ഞു പോയതെന്തേ എന്ന ഗാനം ഒന്ന് വെച്ചു തരാമോ? ഈ ഗാനം പ്രത്യേകിച്ചും ഈ പരിപാടി കേട്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് സമർപ്പിക്കുന്നു.
1: ഹലോ, ഞാൻ ശരത് കെ ബി ആണ്. തൃപ്പൂണിത്തറയിലാണ് എന്റെ വീട്. എനിക്ക് കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ ഒന്നാനാം കുന്നിന്മേലെ എന്ന സോങ് വെച്ചു തരാമോ? ഡെഡിക്കേഷൻ ടു അശ്വതി.

0: അശ്വതിക്ക് വേണ്ടിട്ട് സ്പെഷ്യലായിട്ട് കൊടുക്കാം കൊടുക്കാം കൊടുക്കാം,
1: തീർച്ചയായിട്ടും കൊടുക്കാം കേട്ടോ.
0: ഞങ്ങള് ചേർത്തല പട്ടണക്കാട് അയ്യനാട് കയർവർക്സിൽ നിന്നുള്ള ഷിജു അത്തിക്കാട്, ജയരാജൻ, സനീഷ്, വിനോദ്, അമ്പി, സുധീഷ്, സന്തോഷ്, സിദ്ധരാജൻ, അശോകൻ, ഇവരെല്ലാവരുമാണ് ഈ പുഴയും കടന്നു നിന്ന ചിത്രത്തിലെ പാതിരാപ്പുള്ളുണർന്ന ഗാനത്തിനായിട്ട് കാത്തിരിക്കുന്നു.
1: ഓക്കെ, അടിപൊളി പാട്ടാണത്. ഗുഡ് മോർണിംഗ്, ഞാൻ സജ്ന അഷ്റഫ് ഇടപ്പള്ളി. കുഴലൂതും കണ്ണനക്ക് എന്ന തമിഴ് സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ
0: ഒത്തിരി മെസ്സേജുകൾ വായിച്ചു.
1: അതെ, സാജൻ എന്ന സിനിമയിലെ ആ പാട്ടിലേക്ക് പോവുകയാണ്.
0: നേരത്തെ ഹിന്ദിക്ക് നമ്മൾ കൊടുത്തിട്ടില്ല, നമ്മുടെ ഛത്തീസ്ഗഡിൽ നിന്ന് ചോദിച്ചു.
1: അതെ, ഛത്തീസ്ഗഡിൽ നിന്ന് നമ്മുടെ ചേട്ടന്മാർ നാല് പേർ എപ്പോഴും മെസ്സേജ് അയക്കും, പക്ഷെ നമ്മൾ ഇതുവരെ പാട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ പാട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു.

0: ദാസേട്ടന്റെ പാട്ട് കേട്ടുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രതാരത്തിലെ ഈ ഒരു പാട്ട്, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാട്ട് കേട്ടുകൊണ്ടിരുന്ന ആരാ മൂളാത്തേക്കിര, ശരിക്കും പറഞ്ഞാൽ അതൊരു പരാതിയല്ല. നേരത്തെ പറഞ്ഞാലോ, വീട്ടിലിരുന്ന് മൂളിയതിന് മാത്രം പാവം കിരണ്ട് കാസറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയി.
1: വീട്ടിലിരുന്ന് മൂളുമല്ല, എല്ലാ ദിവസവും രാവിലെ ഈ പാട്ടായിരുന്നു പ്ലേ ചെയ്തോണ്ടിരുന്നത്. ആ ഒരു സമയത്ത് നമ്മളെ ഈ പാട്ടിനെ കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും
0: ആ കോമ്പിനേഷനല്ലേ, ഇപ്പൊ നമ്മുടെ കുഞ്ചാക്കോവിനും അല്ലെ ശാലിനിയുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ ഒക്കെ കാത്തിരുന്ന കാലഘട്ടത്തിൽ ഇറങ്ങി നമ്മൾ അത് കണ്ടുകൊണ്ടിരുന്ന ഒത്തിരി ഒത്തിരി ഓർമ്മകളാണ് ആ ഒരു സമയത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ പാട്ടൊക്കെ ഇപ്പൊ കേൾക്കുമ്പോ കേട്ടോ.
1: ഓക്കെ, ഹായ് ഗുഡ് മോർണിംഗ്, എനിക്ക് ഒരു പൂ വിരിയുന്ന സുഖമറിഞ്ഞു, സിംഗ് വെച്ച് തരാമോ? ഞാൻ സരിത ഏലൂരിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: കിര ശ്രീജിത്തെ, കുറെ നാളായിട്ടോ ഞാൻ ഒരു പാട്ട് ചോദിച്ചിട്ട്, എനിക്ക് കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ സിനിമയിലെ നല്ലൊരു ഗാനം മിന്നാമിന്നിക്കും പാട്ടൊന്ന് പ്ലേ ചെയ്യണം, ഷൈനി പറവൂരിൽ നിന്നുമാണ്.
1: ഓ ഹലോ സിനിമയിലെ

0: ഹലോ സിമിൽ റാ.
1: എന്റെ സൽമൻ ചേച്ചിയെ, ഞാൻ പെട്ടെന്ന് ഹലോ എന്ന്
0: ഹലോ,
1: പറയാൻ. ഹായ്
0: നമസ്കാരം.
1: ഹലോ. ഓക്കെ, ഹലോ സിനിമയിലെ ചെല്ലത്താമരെ ചെറു ശിരി ചുണ്ടിൽ ചൂടിയോ അല്ലെങ്കിൽ മിഴിയോരം നനയുകയോ മൂവി തുടരും. ഇതിൽ ഏതെങ്കിലും ഒരു പാട്ട് പ്ലീസ് എന്നാണ് സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നം പറഞ്ഞിരിക്കുന്നത്.
0: എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ലോകം മുഴുവൻ ഫുട്ബോൾ ലഹരിയിലാണല്ലോ. പന്തിന്റെ മാജിക് ഹൃദയമിടിപ്പുകളുടെ വേഗത്തിലാക്കുകയാണ്. അപ്പൊ ഗോൾ ആണെന്നുണ്ടെങ്കിൽ ഏത് നിമിഷങ്ങളിലും ലോകം തേ കാത്തു നിൽക്കുന്നതൊക്കെ കാണാനായിട്ട്, ആവേശമാണെന്നുണ്ടെങ്കിൽ ആകാശത്തോളം ഉയരുവാണ്. ഏത് ടീമിന്റെ ആരാധകരായാലും ഈ ലഹരി എല്ലാവരും ഒന്നിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാലുകൾക്ക് ചുറ്റും പന്തും കണ്ണുകൾക്ക് ചുറ്റും സ്വപ്നങ്ങളുമായിട്ട് ജീവിതം തന്നെ ഒരു മത്സരമായിട്ട് മാറുവാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഫുട്ബോളിന്റെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. ഒപ്പം ഫുട്ബോൾ പ്രമേയമാക്കി ഇറങ്ങിയ പാട്ടുപെട്ടി എന്ന സിനിമയിൽ നല്ലൊരു ഗാനം കൊടുക്കാമോന്ന് ഡോക്ടർ ഗോവിന്ദൻ പുതുമന കാഞ്ഞങ്ങാട് കാസർഗോഡ് നിന്ന് ഡീറ്റെയിൽ ആയിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്.
1: ഓക്കെ, അപ്പോ ചോദിക്കട്ടെ,
0: നല്ലൊരു പാട്ട്
1: ഏതാണ്? ഏതാണ് ശ്രീജിത്തിന്റെ
0: ടീം എന്നല്ലേ? ഇനി ഇത് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗുസ്തി വിരുദ്ധത്തിന് കാര്യമില്ലല്ലോ. എനിക്ക് എല്ലാവരുടെ കളിയും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, പ്രത്യേകിച്ചും നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ബ്രസീലും പോർച്ചുഗലും പ്രത്യേകിച്ച് കൂടുതലും. എന്നിരുന്നാലും അർജന്റീന ഫാൻ കൂടിയാണ് എന്ന് കൂടി പറയട്ടെ. ഇനി ഇവര് തർക്കം ഉണ്ടാവില്ലല്ലോ.
1: എനിക്ക് എനിക്ക് ചോദിക്കാം, എന്നോട്
0: ചോദിക്കാം.
1: ഇഷ്ട ടീം എന്ന് പറയുന്നത് പോർച്ചുഗലാണ്. അത് കുറച്ച് നാളായിട്ട് അങ്ങനെ തന്നെയാണ്.
0: ഞാൻ പറഞ്ഞതിൽ നിന്നും ഏതെങ്കിലും ടീം ഉള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ കുറച്ച്
1: ഞങ്ങള് കപ്പ് പൊക്കും. ഓക്കെ, ഹലോ, ചാലക്കുടിയിൽ നിന്ന് പഞ്ചമിയാണ്. കതിരം കൊത്തി പതിരം കൊത്തി എന്ന പാട്ട് ഇട്ടുതരാമോ? മാൻ ഓഫ് ദി മാച്ച് എന്ന സിനിമയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഹായ് പാട്ട്സ് അപ്പ്, എന്റെ മോൾക്ക് മോൾ നന്ദനയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വേണം. കണ്ണാ തുമ്പി പോരാമോ എന്ന ഗാനമാണ്. സിന്ധു ഗിരീഷ് വടുത്തലയിൽ നിന്നാണ് ഈ പാട്ട്.
0: നല്ല പാട്ടാണ്. ശ്രീതെ കിര, നല്ലൊരു ഗാനം. എന്റെ ഉള്ളൊടുക്കും കുട്ടി ദീപസ്തംഭ മഹാശരീരത്തിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ? ഇല്ലെങ്കിൽ മിൻസാര കനവിലെ പാട്ടാണെന്നുണ്ടെങ്കിലും മതി. എന്റെ ഫാമിലിക്കും എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി കൊടുക്കാവോ എന്നാണ് ജിഷ ജോൺസൺ തിരുമുപ്പത്തൊന്ന് ചോദിച്ചിരിക്കുന്നത്.
1: ഓക്കെ, ഹായ് ദീപ, ഞാൻ ദീപ ഫ്രം കടവന്ത്ര. കൽഹോനഹോ എന്ന ഫിലിമിലെ ഒരു സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 50:38 ആകുമ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കും ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 പാട്സ്.

0: എന്തായാലും പാട്ടിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കട്ടെ. സമയം 10 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയത്തിന് മുമ്പ്
1: നമുക്ക് പരമാവധി മെസ്സേജിലൂടെ പോകണം. കാരണം ഇന്ന് പതിവിലും കൂടുതലും മെസ്സേജ് ഒത്തിരി വന്നിട്ടുണ്ട്. ഇന്ന് എങ്ങനെ വന്നാലും തീർച്ചയായിട്ടും വായിക്കണേ എടുത്തെഴുതിയ മെസ്സേജുകൾ ഒത്തിരി ലാസ്റ്റ് ഞാൻ ഇങ്ങനെ കാണുവാണ്. അപ്പം ഇതിൽ കുറച്ച് മെസ്സേജിലേക്ക് നമുക്ക് പെട്ടെന്നെങ്കിലും ഒന്ന് ഓടിപ്പോവാം.
0: വാട്സ്ആപ്പ് ചിലങ്ങാട് നിന്നും മഞ്ജുവാണ്, എല്ലാ ദിവസവും റേഡിയോ കേൾക്കാറുണ്ട്, ബോബി മൂവിയിലെ പാട്ട് വെച്ചു തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ് റെയിൻബോ, എന്റെ പേര് ധന്യ മൂവാറ്റുപുഴ. എന്താണ് അന്നക്കിളി
1: പാട്ട്
0: മൂവിയിലെ ഈ തണുത്ത എന്ന സോങ് വെച്ച് തരാമോ? ഓക്കെ ഓക്കെ ഓക്കെ.
1: അതുപോലെ
0: അന്നക്കിളി അനാർക്കിളി.
1: ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, June 12. അപ്പൊ പിറന്നാൾ വരുന്നത് ഞായറാഴ്ചയാണ്. ഇന്നലെ റെയിൻബോയിൽ കിട്ടിയില്ല, സംഗമ മൂവിയിലെ നല്ലൊരു ഗാനം ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? ഇന്നലെയായിരുന്നു ബർത്ത്ഡേ എന്നാ പറഞ്ഞു കേട്ടോ. രാജേഷ് പട്ടേക്കുന്നും ഇടപ്പള്ളി,
0: ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ
1: ആകാശവാണിയുടെ.
0: ഹലോ റെയിൻബോ, ബഷീറിന്റെ പ്രേമലേഖനത്തിലെ പ്രണയമാണിത് പാട്ട് വെച്ച് തരാമോ? വിസ്മയ കളി കൂളിമൊട്ടം കൊള്ളാം, നല്ല പേരല്ലേ ആ സ്ഥലത്തിന്റെ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്.
1: അതുപോലെ തന്നെ സി ജി സുരേഷ് എന്നെ ചെയ്യുന്നത് നമ്മുടെ സ്ഥിരം ശ്രോതാവാണ് കേട്ടോ. അപ്പോൾ സമയമില്ല എന്നറിയാം, എന്നിരുന്നാലും ഞാൻ എഴുതി അയക്കുന്നതാണ്. നല്ലൊരു പാട്ട് പ്രക്ഷേപണം ചെയ്യണം എന്നിട്ട് മെസ്സേജ് വായിക്കണം എന്നൊക്കെ പറഞ്ഞ് എഡിറ്റ് ചെയ്ത് കളയല്ലേ എൻ്റെ മെസ്സേജ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
0: ഹലോ, ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട വാട്സപ്പ്, ഞാൻ പെരുമ്പാവൂർ കീഴിലത്ത് നിന്ന് സിന്ധുവാണ്. എനിക്ക് മൗനത്തിനിടനാഴിയിൽ എന്ന് തുടങ്ങുന്ന സോങ് വെച്ച് തരാമോ? പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, FM-ലെ എല്ലാ അവതാരകർക്കുമായിട്ട് ഞാൻ ഈ സോങ് സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവം.
1: ഇത് ഫുട്ബോൾ കണ്ട് ഫുട്ബോൾ കമന്ററി പോലെ ആവുന്നുണ്ട്. ഗോൾ അടിക്കാൻ പോകണം പറഞ്ഞ പോലെ ആണല്ലോ. ഗുഡ് മോർണിംഗ് കിരൺ, ശ്രീജിത്തെ, നിങ്ങൾ രണ്ടുപേരും ചേർന്നാലുണ്ടല്ലോ, അന്നത്തെ വാട്സപ്പ് സൂപ്പറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പരിപാടി കേട്ടുകൊണ്ട് എന്റെ ജോലി അങ്ങോട്ട് തുടങ്ങാൻ പോവാണെന്ന് സീന ബിനു പെരുവേ എന്നാണ് ഈ ഒരു മെസ്സേജ്.
0: താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം. റെയിൻബോ, ഗുഡ് മോർണിംഗ്. എനിക്ക് സല്ലാപം സിനിമയിൽ പൊന്നിൽ കുളിച്ചു നിന്ന് ആ പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഹരിദാസൻ പന്തളത്ത് നിന്നാണ്. പന്തളത്ത് പെരിഞ്ഞനം, ഓക്കെ, 5th ward മെമ്പർ ആണ്. രവിചേട്ടന് വേണ്ടിയിട്ടാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
1: കൊടുത്തു കളയാം. കിരൺ ശ്രീജിത്തെ, ഗീതം മൂവിയിലെ നല്ലൊരു ഗാനം കേൾപ്പിക്കാമോ? ഈ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണെന്ന് ആശാ ബാബുരാജിന്റെ ഒരു മെസ്സേജ് ഉണ്ട്.
0: എനിക്ക് ഇത്തിരി നേരം എന്ന മൂവിയിലെ നീയൊരിക്കൽ എന്ന് പറയുന്ന സോങ് വെച്ച് തരാമോ? ഡെഡിക്കേറ്റഡ് ടു ഓൾ ലിസണേഴ്സ്, റിയ ഫ്രം അങ്കമാലി.
1: ഞാൻ അശ്വതി അനിലാണ്, നോർത്ത് പറവൂരിൽ നിന്നുമാണ്. എന്റെ മോൾ അൻവിക്ക് വേണ്ടിയിട്ട് പ്രേം പൂജാരി എന്ന സിനിമയിലെ ദേവരാഗം എന്ന് തുടങ്ങിയ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവൂ, ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണെന്ന് പറഞ്ഞു.
0: എനിക്കൊരു പാട്ട് വേണം, ഇനിയുമുണ്ടൊരു ജന്മമെങ്കിൽ എനിക്ക് നീ എന്ന് പറയുന്ന ആ ഒരു പാട്ട്. റിസ്വാനാണ് നോർത്ത് പറവൂരിൽ നിന്ന്.
1: ഞാൻ സുനിതയാണ്, വലിയ പറമ്പിൽ നിന്നുമാണ്. എനിക്ക് അങ്കിൾബൻ സിനിമയിലെ നല്ലൊരു ഗാനം ഒന്ന് പ്ലേ ചെയ്ത് തരാമോ
0: എന്നാണ് ചോദിച്ചത്. ഓക്കെ, അടിപൊളി പാട്ടാണ്. ഓക്കെ, ഞാൻ സിജി ഗോത്തുരത്ത് നിന്നാണ്. എൻ്റെ മക്കളായ ഇഷാൻ, ഇഷാനിയ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് സർവമാലയിലെ പുതു

0: മഴ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ പ്ലീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: കിരൺ ശ്രീജിത്ത് നമസ്കാരം. ഓർഡിനറി സിനിമയിലെ സുൻ സുൻ സുന്ദരി പെണ്ണ് എന്ന പാട്ട് ഒന്ന് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു. മാളയിൽ നിന്നും വിജയശ്രീയാണ്.
0: ഓക്കെ, കിരണൻ ശ്രീജിത്ത് രണ്ടുപേർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാ പാട്ടുകളും അതിമനോഹരം കേട്ടുകൊണ്ട് തന്നെ കൂടെയുണ്ട്. ഒരു പരാതിയുണ്ട്, ഇന്നലെ ഉലകസഞ്ചാരം കേട്ടില്ല. നല്ലൊരു പരിപാടിയാണ്. വിനുവിന്റെ അവതരണ ശൈലിയെ സമ്മതിക്കണം, കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. നമ്മളും ആ സ്ഥലം കണ്ടതുപോലുള്ള ഒരു ഫീല് വരുന്നുണ്ട്. സുനിൽ പി പഠിപ്പുരയാണ് ആലുവ ദേശത്ത് നിന്ന് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഒത്തിരി സന്തോഷം പരിപാടികളൊക്കെ കേൾക്കുന്നതിന്. ഞാൻ സുധർമ്മയാണ്. നീലരാവിൽ എന്ന് തുടങ്ങുന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവുന്നു. ശ്രീമൂല നേരത്തു നിന്നും ഞാൻ ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: എന്റെ ഫ്രണ്ട് ഹസീനയുടെ ബർത്ത്ഡേ ആണ്, അവൾക്ക് ആശംസകൾ പറയണേ. ഫൗസിയ മൻസൂർ കൊടുങ്ങല്ലൂർ. ഹസീന, ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: തമിഴ് ചിത്രമായ മുത്തുലെ പാട്ട് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു. ജോബി ഓട്ടോ കുന്നത്തങ്ങാടി എന്നാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്നും.
0: ഓക്കെ, അപ്പോ
1: ഇനി ഇത് വായിച്ച തീരത്തില്ല. അത്രമാത്രം മെസ്സേജ് ആണ്. സമയമാണെന്നുണ്ടെങ്കിൽ ദേ അടുക്കുവാണ് 11 മണിയോട്.

0: രസമാണ്. നമ്മളും ആ സ്ഥലം കണ്ടതുപോലുള്ള ഒരു
1: ഫീൽ വരും.
0: ഫീല് വരുന്നുണ്ട്. സുനിൽ പി പഠിപ്പുരയാണ് ആലുവ ദേശത്ത് നിന്ന് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഒത്തിരി സന്തോഷം പരിപാടികളൊക്കെ കേൾക്കുന്നതിന്. ഞാൻ സുധർമ്മയാണ്. നീലരാവിൽ എന്ന് തുടങ്ങുന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവുന്നു. ശ്രീമൂല നേരത്തു നിന്ന് ഞാൻ ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: എന്റെ ഫ്രണ്ട് ഹസീനയുടെ ബർത്ത്ഡേ ആണ്, അവൾക്ക് ആശംസകൾ പറയണേ. ഫൗസിയ മൻസൂർ കൊടുങ്ങല്ലൂർ. ഹസീന, ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: തമിഴ് ചിത്രമായ മുത്തുലെ പാട്ട് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു. ജോബി ഓട്ടോ കുന്നത്തങ്ങാടി എന്നാണ്, തൃശ്ശൂർ ജില്ലയിൽ നിന്നും.
0: ഓക്കെ, അപ്പോ
1: ഇനി ഇത് വായിച്ച് തീരത്തില്ല, അത്രമാത്രം മെസ്സേജ് ആണ്. സമയമാണെന്നുണ്ടെങ്കിൽ ഇതേ അടുക്കുവാണ് 11 മണിയോട്.
0: അതെ, സമയം 10 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 32 സെക്കൻഡും. അപ്പോ നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു വാട്സപ്പിൽ വീണ്ടും കേട്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി.
1: ഈ പരിപാടിയിൽ നിന്നും തൽക്കാലം യാത്ര പറയുന്നത് ശ്രീജിത്തും കിരണുമാണ്.
0: ശ്രീജിത്ത് ഇവിടെ ഇരിക്കും, കിരൺ എവിടെ നിന്ന് യാത്ര പറയും. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. മ്യൂസിക്കലി യോഴ്സ്.
2: ന്യൂസ് റെയിൻബോ.
0: നമസ്കാരം, 11 മണി വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിന് ഇരു രാജ്യങ്ങളും പ്രതിബദ്ധത അറിയിച്ചു. അതിർത്തി സുരക്ഷാ സേനയും ബംഗ്ലാദേശ് ബോർഡർ ഗാർഡും തമ്മിൽ ജൂൺ 8 മുതൽ 11 വരെ ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് നടന്ന അതിർത്തി ഏകോപന സമ്മേളനത്തിലാണ് തീരുമാനം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷാ നടപടികൾ കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം വിലയിരുത്തി. ഈ മാസം 21-ന് നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷ സുതാര്യവും സുരക്ഷിതവുമായി നടത്തുന്നതിന്റെ ഒരുക്കങ്ങൾ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ TV സോമനാഥൻ വിലയിരുത്തി. പരീക്ഷാ നടത്തിപ്പിൽ അപാകതകൾ വരുത്താനോ വിശ്വാസ്യത തകർക്കാനോ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കുറ്റാരോപിതരെ സഹായിക്കുന്ന സമീപനമാണ് ദേവസ്വം പ്ലീഡറുടെ നിയമനത്തിലൂടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദേവസ്വം മന്ത്രി അറിയാതെ എങ്ങനെയാണ് ദേവസ്വം ബോർഡിൽ ഒരു നിയമനം നടക്കുകയെന്നും പിണറായി കോഴിക്കോട് പറഞ്ഞു. ഭക്തരുടെ ഭാഗത്തുനിന്ന് വ്യാപക പ്രതിഷേധം വന്നതോടെ ദേവസ്വം ബോർഡ് പ്ലീഡറോട് രാജിവെക്കുവാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി കെ മുരളീധരൻ. ക്രിമിനൽ കേസുകളിൽ പ്രഗത്ഭനായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. EMS ലോകം ദേശീയ സെമിനാറിന് ഇന്ന് മലപ്പുറം അരീക്കോട്ട് തുടക്കമാകും. CPIM പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. കേരള പത്രപ്രവർത്തക യൂണിയൻ മുൻ ട്രഷററും മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ VN അൻസൽ കണ്ണൂരിൽ നിര്യാതനായി. ചന്ദ്രിക മെട്രോ ദിനപത്രങ്ങളിൽ ലേഖകനായിരുന്ന അദ്ദേഹത്തിന് 59 വയസ്സായിരുന്നു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.
3: Musically yours.

0: Rainbow FM presents Giant Dog Waves. Giant Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. It's the World Cup time. 14th പുലർച്ചെ 12:30 ഖത്തർ വേഴ്സസ് സ്വിറ്റ്സർലാൻഡ്. ഗ്രൂപ്പ് സിയിൽ കാത്തിരിക്കുന്ന പോരാട്ടം പുലർച്ചെ 3:30 ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. രാവിലെ 6:30 ഹെയ്ത്തി വേഴ്സസ് സ്കോട്ട്ലൻഡ്. പെയിന്റിംഗ് ദ എയർവേവ്സ് വിത്ത് ദ കളേഴ്സ് ഓഫ് ഫുട്ബോൾ. എഫ് എം റെയിൻബോ ജോയിൻസ് ദ സെലിബ്രേഷൻസ് ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026.
2: FM 107.5 FM Rainbow.

0: Rainbow FM presents Try and Dub Waves. Try and Dub Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. പതിനാലാം തീയതി പുലർച്ചെ 12:30 ഖത്തർ വേഴ്സസ് സ്വിറ്റ്സർലാൻഡ്. ഗ്രൂപ്പ് സിയിൽ കാത്തിരിക്കുന്ന പോരാട്ടം പുലർച്ചെ 3:30 ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. രാവിലെ 6:30 ഹെയ്ത്തി വേഴ്സസ് സ്കോട്ട്ലൻഡ്. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.

എന്ത് രസമാലേ, ശരിക്കും പറഞ്ഞു ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനായിട്ട്. വളരെ ലളിതമായുള്ള പാട്ട്, എന്ത് രസമാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ. സമയം പോകുന്നേ അറിയത്തില്ല അല്ലെ. വരികൾ സത്യൻ അന്തിക്കാടിൻ്റെതായിരുന്നു, സംഗീതം രവീന്ദ്രൻ മാഷിൻ്റെതായിരുന്നു. ദാസേട്ടനും ചിത്രേച്ചും കൂടി ചേർന്ന് പാടിയ പാട്ട് കളിയിലൽപ്പം കാര്യം. അപ്പോൾ സ്ക്രീനിൽ നമ്മുടെ ലാലേട്ടനും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പാട്ടിൻ്റെ കാര്യം പറയണ്ട അല്ലേ. ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഇതുപോലെ തന്നെ കേൾക്കാനായിട്ട് ശ്രോതാക്കൾക്ക് ഒപ്പം ഡെഡിക്കേറ്റ് ചെയ്യാനുമായിട്ട് യുവർ ചോയ്സിലേക്ക് വിളിക്കേണ്ട സമയമാണ്. 2 മണിവരെയാണ് യുവർ ചോയ്സിൻ്റെ സമയം. 0484242481 ഈ നമ്പറിലേക്കാണ് ശ്രോതാക്കൾ വിളിക്കേണ്ടത്. 0484242 8101. ഇന്ന് യുവർ ചോയ്സിൽ ശ്രോതാക്കളുടെ കൂടെയുണ്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ. ലളിതമായുള്ള പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇനി നമുക്ക് അതുപോലെ തന്നെ ഒരു ലളിതമായൊരു പാട്ട് കേൾക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ചിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പാട്ടിന്റെ ശരിയായിട്ടുള്ള ഫീല് അപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. പാട്ട് എപ്പോഴും നമ്മൾ പ്ലേ ചെയ്യുന്ന പാട്ടല്ലെങ്കിൽ പോലും ആ പാട്ടിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു തനിമ ശ്രദ്ധിച്ചാൽ മാത്രം മതി, നമ്മൾ നാട്ടിൻപുറത്തിരുന്ന് നമ്മൾ കേൾക്കുന്ന അതേപോലത്തെ ഒരു ഫീലായിരിക്കും. കാവടിയാട്ടം എന്ന സിനിമയിലെ പാട്ടാണ് ഇനി വരുന്നത്. ദാസേട്ടനും ജാനകിയമ്മയും ചേർന്ന് പാടിയ പാട്ട്. ONV കുറിപ്പിൻ്റെതാണ് വരികൾ, മോഹൻ സിത്താരയുടെ ആണ് സംഗീതം. എന്നാൽ നമുക്ക് ഈ പാട്ടോടുകൂടി അങ്ങ് യാത്ര എങ്ങനെ തുടരാം. ഒപ്പം തന്നെ ശ്രോതാക്കൾ വിളിച്ചുകൊണ്ടേ ഇരുന്നോളൂ യുവർ ചോയ്സിലേക്ക്.

0: വർഷങ്ങൾ നമ്മളെ പുറകോട്ട് കൊണ്ടുപോകുന്ന പാട്ടുകളിലൊന്നാണ് നമ്മൾ കേട്ടത്. ഇതുപോലെ തന്നെ ശ്രോതാക്കൾക്ക് ഇഷ്ട ഗാനങ്ങൾ കേൾക്കാനായിട്ട് യുവർ ചോയ്സിലേക്ക് ഇപ്പൊ ഒന്ന് വിളിച്ചാൽ മതി. 04842481 04842481 അത്തരത്തിൽ വിളിച്ച ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുവാണ്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, സ്വാഗതം. ഇതാരാണ്?
1: സന്ദീപാണ്, തൃപ്പൂണിത്തുറയെന്ന്.
0: സന്ദീപ് ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ തൃപ്പൂണിത്തുറയില്? മഴയില്ല. ഞാൻ ദേ കുറച്ചു മുമ്പ് ഇവിടെ തൃക്കാക്കരയിൽ നിന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ നമുക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ കിട്ടി, ചെറിയ വെയിലൊക്കെ കിട്ടിയല്ലോ എന്ന് ഇങ്ങനെ ഓർക്കുമായിരുന്നു. ഇപ്പൊ ഒന്ന് മഴ ഒന്ന് ഇത്തിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? പൊതുവെ
1: നല്ല വെയില.
0: നല്ല വെയില, സുഖമായിട്ടിരിക്കുന്നു. സന്ദീപ് ഏട്ടൻ വർക്ക് ചെയ്യുന്ന ആളാണോ? വർക്ക് ചെയ്യണ്ട്.
1: തൃപ്പൂണിത്തുറ തന്നെ.
0: ലൈഫൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു അല്ലേ?
1: ഡിസ്റ്റർബൻസ്
0: ഉണ്ടോ? ഒച്ചയുണ്ടല്ലേ? എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഈ മഴയുടെ ഒക്കെ ആയിരിക്കാം, ലൈനിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകളായിരിക്കാം. നമുക്കേ ഇഷ്ട ഗാനോ പിന്നെ ഏതാ കേൾക്കേണ്ടത്?
1: ചെങ്കോലിലെ മധുരം ജീവ
0: ആ അടിപൊളി പാട്ടാ. ദാസേട്ടൻ പാടി തന്നെ കൊടുക്കാം അല്ലേ? കൊടുത്തളയും കൊടുത്തല. ആർക്കെല്ലാം ഡെഡിക്കേഷൻ ഉണ്ടോ? എഫ് എം റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇരിക്കട്ടെ. സന്ദീപ് ഏട്ടന്റെ വക സ്പെഷ്യൽ ആയിട്ട്
1: കേട്ടോ,
0: വിളിച്ചതിന് ഒത്തിരി സന്തോഷം. പാട്ട് കേൾക്കാം?
1: ഓക്കെ.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: 12 മണി കഴിഞ്ഞ 19 മിനിറ്റ് ആയിരിക്കും.

0: ാണ് സമയം. യുവർ ചോയ്സിലേക്ക് ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0484242481. അത്തരത്തിൽ വിളിച്ച ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുവാണ്. നമുക്ക് ആരാ നോക്കാം. ഹലോ,
1: ഞാൻ കോട്ടയം മറ്റക്കര സാബു എന്ന് പറഞ്ഞ ആളാ വിളിക്കുന്നത്.
0: സാബു, സാബു ചേട്ടാ സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമായിട്ടിരിക്കുന്നു.
0: നമ്മള് ഇപ്പൊ തൃപ്പൂണിത്തറയിൽ നിന്ന് വിളിച്ച ശ്രോതാവിനോട് ചോദിക്കുള്ളൂ, അവിടെ മഴയൊക്കെ ഉണ്ടോ എന്നുള്ള. കോട്ടയത്ത് എന്താണ് അവസ്ഥ?
1: ഇവിടെ
0: വെയിലാണല്ലേ. അപ്പൊ നമ്മള് വടക്കൻ കേരളത്തിൽ നമ്മള് കാലാവസ്ഥ വകുപ്പ് മഞ്ഞോ ജാഗ്രത എന്ന് പ്രഖ്യാപിച്ചേക്കുവാണ്. അതിൽ അവിടെ വ്യാപക മഴയ്ക്ക് സാധ്യത എന്ന് പറഞ്ഞു. നമ്മളേതായാലും മിഡിൽ കേരളക്ക് ഏറെക്കുറെ ഇപ്പൊ ഇത്തിരി ചെറിയ വെയിലൊക്കെ ഉണ്ടല്ലേ.
1: നല്ല വെയിലാണ് ഇവിടെ. രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പം ഇച്ചിരി മഴയുണ്ടായിരുന്നു. ഞാൻ പള്ളി പോയപ്പോ മഴയുണ്ടായിരുന്നു. ഇപ്പൊ നല്ല വെയിലാണ്.
0: നല്ല വെയിലാണ്. രാവിലെ ഏത് പള്ളിയിലാ പോയിരുന്നേ കോട്ടയത്ത്?
1: ഞാൻ ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ എല്ലാ ദിവസവും ഞാൻ പോകുന്ന ഒരാളാ.
0: എല്ലാ ദിവസവും പോകും. സ്പെഷ്യൽ ആയിട്ട് ദൈവത്തോട് എന്താ പ്രാർത്ഥിക്കാറ് എപ്പോഴും പള്ളി പോകുമ്പോ?
1: ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി മാത്രം.
0: മക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാറ്.
1: പ്രാർത്ഥനയുടെ അനുഗ്രഹം എനിക്ക് കിട്ടുന്നുണ്ട്.
0: തീർച്ചയായിട്ടും കിട്ടും ചേട്ടാ. അത് നമ്മള് ദൈവത്തോടെ എപ്പോഴും കണക്റ്റഡ് ആയിട്ട് ഇരിക്കുമ്പോ അതിന്റേതായ അനുഗ്രഹം എല്ലാം എപ്പോഴും കിട്ടും കേട്ടോ.
1: എനിക്ക് ഞമ്മടെ ഈശോ മറിയോസേപ്പാ. ഞാൻ എനിക്ക് കൊച്ചിന്റെ കാര്യം ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് സഹായിച്ചു തന്നു. കുഞ്ഞുച്ചിന്റെ കാര്യം പറഞ്ഞു സഹായിച്ചു തന്നു. ഒരാള് 10ാം ക്ലാസ്സിലായിരുന്നു, ഫുൾ എ പ്ലസ് എല്ലാം ഒരാൾക്ക് കിട്ടി. ഒരാൾക്ക് LSS-നും എല്ലാ മാർക്ക് ഫുൾ മാർക്ക് കിട്ടി. രണ്ടുപേരുടെ ഫ്ലെക്സ് ഒരുമിച്ച് ഈ കവല വഴി എല്ലാം വന്നിട്ടുണ്ട് ഇപ്പൊ.
0: ആ, ഒത്തിരി സന്തോഷമുള്ള കാര്യം കൂടിയാണല്ലോ അത്. എന്നാ മക്കൾ പേരൊന്ന് പറയാവോ മക്കളുടെ?
1: ഒരാളുടെ പേര് അനിറ്റ മേരിസ് കറിയ.
0: അനീറ്റ, ഓക്കെ.
1: ഒരാളുടെ പേര് റോസ്മി.
0: റോസ്മി റോസ്മി റോസ്മി ഞങ്ങളുടെയും പ്രത്യേക അന്വേഷണം എടുത്ത് പറഞ്ഞു കേട്ടോ. ഏതായാലും വിളിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ നമുക്കും അതൊക്കെ കേൾക്കുമ്പോ സന്തോഷമാ.
1: ഇവിടെ ഇപ്രാവശ്യം ഭയങ്കര പേടിയായിരുന്നു. 60,000 പിള്ളേർ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതില് ഫുൾ എ പ്ലസ് കിട്ടി. ഇപ്രാവശ്യം 30,000
0: ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതില് ദൈവം സഹിച്ച് നമ്മള് എല്ലാം ഉഷാറാക്കിയല്ലോ. അത് അതാണ് നമ്മളുടെയും സന്തോഷം.
1: പല പല വിഷയങ്ങൾ ഭയങ്കര പാടായിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് ഭയങ്കര പാടായിരുന്നു.
0: എന്നാലും കഷ്ടപ്പെട്ട് ലാസ്റ്റ് സ്കോർ ചെയ്തതിന്റെ ഇത് കിട്ടിയല്ലോ, സന്തോഷം കേട്ടോ. എല്ലാം ഇനിയാണെങ്കിലും എല്ലാം അതുപോലെ തന്നെ നല്ലത് വരുത്തട്ടെ.
1: ടീച്ചർമാർക്കൊക്കെ ഭയങ്കര കാര്യമായി. ടീച്ചർമാർക്ക് ഉറപ്പുണ്ടായിരുന്നു കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. എന്നാലും നമുക്കൊരു പേടി ഉണ്ടായിരുന്നു.
0: എന്നാലും അതൊക്കെ എല്ലാം ഓക്കെ അല്ലേ?
1: ആ, 15 മാർക്ക് ഉണ്ടായിരുന്നു വേറെ എക്സ്ട്രാ. അതൊന്നും കൂട്ടാതെ ഫുൾ എ പ്ലസ് കിട്ടി എല്ലാ വിഷയങ്ങൾക്കും.
0: ദൈവത്തിന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ കേട്ടോ. ഇന്നപ്പോ ഈ ഒരു സന്തോഷത്തിൽ നമ്മൾക്കും സന്തോഷമായി ഇതൊക്കെ കേൾക്കുമ്പോ. ഈ ഒരു സന്തോഷത്തില് ഇന്നിപ്പോ ആ സന്തോഷത്തോട് അനുബന്ധിച്ച് ഏത് പാട്ടായി കൊടുക്കണ്ടേ?
1: മാസം മനസ്സിനുള്ളിൽ നമ്മുടെ നാട്ടുരാജാവിലെ അടിപൊളി പാട്ടല്ലേ.
0: അടിപൊളി പാട്ട്, അടിപൊളി പാട്ടാ. നമുക്ക് എന്നാ പിള്ളേർക്ക് തന്നെ ഇരിക്കട്ടെ.
1: ഓക്കെ ഓക്കെ
0: കേട്ടോ, വിളിച്ചതിന് ഒത്തിരി സന്തോഷം. പിള്ളേർക്ക് സ്പെഷ്യൽ ആയിട്ട് നാട്ടുരാജാവിലെ പാട്ട് കൊടുക്കാം.
1: ഓക്കെ, താങ്ക്.
0: ഞങ്ങളുടെ അന്വേഷണം ഒക്കെ പറയണം കേട്ടോ.
1: ഓക്കെ ഓക്കെ ഓക്കെ
0: ഒത്തിരി സന്തോഷം വിളിച്ചതിന്.
1: ഇന്ന് ഒരു പരിപാടി ഉണ്ട്, അതിന് പോകണം കൊച്ചിന്.
0: ആണോ?
1: ഇന്ന് വാർഡിലെ ഒരു കൂട്ടായ്മയുണ്ട് ഞങ്ങൾക്ക്. അവിടെ ഇന്ന് എ പ്ലസ് കിട്ടിയ കൊച്ചിനെ ആദരിക്കുന്നുണ്ട് ഇന്ന്.
0: ഇന്നുണ്ട്. ആഹാഹാ, കേൾക്കുന്നുണ്ടോ? അപ്പൊ പിള്ളേർ ഇപ്പൊ കേൾക്കുന്നുണ്ടോ പരിപാടി?
1: ഞാൻ വീട്ടിൽ ഇച്ചിരി മാറി നിൽക്കും, വീട്ടിൽ റേഞ്ച് കുറവാണേ.
0: റേഞ്ച് കുറവാ. ഓഹോഹോ,
1: അല്ല പിന്നെ കട്ടായി പോയി എന്നാ ചെയ്യും.
0: അതെ അതെ അതെ. ഏതായാലും ഞങ്ങളുടെ അന്വേഷണം പറഞ്ഞാൽ മതി സ്പെഷ്യൽ ആയിട്ട്.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, മെഡിക്കൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉഷാറാവട്ടെ എന്നുകൊണ്ട് ഞങ്ങളുടെ പ്രത്യേക ആശംസകളും പറഞ്ഞേക്കണം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ എന്നാ, സന്തോഷം.

ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in

0: പന്ത്രണ്ട് മണി കഴിഞ്ഞ 33 മിനിറ്റ് ആകുമ്പോൾ യുവർ ചോയ്സിലേക്ക് നമ്മോടൊപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: സഫൽ.
0: സഫൽ? സഫൽ എവിടുന്നാ വിളിക്കുന്നേ?
1: ആലപ്പുഴ.
0: ആലപ്പുഴ? സഫലെ, ആലപ്പുഴയിലും മഴയൊക്കെ മീഡിയമായിട്ട് നിൽക്കുവാണോ?
1: മഴയില്ല,
0: വെയിലായിട്ടിരിക്കുവാണല്ലേ. മഴ ഇങ്ങോട്ട് പെയ്തു വന്നപ്പോഴേക്കും നമ്മള് ഇതെന്തൊരു മഴ എന്ന് പറയുമ്പോ ആശാൻ ഓടിക്കളഞ്ഞു തോന്നണ്. ആണോ? എന്താ പുറകില് സൗണ്ട് ഒക്കെ കേൾക്കണ്ടല്ലോ.
1: ഇവിടെ
0: ഷോപ്പാണോ?
1: ആ, പെറ്റ് ഷോപ്പാ. അപ്പൊ ഇവിടെ നമ്മളെ എല്ലാ ദിവസവും ഇത് കേൾക്കും. ഈ
0: പരിപാടി ഒക്കെ കേൾക്കും.
1: വിളിക്കുന്ന ആദ്യമായിട്ട്, പണ്ട് കുറച്ച് നാൾക്ക് മുമ്പ് കൊച്ചിയിലെ റേഡിയോയിൽ ആയിരുന്നു കേട്ടോണ്ടിരുന്നത്. ഇപ്പൊ മറ്റേ ഇതുവഴി കേൾക്കുന്നു, മൊബൈൽ വഴി.
0: മൊബൈൽ വഴിയാണ് കേൾക്കുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് ഒന്ന് വിളിക്കുന്നേ?
1: ആദ്യമായിട്ട് ഇതിലിപ്പൊ വിളിക്കുന്നത്.
0: അമ്പോ, ഇത്രയും കാലം എന്തേ വൈകി സഫലെ?
1: ഇടക്ക് വിളിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ഒരു
0: കിട്ടിയിട്ടില്ല അതല്ലേ. ഏതായാലും അവിടത്തെ കിളീനെ ദേ സൗണ്ട് കേൾക്കണ്ട്. കിളീനെ എന്തൊക്കെ ഉണ്ടോ അവരോടൊക്കെ ഞങ്ങളുടെ പ്രത്യേകിച്ച് അന്വേഷണം പറഞ്ഞേക്ക്. എനിക്ക് തോന്നുന്നു ആരെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ സൗണ്ട് ഉണ്ടാക്കണേ? തത്തയാണോ? തത്ത. തത്ത പറയണ് ഡെഡിക്കേഷൻ എനിക്ക് കൂടി പറഞ്ഞേക്കുന്നാന്ന് തോന്നുന്നു പറയണത്. സഫല, ഇന്ന് ഏത് പാട്ട് വന്നിട്ട് വേണ്ടത്? അനിയത്തിപ്രാവിലെ പാട്ടാണ്. അനിയത്തിപ്രാവിലെ ഏത് പാട്ടാ വേണ്ടേ?

0: ഒരു രാജവല്ലിയാണ്, അടിപൊളി പാട്ടാണ്. ഇത് ആർക്കെങ്കിലും പ്രത്യേകിച്ച് കൊടുക്കണോ നമുക്ക്?
1: നമ്മള് വൈഫിന് വേണ്ടി കൊടുക്കാം.
0: കൊടുത്തു കളയാം, പിന്നെ ആർക്കും നമ്മള് കൊടുക്കാനാ അല്ലേ? വൈഫ് കേൾക്കണ്ടാവോ?
1: ആ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കടയിലേക്ക് വരും.
0: രണ്ടുപേരും കൂടിയാണ് ഷോപ്പിലുള്ളത് അല്ലേ? അതൊരു സന്തോഷമാണല്ലേ. ശരിക്കും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തന്നെ ഒരു ബിസിനസ് നടത്തുന്നു, ഒരുമിച്ച് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ബിസിനസ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. അതൊരു സന്തോഷം കേട്ടോ. ഒപ്പം തന്നെ പുറകിലെ പുള്ളിക്കാരൻ അവിടെ എന്റെയും കൂടി എന്നെയും കൂടി എന്ന് പറയുന്ന പുള്ളീനോട് കൂടി പ്രത്യേകിച്ച് അന്വേഷണം പറഞ്ഞേക്ക്, തത്തമ്മേനോട്.
1: അടുത്ത നമ്മുടെ മറ്റേ ശരത്തിനോടൊക്കെ അന്വേഷണം
0: പറയാലോ. പറയാ
1: തീർച്ചയായും.
0: ഞാൻ ചോദിക്കാൻ വരുവായിരുന്നു, പ്രണയത്തിന്റെ പാട്ടും ചോദിച്ച് പ്രണയത്തിന്റെ ആളെയും ചോദിക്കുന്നുണ്ട്. പ്രണയമാണ് മെയിൻ എന്നല്ലേ?
1: അല്ല, പണ്ട് കാലത്തൊക്കെ കേട്ടോണ്ടിരുന്നേ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറയാം, പറയാം കേട്ടോ. ഇക്കയോ? ജലീലാണ്, ജലീൽ. ജലീൽ ഇപ്പോഴും ഉണ്ട്, ശരത്തും ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ടൈമിന്റെ ഡിഫറൻസ് മാത്രം പല പല പരിപാടികൾ അനുസരിച്ച് മാറണമേ ഉള്ളൂ.
1: കിരൺ ബേബി ഉണ്ടോ?
0: കിരൺ ബേബി തൊട്ടു മുമ്പുണ്ട്, ഇവിടെ ആളുണ്ട്, ഞാൻ പറയാം. ഏതായാലും റെയിൻബോ സ്ഥിരമായിട്ട് കേട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ ഒത്തിരി സന്തോഷം കേട്ടോ.
1: ഇപ്പൊ സത്യം പറഞ്ഞാൽ ആരെയും അങ്ങനെ പഠിച്ചില്ല
0: ഇപ്പത്തെ ഇതില്. അങ്ങനെ എന്നാലും കേൾക്കുന്നില്ലേ എല്ലാ ദിവസവും? അത് മതി. എന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ വിളിച്ചിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നെ, വിളിക്കാണ്ടേ ഇരിക്കരുത്. ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് അവിടെ അത് കഴിയുമ്പോ ആലപ്പുഴയിൽ പെറ്റ് ഷോപ്പിൽ എന്തൊക്കെയാ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ മതി.
1: നമ്മുടെ ഷോപ്പ് എന്ന് പറഞ്ഞ കൃപാസനം പള്ളിയുടെ ഓപ്പോസിറ്റ്.
0: അവിടെയാണല്ലേ സ്ഥലം?
1: കൃപാസനം പള്ളിയുടെ ഓപ്പോസിറ്റ്.
0: ഓപ്പോസിറ്റ് ആണ് സ്ഥലം. ഏതായാലും അവിടെ നിന്നുണ്ട്. ആപ്പിലാണോ അതോ ഇപ്പൊ കേൾക്കണത്? ഓരോ സ്പീക്കറൊക്കെ വെച്ചിട്ട് നമ്മള് പണ്ട് നമ്മുടെ സ്ഥിരം ശ്രോതാക്കള് പറയുന്ന പോലെ റോട്ടിലേക്ക് പാട്ടൊക്കെ വെച്ച് എല്ലാരും കേൾപ്പിക്കുന്നുണ്ടോ? അപ്പൊ വെറുതെ അല്ല തത്ത എടുത്തെടുത്ത് പറയുന്നത്, എന്നെയും കൂടി ഡെഡിക്കേഷൻ അല്ലേ? സന്തോഷം, സന്തോഷം. ഏതായാലും ഏതായാലും അതുപോലുള്ള പല ശ്രോതാക്കൾ പല രീതിയിൽ ഇതൊക്കെ കേട്ടുകൊണ്ട് ഇതൊക്കെ വിശേഷങ്ങൾ നമ്മളോടുകൂടി പങ്കുവെക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ അറിയണത് കേട്ടോ. ഒത്തിരി സന്തോഷം സഫലിനോട് സംസാരിക്കാൻ പറ്റിയത്. ഒരു രാജമല്ലി വൈഫിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാം. വൈഫിന്റെ പേരെന്താ? ഷംന. ഹംന. അപ്പൊ ഹംനയ്ക്ക് വേണ്ടിട്ട് സഫലിന്റെ വക പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ട് പ്രണയത്തോടു കൂടിയുള്ള ഒരു രാജമല്ലി എന്നെ കേൾപ്പിച്ചു തരാം. ഒത്തിരി സന്തോഷം വിളിച്ചേനെ കേട്ടോ. പാട്ട് കേൾക്കാം?
1: കേൾക്കാം.
0: ഓക്കെ.

0: ഏതായാലും പെറ്റ് ഷോപ്പിലുള്ള ആളുകൾക്ക് സന്തോഷമായിട്ടുണ്ടാവും. നമ്മുടെ തത്തമ്മയ്ക്കും കൂടി വേണ്ടി ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇനിയിപ്പോ അടുത്ത നമ്മോടൊപ്പം വിളിച്ചിരിക്കുന്ന ശ്രോതാവ് ആരാ നമുക്ക് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാണ്?
1: എന്റെ പേര് മോട്ടി, മോട്ടി തോമസ്.
0: മോട്ടി?
1: അതെ, മോട്ടി, MOTTY.
0: MOTTY.
1: അതെ.
0: അപ്പൊ ചേട്ടാ എവിടെന്നാ വിളിക്കുന്നേ?
1: ഞാൻ ഇടുക്കി നിന്നാ വിളിക്കുന്നത്. ഞങ്ങളിപ്പോ വാഗമണ്ണിന്റെ അടുത്ത്, ഇടുക്കി
0: വാഗമണ്ണിന്റെ അടുത്തുനിന്നാണ്.
1: അതെ.
0: അടുപ്പ ചോദിക്കണോ ഞാൻ മഴ ഉണ്ടോന്നുള്ളത്? വെയിലാണോ?
1: മഴ ഇപ്പോ ഭയങ്കര മഞ്ഞും തണുപ്പാണ്.
0: മഞ്ഞും തണുപ്പാണ്, അത് ഇടുക്കിക്കാർക്ക് പ്രത്യേകിച്ച് കിട്ടുന്നതാണ്. എവിടെയൊക്കെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് നല്ല തണുപ്പ് ഇതൊക്കെ കിട്ടുക അല്ലേ?
1: ചൂടത്താണ് ഇവിടെ നല്ല സുഖം.
0: നല്ല സുഖമാണ്.
1: അതെ.
0: ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഇത് ഈ പേരിൽ വെച്ച് വിളിക്കുമ്പോ നമ്മൾ എങ്ങനെ വിളിക്കും? മോട്ടി ചേട്ടാ എന്നാണ് വിളിക്കുന്നത് എല്ലാരും ഫ്രണ്ട്സ്.
1: മോട്ടി അപ്പച്ച എന്ന് വിളിച്ചാലും കുഴപ്പമില്ല, എനിക്ക് 76 വയസ്സായി.
0: മോട്ടി അപ്പച്ചാന്ന് വിളിക്കുന്നതാണ് സന്തോഷം അല്ലേ? സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. ഏതായാലും പ്രായത്തിന്റെ കാര്യം ഒന്നും കുഴപ്പമില്ല കേട്ടോ, ഞാൻ ചോദിക്കുന്നത് എങ്ങനെ വിളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രായം ഇപ്പൊ എത്ര ആയാലും നമ്മൾ തകർക്കും.
1: പേര് വിളിച്ചാലും കുഴപ്പമില്ല.
0: എന്റെ ദൈവമേ, പേര് വിളിക്കില്ല, ഞാൻ മോട്ടി ചേട്ടാ തന്നെ വിളിക്കുള്ളൂ. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് വിശേഷം? ആദ്യമായിട്ട് വിളിക്കുന്ന ശ്രോതാവാണോ? ഫസ്റ്റ് ടൈമാ വിളിക്കുന്നേ? ഫസ്റ്റ് ടൈം വിളിക്കുന്ന ആളുകളോട് ഞാൻ പ്രത്യേകിച്ച് എടുത്തു വയ്ക്കും, എന്താ ഇത്ര വൈകി?
1: ഞാൻ രാവിലെ ഈ 7 to 8 o'clock പാട്ട് കേൾക്കും, പഴയ പാട്ടുകൾ
0: കേൾക്കും. അത് കഴിഞ്ഞിട്ട്?
1: അത് കഴിഞ്ഞപ്പോ മിക്ക ബിസി ആയിരിക്കും ഇവിടെ ഇങ്ങനെ.
0: ജോലി ചെയ്യുന്ന, ജോലി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുന്നു? റിട്ടയർഡ് ആയിട്ടാണ്. അപ്പൊ എങ്ങനെ നമ്മൾ റിട്ടയർമെന്റ് സമയമൊക്കെ തള്ളിയിരിക്കുന്ന കൃഷിയൊക്കെ ആയിട്ടാണോ? കൃഷിയാണ്. ഇതിൽ പരം സന്തോഷം വേറെന്താ വേണ്ട? നമുക്ക് പ്രകൃതിയോട് ഇണങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യാലോ അല്ലേ? അതൊരു സന്തോഷമല്ലേ? പ്രത്യേകിച്ച് ഇടുക്കിയില് അത്രമാത്രം ഇതുപോലെ പ്രകൃതിയോട് ചേർന്ന് നിന്ന് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്.
1: ആക്ച്വലി ഞാൻ കോട്ടയംകാരനാണ്, ഇവിടെ റിട്ടയർഡ് ലൈഫിന് വേണ്ടി ഇവിടെ സ്ഥലം മേടിച്ച് ഇങ്ങനെ കൃഷിയൊക്കെ കഴിയുന്നു.
0: കോട്ടയത്ത് നിന്ന് ഇടുക്കിയിലേക്ക് മാറിയതാണ്?
1: അതെ അതെ.
0: റിട്ടയർമെന്റ് റിട്ടയർമെന്റ് സമയം സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി എടുത്താണ്. എന്താണ് കേട്ടില്ല?
1: കോട്ടയത്ത് പള്ളോന്ന് പറയാം.
0: സ്ഥലം കോട്ടയത്ത്. ഇടുക്കിയിൽ എവിടെയാ? ഏലപ്പാറയാണ്. അപ്പൊ ആരൊക്കെയാണ് അവിടെ താമസിക്കുന്നത്? ഒപ്പം
1: ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ.
0: മക്കള്?
1: വെളിയിലൊക്കെയാ.
0: വെളിയിലൊക്കെയാണ്. വിളിക്കാറില്ലേ അവര്?
1: ഇന്ന് എന്റെ മോനെ ബർത്ത്ഡേ ആണേ, അതുകൊണ്ട് ഞാൻ വിളിച്ചു. സൈ നോക്കിയതാ, മൂത്തവന്റെ ബർത്ത്ഡേ.

0: എന്ന
1: ഇന്ന് ഇന്ന്
0: ഇന്നാണോ ബർത്ത്ഡേ? ആഹാ, ബർത്ത്ഡേക്കാരന്റെ പേരെന്ന് പറഞ്ഞേ.
1: എന്തോ
0: ബർത്ത്ഡേക്കാരന്റെ പേര്?
1: ടോം ജോൺസ്.
0: ടോം ജോൺസ്?
1: ഇംഗ്ലീഷ് പാട്ടാണ് പേരാ.
0: ഓ, ഈ ടോം ജോൺ, ടോം ജോൺസിന് വേണ്ടിയാണ് അപ്പൊ ഇന്ന് സ്പെഷ്യലായിട്ട് പാട്ട്.
1: അതെ അതെ അതെ.
0: ഇതപ്പൊ റെക്കോർഡ് ചെയ്യണ്ടോ? ഇതിങ്ങനെ പുള്ളിക്കാരൻ കേൾക്കോ? ഇനിയിപ്പോ അയച്ചു കൊടുക്കണോ? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോം ജോൺസ്, ഞങ്ങളും ദൈവം ഇവിടെ ആകാശവാണിന്ന് എല്ലാവരുടെയും ഒരു സ്പെഷ്യൽ ആശംസകൾ നേരുവാണ് കേട്ടോ, ഇന്നത്തെ ബർത്ത്ഡേക്ക് അടിച്ചു വിളിക്കാനായിട്ട്.
1: താങ്ക് യു. പറഞ്ഞേക്കാം.
0: ടോം എവിടെയാ സ്ഥലം? പുറത്ത്?
1: ദുബായില.
0: ദുബായിലാണ്. അപ്പൊ ആപ്പിലൂടെ കേൾക്കാനും പറയണം നമ്മുടെ
1: പരിപാടിയിലെല്ലാം
0: കേട്ടോ. ഏതായാലും ആദ്യമായിട്ട് വിളിച്ച് എല്ലാ ആശംസകളും മകന് വേണ്ടി നേരുന്ന അച്ഛനോ ഒത്തിരി സന്തോഷം കേട്ടോ.
1: താങ്ക് യു.
0: അപ്പൊ വൈഫിന്റെ പേരും കൂടി ഒന്ന് പറഞ്ഞോ, ആദ്യമായിട്ട് വിളിക്കുവല്ലേ. വൈഫിന്റെ പേര്? ജിജി. ജിജി ജിജി. അപ്പൊ രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. ഇനിയും കൃഷിയൊക്കെ ആയിട്ട് അടിച്ചു വിളിച്ച് അങ്ങനെ നോക്കുമ്പോ റെയിൻബോ ഒക്കെ കേട്ടോണ്ടിരിക്കണം. ആ പറയാം പറയാം. ഒപ്പം ഒപ്പം ഏത് ഏത് പാട്ടാണ് കൊടുക്കണ്ടേ?
1: നീലക്കുയിൽ എങ്ങനെ നീ മറക്കും.
0: നീലക്കുയിലെ പാട്ടാണ് കൊടുക്കണ്ടേ?
1: അതെ, എന്റെ അപ്പൻ സ്ഥിരം നല്ലോണം പാടുന്ന പാട്ടായിരുന്നു. പണ്ടുപുള്ളി പുള്ളി ഇല്ല, ഇപ്പം പാടുന്ന പാട്ടായിരുന്നു.
0: ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണല്ലേ?
1: ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്.
0: അപ്പൊ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഈ ഒരു പാട്ട് മകന് വേണ്ടി നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുവാണ്.
1: താങ്ക് യു.
0: എങ്ങനെ നീ മറക്കും? നീ ഒരിക്കലും മറക്കില്ല അല്ലേ? ഒത്തിരി സന്തോഷം കേട്ടോ വിളിച്ചതിനും ഇടുക്കിയിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നതിനും മകന് വേണ്ടി ഒരു പാട്ട് ചോദിച്ചതിനും. ഇടയ്ക്ക് പരിപാടികളൊക്കെ
1: കേട്ടോണ്ടിരിക്കുക.
0: സന്തോഷം കേട്ടോ.
1: താങ്ക് യു.
0: താങ്ക് യു. ഓക്കെ, എന്നാ നമുക്ക് പാട്ട് പ്ലേ ചെയ്യാം. ഓക്കെ എന്നാ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ശിഗല്ല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ വിശദമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ തന്ത്രപരമായ കാഴ്ചപ്പാടിൽ ഫ്രാൻസിന് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ദ്വിരാഷ്ട്ര പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യ സ്ലോവാക്യ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനാണ് ഇന്ന് തുടക്കമായത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹകരണം ശക്തമാകുന്നതിന് വഴിയൊരുക്കുന്ന നിരവധി പരിപാടികളിൽ ഫ്രാൻസിലും സ്ലോവാക്യയിലുമായി പ്രധാനമന്ത്രി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച നൂതന സംരംഭങ്ങൾ പങ്കെടുക്കുന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ ശ്രീ മോദി സ്ലോവാക്യ സന്ദർശിക്കും. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18-ന് പാരീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ നയിക്കുന്ന വികസനത്തിനായാണ് NDA സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ബഹിരാകാശം, സെമി കണ്ടക്ടറുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയിലെ യുവാക്കൾ വ്യക്തിമുദ്ര പതിപ്പിച്ചതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേറ്റു. ഒമാൻ തീരത്തിന് സമീപം ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിലെ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിന്റെ ക്യാപ്റ്റനുമായി സംസാരിച്ചതായും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചതായും മന്ത്രാലയം അറിയിച്ചു. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന നീക്കത്തിൽ നിന്ന് പിന്മാറിയാൽ ഇറാനുമായി സിവിൽ ആണവ പദ്ധതിയിൽ എത്തിച്ചേരാൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ആണവോർജ്ജ മേഖലയെ ഇല്ലാതാക്കുകയല്ല, ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി തടയുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. എന്നാൽ അമേരിക്കയുമായി സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് ഇറാൻ പ്രതികരിച്ചു. അമേരിക്ക നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ കരാറിനെ അംഗീകരിക്കില്ലെന്ന് ഒരു വിഭാഗം ഇറാനിയൻ ഉദ്യോഗസ്ഥർ വാദിച്ചു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി പ്രതിരോധ ഗവേഷണ സംഘടനയായ DRDO. ചരിത്ര നേട്ടത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ഈ വിജയത്തോടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ഭീഷണികളെ നേരിടാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി AP അനിൽകുമാർ ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം വിദഗ്ധ പരിശോധനയ്ക്കായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി.

0: സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപയെ നേരിടാൻ ആരോഗ്യമേഖല സജ്ജമാണെന്നും ആശുപത്രികളിൽ മതിയായ മരുന്ന് ശേഖരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാന സർക്കാർ നിപ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. രോഗപ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യമേഖലയെ പൂർണ്ണ സജ്ജമാക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളും സംസ്ഥാന ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. നിലവിൽ 44 പേരാണ് വയനാട്ടിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കാർത്തിക ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് വെസ്റ്റ് നൈൽ പനിയും സ്ഥിരീകരിച്ചു. ഇന്നലെ 13 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ വ്യോമസേനയുടെ AN-32 വിമാനം ഇന്ന് രാവിലെ അസമിലെ ജോർഹട്ട് വ്യോമസേനാ സ്റ്റേഷനിൽ അപകടത്തിൽപ്പെട്ടു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേസമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തിന്റെ പ്രതിരോധം ഉറപ്പാക്കാനായാണ് ഇന്ത്യൻ വ്യോമസേന എല്ലാ കാലവും നിലകൊണ്ടിട്ടുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂറിലും സേനയുടെ സമാനമായ പ്രവർത്തനങ്ങളാണ് രാജ്യം കണ്ടതെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
2: हमने यही भावना आप सबके अंदर देखी है. यदि हम उतना बड़ा ऑपरेशन सफलतापूर्वक अंजाम दे पाए तो उसके पीछे हमारे इंडिजिनस प्लेटफॉर्म के साथ साथ हमारी एयरफोर्स के ट्रेन करेजियस और डिसिप्लिन ऑफिसर का इंपॉर्टेंट कॉन्ट्रीब्यूशन था.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ ശേഷിക്കുന്ന 2 മത്സരങ്ങൾ ലക്നൌവിലും ചെന്നൈയിലുമായാണ് നടക്കുക. ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിൽ എബോള കേസുകളുടെ എണ്ണം 689 ഉയർന്നു. 139 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ മെഡിക്കൽ ഉപകരണങ്ങളുടെ കുറവ്, പരിമിതമായ ചികിത്സാ ശേഷി, ഫണ്ടിംഗിന്റെ അഭാവം എന്നിവ ആശങ്ക ഉയർത്തുന്നതായി അധികൃതർ അറിയിച്ചു. റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇന്ത്യ ന്യായീകരിച്ച് ഫിൻലൻഡ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണൻ. പാശ്ചാത്യ വില പരിധിയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നടപടിയെന്ന് അവർ വിശദീകരിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനൊപ്പം ഫിൻലാൻഡിൽ ഒരു യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിക്കും. പശ്ചിമബംഗാളിലെ മുനിസിപ്പാലിറ്റി നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള 7 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. TMC MLA മുൻമന്ത്രിയുമായ മദൻ മിത്രയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഈ മാസം 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ സമയം 15 മിനിറ്റ് ദീർഘിപ്പിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റാകും. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ

ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് മൂന്ന് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

0: ഒരു മണി കഴിഞ്ഞ 6 മിനിറ്റ് ആയിരിക്കുവാണ് സമയം. യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളപ്പോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ യാത്ര ചെയ്യുന്നതിനൊപ്പം തന്നെ ബാക്കി ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം. 0424-242-1 0484-242-8101 2 മണിവരെയാണ് സമയം. ശ്രോതാക്കൾ ഇഷ്ട ഗാനങ്ങളൊക്കെ പ്ലേ ചെയ്തുകൊണ്ട് കൂടെ തന്നെയുണ്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ. ഏതായാലും നമുക്ക് ഇനിയിപ്പോ അടുത്ത ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഏതാ ഇഷ്ട ഗാനം, എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങൾ, സ്ഥലത്ത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. ഹലോ
1: ഹലോ,
0: നമസ്കാരം.
1: ഞാൻ കോട്ടയത്ത് യമുനയാണ്.
0: ഹായ് ശ്രീത് എന്ന് പറയുന്ന ആ ഒരു സ്നേഹത്തോടുള്ള വിളി കണ്ടപ്പോ തന്നെ യമുന എന്ന് പറഞ്ഞ പേര് കൂടി കണ്ടപ്പോ മനസ്സിലായി യമുനേച്ചിയുടെ പേര് ഏതായാലും മറക്കത്തില്ല. കാരണം
1: മറക്കത്തില്ല എനിക്ക് ശ്രീ അന്നേരം തന്നെ യമുനേച്ചി എന്ന് പേരിട്ടിരുന്നു. അതുകൊണ്ടാണ് യമുനേച്ചിനെ ഓർത്തത്, പെട്ടെന്ന് യമുനേച്ചി എന്ന് പറഞ്ഞത്.
0: അത് കോട്ടയത്തെ പ്രശസ്ത യൂട്യൂബർ എന്നൊക്കെയല്ലേ ഒന്ന് പറഞ്ഞു വെച്ചേക്കുന്നത്.
1: അതെ അതെ,
0: അപ്പൊ പിന്നെ നമ്മള് മറക്കൂലല്ലോ.
1: പ്രേതകഥ മുഴുവൻ പ്രേതകഥ എഴുതുന്നേ,
0: മുഴുവൻ പ്രേതത്തിന്റെ അതിട്ട് നാട്ടുകാരെ പേടിപ്പിക്കുവാണ് യൂട്യൂബിലപ്പോ.
1: ആ നമ്മുടെ ബാലഭാഷന്ന് ടേസ്റ്റ് ചെയ്താ കിട്ടും എന്റെ പഴയകാല ഫോട്ടോകളും
0: പ്രേതത്തിന്റെ രൂപത്തിലാണോ അപ്പൊ യൂട്യൂബില് മുഴുവൻ അപ്പിയറൻസ് ഇട്ടേക്കണേ?
1: അഞ്ചോ ആറോ പ്രേതത്തെ എഴുതിട്ടുണ്ട്, ഇപ്പൊ എഴുതിക്കൊണ്ടിരിപ്പുണ്ട്.
0: ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ പ്രേതങ്ങളോട് ഇത്രമാത്രം ഇഷ്ടം?
1: എന്താ അറിയില്ല, അങ്ങനെ അങ്ങോട്ട് ആയി പോയി. ഞാൻ ക്രിസ്ത്യൻസ് ആണ് കത്തോലിക്ക.
0: അപ്പൊ ശരിക്കും പറഞ്ഞു
1: മുഴുവൻ അമ്പലക്കഥ.
0: അങ്ങനൊന്നും ഇല്ലെന്ന്, ഇത് ഇതിലെല്ലാം അനുഭവങ്ങളാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇത്രമാത്രം പ്രേതക്കഥ എടുത്ത് യൂട്യൂബില് പ്ലേ ചെയ്യിപ്പിച്ച് നാട്ടുകാരെ പേടിപ്പിക്കുന്ന യമുനേച്ചിക്ക് ഏതെങ്കിലും പ്രേതത്തിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
1: അങ്ങനൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. മോനെയും പുള്ളിക്കാരനെ കണ്ടിരുന്നു.
0: ആ അപ്പൊ ശരി, ഇപ്പൊ കാര്യം ഇവിടെ കിട്ടി. അപ്പൊ വെറുതെ ഇല്ലാത്തൊരു കാര്യം നാട്ടുകാരെ പറഞ്ഞ് പേടിപ്പിക്കാനുള്ള ഒരുടിയാണ്.
1: അതെ അതെ അതെ, അല്ല അതിനകത്ത് അത് നീഗ്രോയും സായിപ്പും ഒക്കെ ആ കഥ കേട്ടോണ്ടിരിക്കുന്നത്.
0: ഓ
1: അപ്പൊ അവര് എഴുതി വിടുന്നുണ്ട് അയ്യോ പ്രേതോന്ന്.
0: നമ്മുടെ നാട്ടുകാരും കേൾക്കുന്നില്ലേ ഇപ്പൊ? നമ്മുടെ നാട്ടിലാരും കേൾക്കുന്നില്ലേ എന്ന് ഈ പ്രേതക്കഥകള്?
1: പിന്നെ
0: എല്ലാവരെയും പ്രേതത്തിന്, ഈ കണ്ടന്റ് മാറ്റി പ്രേതത്തിനെയാണ് അത്രമാത്രം ഇഷ്ടപ്പെട്ടേക്കുന്നത്.
1: അതറിയില്ല.
0: ഏതായാലും ഇനിയിപ്പോ യമുനേച്ച്
1: ഒത്തിരി 10-32 എണ്ണം കുടുംബകഥയുണ്ട്, പ്രണയകഥ എല്ലാം ഉണ്ട് അതിനകത്ത്.
0: എല്ലാത്തിലും പ്രേതം വന്നുണ്ടോ?
1: പ്രേതങ്ങളില്ല, പ്രണയങ്ങളാ. പ്രണയം പ്രണയം
0: പ്രണയമാണല്ലോ, ഒന്നും നടക്കാതാകുമ്പോ ലാസ്റ്റ് പ്രേതത്തിലേക്ക് കലാശിക്കുന്നല്ലേ.
1: പ്രണയം കൊണ്ട് പ്രേതമാക്കി
0: മനസ്സിലായി. ഇനിയിപ്പോ ഏതായാലും നാട്ടുകാരി ഊണ് കഴിച്ചിട്ടില്ല, ഇത് കഴിഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട്. ഏതായാലും നല്ല നല്ല പാട്ടുകൾ നമ്മൾ ശ്രോതാക്കൾ കേൾക്കുമ്പോ തന്നെ വയറ് കഴിച്ച ഒരു ഫീലിംഗ് ആണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. ഏതായാലും ഒരാൾ ചോദിച്ചല്ലോ, എന്തിനാ ഊണ് കഴിക്കണ കാര്യമൊക്കെ ചോദിച്ചിട്ട് പ്രേതത്തിന്റെ എന്തെങ്കിലും പറയാനാണോ? അതുമായിട്ട് കണക്ട് ചെയ്യാനല്ല അല്ലേ. മോനെടുത്തുണ്ടോ?
1: ആ
0: ഓക്കെ, കൊടുത്തോളൂ.
1: മോൻ എന്ന മെസ്സേജ് ഒക്കെ എപ്പോഴും കണ്ടിട്ടില്ലേ, ബിബിൻ ജോർജ് എന്നും പറഞ്ഞോണ്ട്.
0: ജിതിൻ
1: ബിബിൻ ജോർജ്.
0: ബിബിൻ ജോർജ്
1: ആ എന്നും മെസ്സേജ് അയക്കിയല്ലേ?
0: എന്നും മെസ്സേജ് അയക്കുന്ന ബിബിൻ ജോർജ് ആണ് ഇപ്പൊ നമ്മള് സംസാരിക്കാൻ പോണേ.
1: ബിബിൻ ജോർജ് എന്റെ മോന. ആ അത് തന്നെ.
0: എന്നാ കൊടുത്തു കൊടുത്തോ, പെട്ടെന്ന് സംസാരിക്കാം.
2: ഹലോ
0: ബിബിനെ, എന്തുണ്ട് വിശേഷങ്ങള്?
2: സുഖമായിട്ടിരിക്കുന്നു.
0: അടിപൊളിയായിട്ട് പോണോ?
2: സിനിമാന്റെ പേരൊക്കെയാ, അതുകൊണ്ട് ആരും മറക്കില്ല.
0: ഇത് ആരും മറക്കത്തില്ല, ഈ ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ആരും പ്രതി യമുനേച്ചിനെ മറക്കുന്നില്ല, ബിബിൻ ജോർജിനെ മറക്കുന്നില്ല. എത്ര

0: ആണെടാ പഠിക്കണേ?
1: ഞാൻ പഠിക്കല്ല, ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ്.
0: ഗ്രാഫിക് ഡിസൈനറാണ്.
1: ആ
0: ജോലി അപ്പൊ ഇന്ന് പോയില്ലായിരുന്നോ?
1: ഫ്രീലാൻസ് ചെയ്യുക.
0: ഫ്രീലാൻസ് വീട്ടിലിരുന്ന് ചെയ്യുവാണോ?
1: ആ ചെയ്യുക ചെയ്യുക
0: ചെയ്യുവാണല്ലേ. വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു? വർക്കൊക്കെ നല്ലപോലെ പോകണോ? നന്നായിട്ട് പോകുന്നുണ്ട്. ഏതായാലും ഒത്തിരി സന്തോഷം. അമ്മ പറയുമായിരുന്നു മകൻ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് ഇടക്ക്, സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കണം, ബിബിൻ ജോർജിനെ അറിയില്ലേ. ഇനി മറക്കത്തില്ല, മറക്കത്തില്ല, മറക്കത്തില്ല. ഇനി
1: കേട്ടോ,
0: കൊടുത്തോളൂ കൊടുത്തോളൂ. യമിനേച്ചി, അപ്പൊ ഇന്ന് ഇന്നപ്പൊ ഏത് പാട്ടാ കൊടുക്കേണ്ടത് നമുക്ക്?
2: നമുക്ക് വേണ്ട പാട്ട് ചട്ടക്കാരിക്കത്തെ കാറ്റും മഴയും വന്നതറിഞ്ഞില്ലേ എന്നുള്ള പാട്ട്.
0: കാറ്റും മഴയൊക്കെയാണ്. ഏതായാലും
2: ഒരു കുഞ്ഞിപ്പാട്ടും കൂടെ പാടിക്കോട്ടെ.
0: പാടിക്കോളൂ.
2: അറബി കടലൊരു മണവാളൻ കരയോ നല്ലൊരു മണവാട്ടി, പണ്ടേ പണ്ടേ പാടിയിരുന്ന പകിടയൊരു കളിയല്ലോ. നല്ല പാട്ടാണോ?
0: നല്ല നല്ല പാട്ട്, നല്ല പാട്ട്. ഇങ്ങനെ ശബ്ദം മാറ്റിയുള്ള പാട്ടിന്റെ ആദ്യത്തെ ഈ പാട്ട്. യമിനേച്ചി, ഈ പാട്ട് പാടുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ചിരി കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പ്രേതത്തിന് ഡബ് ചെയ്താണെന്നറിയില്ല. ആ ചിരി കേട്ടപ്പോ പേടിയാവൂ, പക്ഷെ എനിക്ക് ഇഷ്ടമായി, ഇഷ്ടമായി, ഇഷ്ടമായി. നല്ല നല്ല പോലെ, നല്ല പോലെ. അതേതായാലും സൗണ്ട് വെച്ച് വർക്ക് ചെയ്യുന്നവരുടെ ഒരു ക്വാളിറ്റി അല്ലേ എല്ലാത്തിലും. നമ്മള്
2: പത്തിരുപത് പ്രായമുള്ളവരൊക്കെ പത്തിരുപത് ശബ്ദം അതിന് മേളിൽ
0: പറയുന്നുണ്ട്. ഓ സന്തോഷം. ഏതായാലും പരിപാടി കേൾക്കുന്ന ശ്രോതാക്കളെല്ലാം തന്നെ കേട്ടോളും ഇനി കേട്ടോ. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം കേട്ടോ. ഒരു ഗ്യാപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് രണ്ടു ദിവസം കഴിയുമ്പോൾ സംസാരിക്കുമ്പോ ഇതൊക്കെ പറഞ്ഞു തന്നെ. അപ്പൊ ഇപ്പൊ നമുക്ക് കാറ്റും മഴയും കേൾക്കാം. ഇതിപ്പോ ഞാൻ മാത്രമല്ല കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഓർത്തോളും മധുരം പുഴയിലെ യമുനേച്ചി. സന്തോഷം കേട്ടോ. ഓക്കെ ഓക്കെ, ഒത്തിരി സന്തോഷം. ഏതായാലും കാറ്റും മഴയും പ്ലേ ചെയ്യാം. അപ്പൊ
2: ഇപ്പൊ മഴയില്ല, നമുക്ക് പാടി പെയ്യാനുള്ള കാര്യമൊന്നും ഇല്ലല്ലോ.
0: അല്ല എന്നാലും വാർത്തകളിൽ സൂചിപ്പിച്ചില്ലേ എല്ലായിടത്തും മഴയൊക്കെ പെയ്യുന്ന കാര്യം?
2: സൂചിപ്പിച്ചു.
0: ഇത്തവണത്തെ മഴയൊന്നും മഴയും അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ കടന്നു പോകട്ടെ സമാധാനപരമായിട്ട്. എല്ലാരും ശ്രദ്ധിച്ചാ മതി.
2: ഡൽഹിയിലൊക്കെ
0: യമുന എല്ലായിടത്തും ഫേമസ് ആണല്ലോ അല്ലേ. സന്തോഷം സന്തോഷം. ഏതായാലും പാട്ട് കേൾക്കാം. ഒത്തിരി സന്തോഷം വിളിച്ചേനെ കേട്ടോ. ഓക്കെ.

0: യുവർ ചോയ്സിലേക്ക് നമ്മോടൊപ്പം അടുത്ത ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: സ്വാഗതം. ഇതാരാണ്?
1: എന്റെ പേര് സിൽഫ, നെട്ടൂരിൽ നിന്നാണ്.
0: ഞാന് സിൽഫ എന്നുള്ള പേര് കേട്ടപ്പോ ചോദിക്കാൻ വരുമായിരുന്നു, നെട്ടൂരിൽ നിന്നുള്ള ശ്രോതാവാണോ? സ്ഥിരമായിട്ട് നമുക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ഇൻബോക്സ് ഒക്കെ നിറച്ച് കവിക്കുന്ന ആളാണോന്ന്?
1: അതെ അതെ, അയാൾ തന്നെയാണ്.
0: എന്തായാലും എനിക്ക് ഒന്ന് കുറച്ച് കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് വിളിക്കുന്നത് ആണല്ലേ. ഏതായാലും അതെല്ലാം നമ്മുടെ പുതിയ ശ്രോതാക്കൾക്കും സമയമൊക്കെ കണ്ടറിഞ്ഞ് കൊടുത്തിട്ട് ഗ്യാപ്പിട്ട് വിളിക്കുന്ന ആളാണ്. സന്തോഷം. അപ്പൊ ഇന്ന് നെട്ടൂർ എന്താ? നെട്ടൂര് വിശേഷം?
1: നെട്ടൂര് വിശേഷം, ഇന്നിപ്പോ നല്ല വെയിലാണ്. അലക്കൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ ഉണക്കാനുള്ള ആ ഒരു ഓട്ടത്തിറക്കി.
0: ഏതായാലും മഴ മാറിയിരിക്കുന്നോണ്ട് ഏതായാലും നമുക്ക് തുണിയൊക്കെ ഉണക്കാനുള്ള സമയം കിട്ടി. ഈ മഴക്കാലത്ത് ഏറ്റവും വലിയ കഷ്ടപ്പാട് നമുക്കത് അല്ലേ?
1: അതെ, വലിയൊരു കഷ്ടത്.
0: കൊണ്ടുപോയി അലക്കി വിരിച്ചുമ്പോഴേക്കും ആശാൻ ഒന്ന് നോക്കും, ആഹാ സിൽഫ ഏതായാലും വിരിച്ചിട്ടുണ്ട്, എന്നാ നനച്ചു കളയാമെന്ന്.
1: അതെ അതെ അതെ. ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു.
0: ഇന്നലെ?
1: അതെ അതെ,
0: ഇന്നലെ ആയിരുന്നു അല്ലെ ബർത്ത്ഡേ. ആളുടെ പേരെന്തായിരുന്നു? ജോയി. അപ്പൊ ജോയിച്ചോണ്ട് എല്ലാവിധ ബിലേറ്റഡ് ആശംസകളും അറിയിക്കുവാൻ കേട്ടോ.
1: അതെ, പിന്നെ ഇന്നൊരു ബർത്ത്ഡേയും കൂടി ഉണ്ട്, എന്റെ അനിയത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു. വിനയ എന്ന് പറഞ്ഞു.
0: വിനയ?
1: വിനയ,
0: വിനയയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. എന്നിട്ട് മെസ്സേജ് ഒന്നും കണ്ടില്ലല്ലോ.
1: ഇന്ന് ഇടാൻ സമയം കിട്ടിയില്ല.
0: അത് ശരി. അപ്പൊ പിന്നെ മെസ്സേജ് വേണ്ടെന്ന് വെച്ചിട്ടാണ് വിളിക്കുന്നത് അല്ലേ?
1: അതെ, ഇന്നലെ അപ്പത്തിന്റെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞ്, ക്ഷീണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റത്.
0: അപ്പൊ അടുപ്പിച്ച് രണ്ട് ബർത്ത്ഡേ.
1: അതെ അതെ.
0: വിനയ്ക്കും അപ്പൊ റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും കേട്ടോ. ഇന്നപ്പൊ ആർക്ക് വേണ്ടിട്ടാണ് പാട്ട്? അപ്പച്ചന് വേണ്ടിട്ടാണോ വിനയ്ക്ക് വേണ്ടിട്ടാണോ? രണ്ടു പേർക്കും കൂടി.
1: അതെ, രണ്ടു പേർക്കും കൂടി കൊടുത്തേക്കണം.
0: കൊടുത്തു കളയാം. ഏത് പാട്ടാ?
1: ഇന്നിപ്പോ മേഘം സിനിമയിലെ മാർഗവീയം.
0: അടിച്ചോളിച്ച് ഡാൻസ് കളിക്കാനുള്ള ഉറപ്പാടാണ്.
1: അതെ, ഞാൻ കുഞ്ഞിലെ എനിക്കൊരു 5 വയസ്സൊക്കെ ഉള്ളപ്പോ ഒരു പാട്ടായിരുന്നു ഞാൻ ഡാൻസ് കളിച്ചത്.
0: ഈ പാട്ടിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടോ സ്കൂളില്?
1: അതെ അതെ അതെ.
0: അപ്പൊ പിന്നെ ഒത്തിരി ഓർമ്മകളും കൂടിയാണ് ഇതിന്റെ ഒപ്പം. എന്നാ പിന്നെ കൂടെ ഡാൻസ് കളിക്കാന്, കൂടെ ഡാൻസ് കളിക്കാനായിട്ടേ ഏതായാലും അപ്പച്ചനെയും ഏതായാലും വിനയനെയും കൂട്ടിക്കോ.
1: അതെ അതെ, ഇവിടെ എന്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, ചിന്തകളൊക്കെയാണ്.
0: ഒത്തിരി സന്തോഷം വിളിച്ചത്. ഏതായാലും ഈ പാട്ടിട്ട് നമുക്ക് ഡാൻസ് കളിക്കാം.
1: ശ്രീജിത്തിനോട് സംസാരിക്കാൻ പറ്റിയാലും ഭയങ്കര സന്തോഷം.
0: ഒത്തിരി സന്തോഷം.
1: ഞാൻ അതെ അതെ,
0: അത് ഈ ശബ്ദത്തിൽ തന്നെ കേൾക്കാനുണ്ടോ?
1: അതെ, ഞാൻ എന്റെ ഹസ്ബൻഡിന് ഒന്ന് കൊടുത്തോട്ടെ.
0: അതിന് തീർച്ചയായിട്ടും.
2: ഹലോ.
0: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
0: ഇത് പേരൊന്നു പറയാവോ?
2: ഇത് ജോസഫ് സിബിൻ.
0: ജോസഫ് സിബിൻ, രണ്ടുപേരും ഏതായാലും നെട്ടൂര് തകർത്തുകൊണ്ടിരിക്കണെന്ന് ഇപ്പൊ പറയുവായിരുന്നേ.
2: അതെ അതെ അതെ.
0: ആ പിള്ളേരും ഉണ്ട്.
2: അതെ,
0: ഒരു അടിപൊളി പാട്ട് ചോദിച്ചിട്ടുണ്ട്. എല്ലാരും കൂടി ഡാൻസ് കളിക്കാനുള്ള ഉറപ്പാടാണോന്ന് ഞാൻ ചോദിക്കുവായിരുന്നേ.
2: തീർച്ചയായിട്ടും എല്ലാരും കൂടി കളിക്കും.
0: അതിനെന്താ, എന്നാ പിടിച്ചോ ഇപ്പൊ.

0: തന്നെ പാട്ടിട്ട് വരാം. എന്റെ അടുത്ത പ്രാവശ്യം
1: ഓക്കേ.
0: വിളിക്കുമ്പോ പറയണം ഞങ്ങൾ എത്രമാത്രം ഡാൻസ് കളിച്ചു എന്ന്.
1: അതെ അതെ തീർച്ചയായിട്ടും പറയാം.
0: എന്നാ നമുക്ക് തുടങ്ങി കളഞ്ഞാലോ ഡാൻസ്. നമ്മൾ
1: ഓക്കേ
0: തുടങ്ങാം തുടങ്ങാം. മമ്മൂക്കയും ശ്രീനിവാസും എല്ലാരും കൂടി ചേർന്ന് ഞങ്ങൾ ഡാൻസ് കളിക്കുന്ന പാട്ടങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റാർട്ട് ചെയ്യണമെന്നാ. ഒത്തിരി സന്തോഷം. ദേ തുടങ്ങുന്നു.

0: രത്ന ഷൺമുഖം.
1: വീട്ടുചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
4: Rainbow FM presents Trayanda Waves. Trayanda Waves.
5: Let's play football.

0: ഫിഫ വേൾഡ് കപ്പ് 2026 അപ്ഡേറ്റ്സ്. 14th പുലർച്ചെ 12:30 ഖത്തർ വേഴ്സസ് സ്വിറ്റ്സർലാൻഡ്. ഗ്രൂപ്പ് സിയിൽ കാത്തിരിക്കുന്ന പോരാട്ടം പുലർച്ചെ 3:30 ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. രാവിലെ 6:30 ഹെയ്ത്തി വേഴ്സസ് സ്കോട്ട്ലൻഡ്. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
1: ഒൺ 107.5 FM Rainbow.

0: ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ ഒന്നരയായിരിക്കുവാണ് സമയം. അരമണിക്കൂറും കൂടിയാണ് ബാക്കി നേരമുള്ളത്. നമുക്ക് ഏതായാലും നമ്മോടൊപ്പം ഒരു ശ്രോതാവ് വന്നിട്ടുണ്ട്. നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളെന്ന്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: ഞാൻ കടവന്ത്രിന്ന് ലൂസി ആന്റണിയാണ്.
0: കടവന്ത്രിന്ന് ലൂസി ചേച്ചി,
1: എന്തോ
0: എന്തുണ്ട് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം. ഇന്നത്തെ നേരിയ വെയിലൊക്കെ ഉണ്ട്.
0: എല്ലാരും പറയുന്നത് ആ വെയിലത്ത് കിട്ടുന്ന സമയത്ത് തുണിയൊക്കെ ഒന്ന് ഉണക്കുവാന്നാണ്.
1: ആ തുണിയൊക്കെ അലക്കണതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം.
0: അതായിരുന്നോ ജോലി അപ്പോ?
1: എന്തോ
0: അതാണോ ഇന്നത്തെ ഇപ്പൊ ജോലി? അതായിരുന്നോ അലക്കലും?
1: ഇന്നത്തെ ജോലി അതാണ്, അലക്കല് ഊരല് കഴുകല് ഉണക്കലൊക്കെയാണ്.
0: നമ്മള് കഷ്ടപ്പെടുന്നൊക്കെ ചേട്ടൻ അംഗീകരിച്ചു തന്നെയുണ്ടോ? ഇതേ ഞാൻ ഇവിടെ ഇത്രയും ജോലിയൊക്കെ ചെയ്യണ്ടെന്ന്.
1: അംഗീകരിക്കണമല്ലോ.
0: ഇല്ല, ഞാൻ അംഗീകരിപ്പിക്കും എന്നല്ലേ.
1: ആ അംഗീകരിക്കണമല്ലോ, അംഗീകരിക്കുന്നുണ്ട്.
0: ഇന്നലെ
1: നല്ലതിനൊക്കെ അംഗീകരിക്കാറുണ്ട്
0: തീർച്ചയായിട്ടും. കാരണേ നമ്മളെപ്പോഴും എന്താ ഇവിടെ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോ ചിലര് പറയും ഇവിടെ ഞാൻ ഇന്ന ജോലിയാണ് ചെയ്യണമെന്ന് പറയും. ചിലർ പറയും ഇല്ല ഞാൻ ജോലിയും ചെയ്യണില്ല വീട്ടിൽ തന്നെയാന്ന്. പക്ഷേ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ തന്നെ പുറത്തെവിടെയും പോയി നമ്മൾ ജോലി എടുത്താൽ അത്രയും പൈസയെങ്കിലും കിട്ടും. പൈസ ഇല്ലാതെ പോലും നമ്മൾ കഷ്ടപ്പെടുക വീട്ടിൽ നിന്ന് ഇത്രയും ജോലി എടുത്ത്.
1: അത് ശരിയാണ്, വീട്ടിലെ ജോലി എന്തോരം ചെയ്താലും നമുക്ക് കാണാൻ പറ്റൂല. അതേസമയം ജോലിക്ക് നമ്മള് പോയി, നമ്മള് ജോലി കഴിഞ്ഞ് വരുന്നു എന്നൊരു ഇതുണ്ട്. നമ്മുടെ ജോലി എപ്പോ കഴിഞ്ഞു എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ?
0: അതെ, ഫുൾ ടൈം ജോലിയാണ്.
1: ഫുൾ ടൈം രാവിലെ 6 മണിക്ക് ഞാൻ എഴുന്നേക്കാറുള്ളൂ കേട്ടോ. 6 മണിക്ക് എഴുന്നേറ്റാൽ നമുക്ക് കിടക്കണവരെ നമുക്ക് ജോലിയാണ്.
0: ഫുൾ ടൈം ആയിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇന്നലെ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മുടെ ശ്രോതാക്കളും ശ്രദ്ധിച്ചു, നമ്മുടെ സുപ്രീം കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രാഷ്ട്രം നോക്കുന്ന പോലെയാണ് ഒരു കുടുംബത്തെ സ്ത്രീകൾ നോക്കുന്നതെന്ന്.
1: ശരിയാണ്.
0: അപ്പൊ അതുപോലെ അത്രയും കഷ്ടപ്പെടുന്ന അവരുടെ കഷ്ടപ്പാടുകൾ നമ്മൾ ഭർത്താക്കന്മാരും കൂടി മനസ്സിലാക്കണം അല്ലേ? ഇന്ന് നമ്മുടെ ചേട്ടനെ നമ്മൾ പിടിച്ച് നമ്മൾ ഉപദേശിക്കണം ഇതെല്ലാം. എന്റെ പൊന്നെ ചേട്ടനെ അടുത്തങ്ങനെ ഉണ്ടാ? ആ ഭാഗ്യം രക്ഷോട്ടി രക്ഷോട്ടി. അപ്പൊ കുഴപ്പമില്ല,
1: അതുകൊണ്ട് കുഴപ്പമില്ല.
0: ഇല്ലെങ്കിൽ വെറുതെ ഇനി അടുത്ത കുടുംബാലഹം ഉണ്ടാക്കണ്ടോ?
1: ഇത് പറഞ്ഞു തന്നെ വീട് ഓടിക്കാനുള്ള പരിപാടി
0: അല്ല. എനിക്ക് എനിക്ക് ഇത്ര ഉപകാരമൊക്കെയല്ലേ ചെയ്തു തരാൻ പറ്റുള്ളൂ. ശരിയാണ്. ലൂസി ചേച്ചി, ചേട്ടന്റെ പേര് ആന്റണി എന്നാണോ?
1: അപ്പൊ
0: ആന്റണി ചേട്ടനോട് ഞങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അന്വേഷണം
1: പറഞ്ഞേക്കാം.
0: ലൂസി ചേച്ചി കടന്ന് ഇവിടെ കഷ്ടപ്പെടുന്നതുകൊണ്ട് ഞങ്ങൾ എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്
1: കേട്ടോ. കേക്കണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു.
0: അയ്യോ ചോദന കഷ്ടമായി പോയല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്,
1: പറയുമ്പോൾ ഇനി ഓൺലൈനിൽ കേക്കണ്ടോ എന്ന് എനിക്കറിയില്ല.
0: ചേട്ടൻ എവിടെയാ? ചേട്ടൻ ജോലി എടുക്കണ്ടോ? എവിടെയെങ്കിലും ജോലിക്ക് പോയതാണോ?
1: അല്ല, ഇല്ല ചേട്ടൻ, ചേട്ടൻ തയ്യക്കാരനാണ്. ചേട്ടൻ തയ്യക്കാരനാണ്. ചേട്ടനെ ഇപ്പൊ കോവിഡിന് ശേഷം വീട്ടിലിരുന്നാണ് തയ്ക്കണതേ. ആ വീട്ടിലിരുന്ന് തയ്ച്ചിട്ട് അത് കാരണം കടയിൽ കൊണ്ടേ കൊടുക്കും.
0: കടയിൽ കൊണ്ടേ കൊടുക്കും.
1: ഇപ്പൊ ഇന്ന് നിന്ന് മുടക്കാണല്ലോ. പിള്ളേരുണ്ട്, മോന്റെ രണ്ട് കുട്ടികളുണ്ട്. മോടെ പേര് ആഗ്ന, മറ്റൊരു അൽവിൻ. ഞങ്ങള് 3 പേരാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമൊക്കെ ചെയ്യാനായിട്ട് നോക്കിയോണ്ട് റെഡിയായി. ഇനി അത് കഴിച്ചാൽ മതി.
0: ഇനി അത് കഴിച്ചാൽ മാത്രം മതി. ഇന്ന് വിളിക്കുന്നവരെല്ലാരും കഴിക്കുന്ന കാര്യം പറഞ്ഞ എന്നെയും വിശപ്പ് കൂട്ടും എന്നാണ് എനിക്ക് തോന്നണേ. ഏതായാലും ഇന്ന് തയ്യലിന്റെയും തയ്യൽ മെഷീന്റെയും തയ്യലിന്റെ ദിവസമായിട്ടുള്ള പ്രത്യേകതയും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഒരു തയ്യൽ ഫാമിലിയിൽ നിന്ന് തന്നെ ഒരു കോള് കിട്ടിയാൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ.
1: ആണോ? അത് ശരിയാ.
0: ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ചേട്ടനോട് എടുത്ത് അന്വേഷണവും പറയണം. ഒപ്പം കിടന്ന് ഞങ്ങൾ കഷ്ടപ്പെടുന്ന അരിയോട് പറഞ്ഞേക്കണം. ഇന്നിപ്പോ ഏത് പാട്ടാ വെക്കണ്ടേ?
1: എനിക്ക് മയൂർ എന്ന സിനിമയിലെ ഈ പുഴയും കുളിർക്കാറ്റും തുടങ്ങുന്ന പാട്ടില്ലേ?
0: തീർച്ചയായിട്ടും. ചിത്രേച്ചി പാടിയത് തന്നെ കൊടുക്കാം.
1: ആ ചിത്രേച്ചി പാടിയ പാട്ട് തന്നെ ആയിക്കോട്ടെ.
0: വിളിച്ചതിനും ഇതൊക്കെ പറഞ്ഞ ഒത്തിരി സന്തോഷം.
1: സന്തോഷം വിളിച്ചത് കിട്ടിയല്ലോ.
0: കിട്ടി.
1: സന്തോഷം.
0: ഒരു കുടുംബാലഹം ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയല്ലോ, അതാണ് എന്റെ സന്തോഷം.
1: അത് തന്നെ. ഇനി വിളിക്കുമ്പോ പറയാം അകത്താണോ പുറത്താണോ എന്ന്.
0: ഞാനിവിടെ പുറത്തുനിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി.
1: അല്ല, ഞാൻ പുറത്താണോ അകത്താണോ എന്നുള്ളത്
0: പറയണം. പറയണം, ഞങ്ങളത് കേൾക്കാനായിട്ട് കാത്തിരിക്കാം കേട്ടോ. ഇനി ഏതായാലും കുറച്ച് നാള് കഴിഞ്ഞിട്ട് വിളിക്കുമ്പോ വിശേഷമൊക്കെ പറയണം. ആന്റണി ചേട്ടനോട് പറഞ്ഞ എന്തൊക്കെയായിരുന്നു
1: പറയാം.
0: ഒത്തിരി സന്തോഷം വിളിച്ചതിന് കേട്ടോ.
1: ശരി എന്നാ, സന്തോഷം.
0: ഓക്കെ, എന്നാ പാട്ട് വെച്ചുതരാം. ഓക്കെ.

0: ചില വാവാവുകൾ കേട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവും. എം ജി ശ്രീകുമാർ അങ്ങനെ വാവാവു പറയുമ്പോൾ ഇന്നന്ന് കുറച്ചു നേരം ഒന്ന് ഉറങ്ങിക്കളയാം എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. ഏതായാലും നമ്മോടൊപ്പം അടുത്ത ശ്രോതാവ് ഇവർ ചോയ്സിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ആരാ നോക്കാം. ഹലോ.
1: ഹലോ സാർ, ഞാൻ
0: ഹലോ നമസ്കാരം. കരിമാലു മനിക്കപ്പടി എന്ന് ആരാണ്?
1: രമണി.
0: രമണിജി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് മനിക്കപ്പടിയില്?
1: വിശേഷങ്ങള് ഇപ്പൊ ഞാൻ മാത്രം

0: ഉള്ളൂ എന്റെ വീട്ടില്. ഹസ്ബൻഡ് നാല് വർഷമാവാൻ പോണു മരിച്ചിട്ട്. പിന്നെ ഒരു മോനുണ്ട്, ഒരു മോളുണ്ട്. മോൻ ജോലിക്ക് പോയേക്കണ, മകള് കല്യാണം കഴിച്ച് അങ്കമാലി അടുത്താണ്.
1: ഓക്കെ,
0: ഒരു കുട്ടിയുണ്ട്. അതൊക്കെ നമ്മുടെ വീട്ടിൽ വിശേഷങ്ങള്.
1: ഇപ്പൊ വീട്ടില് കല്യാണം കഴിച്ചു, വേറെ എല്ലാരും വരാറില്ലേ മക്കളൊക്കെ?
0: ആ കൊഴപ്പില്ല, സുഖത്തിക്കും.
1: അങ്ങനെ പോകുന്നു.
0: നല്ല വെയിലാണ്, അവിടെയൊന്നുമില്ല. അപ്പൊ അന്തരീക്ഷത്തില് എനിക്ക് വയ്യായിരുന്നു, പനിയൊക്കെ ആയിരുന്നു. അപ്പൊ വെറുതെ കിടന്നപ്പോ നമുക്ക് വേർത്തടെ ഇനി വിളിച്ചിട്ട് കിട്ടണില്ല. അപ്പൊ 19-ാം തീയതി പിറന്നാളാ, അപ്പൊ ഒന്ന് വിശ്വസിക്കാൻ വേണ്ടി വിളിച്ചതാ.
1: 19-ാം തീയതിയാണ് പിറന്നാൾ. ആരുടെയാ പിറന്നാള്?
0: എന്റെ അനിയത്തിയുടെ, മൂത്ത അനിയത്തിയുടെ പിറന്നാള്.
1: മൂത്ത അനിയത്തിയുടെ
0: ഇവിടെ എറണാകുളം ഒരു മെഡിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്യണം.
1: പേരൊന്ന് പറയാവോ?
0: സുഷമ്മ.
1: സുഷമ്മ. അപ്പൊ സുഷമ്മക്ക് ഇതേ എല്ലാവിധ ആശംസകളും സുഷമേച്ചയ്ക്ക് വേണ്ടിയിട്ട് റെയിൻബോടെ വകം നേരത്തെ തന്നെ പറഞ്ഞിരിക്കുക.
0: ഓക്കെ മോനെ.
1: എനിക്ക് ഒന്നും വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് കിട്ടില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും അല്ലെ നേരത്തെ തന്നെ വിളിച്ചത്?
0: കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, അപ്പൊ വിളിച്ച കിട്ടൂല. അതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് കിട്ടിയതാ.
1: പെട്ടെന്ന് കിട്ടിയതാണ്,
0: അതുകൊണ്ടാണ് ഞാൻ.
1: ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. ഇതിപ്പോ നേരിട്ട് നമ്മളിങ്ങനെ നേരത്തെ തന്നെ ഒത്തിരി സ്നേഹത്തോടെ ആ ശബ്ദത്തില്
0: മുമ്പേ രണ്ടു പ്രാവശ്യം വിളിച്ചപ്പോ അശ്വനീനെ കിട്ടിയിരുന്നെ. പിന്നെ ഒരെണ്ണം ജൂവലിനെ കിട്ടി.
1: ഇടയ്ക്ക് വിളിക്കാറൊക്കെ ഉണ്ട് അല്ലേ?
0: സാറിന് കൊറേ ഞാൻ ശ്രമിക്കണം, സവാരി ടൈമിൽ ശ്രമിക്കാറുണ്ട്, പക്ഷെ കിട്ടാറില്ല.
1: ഇപ്പോഴാണ് ഈ പരിപാടിയിലേക്ക് ഇപ്പൊ ഞാനായിട്ട് സംസാരിക്കുന്നല്ലേ.
0: ആ സാറിനെ ആദ്യമായിട്ട്.
1: ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം.
0: ഉഷസിനെ കിട്ടിയേക്കണത്
1: ആണല്ലേ?
0: ഒരു പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ ആകെ.
1: ഓക്കെ,
0: അന്ന് പാട്ടൊക്കെ പഠിച്ച്.
1: എല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ, ഈ പറഞ്ഞ പോലെ ചേട്ടൻ ചേട്ടനും കൂടെ. അതൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല, നമുക്ക് സന്തോഷം. പിന്നല്ലേ, അതൊക്കെ മതി, നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. പാട്ടൊക്കെ കേട്ട് നമുക്ക് സന്തോഷമായിട്ട് പോകാലോ.
0: അവര് രണ്ടുപേര് പാടാൻ പറയുമ്പോ ഞാൻ പറഞ്ഞു നമ്മള് കേട്ടറിവ് പാടിക്കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ പഠിച്ചിട്ടൊന്നും.
1: ഒത്തിരി സന്തോഷം. ഈ ശബ്ദം മതിയല്ലോ, പാട്ട് എന്തിനാ? ഈ ശബ്ദം നല്ല കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര നേരം വേണം സംസാരിക്കാലോ. ഏതായാലും ഏതായാലും ഒറ്റപ്പെട്ട് അങ്ങനെയുള്ള ഒറ്റപ്പെടല് എന്നൊന്നും തോന്നണ്ട കേട്ടോ. മക്കളും കൂടെ ഉണ്ട്, ചേട്ടനും കൂടെ ഉണ്ട്, എല്ലാവരും ഉണ്ട് ഒപ്പം. അങ്ങനെ മക്കള് മക്കളുടെ കല്യാണം കഴിഞ്ഞ് പോയെങ്കിലും മക്കൾ ഇടയ്ക്കൊക്കെ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യണ്ടല്ലോ. ആ അത് മതി. പിന്നെ ചേട്ടനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, കണ്ടില്ലെന്നുണ്ടെങ്കിലും നമ്മുടെ ഒപ്പം ഇല്ലേ എല്ലാവരും. അങ്ങനെ വിഷമമായിട്ടൊന്നും ഇരിക്കണ്ട
0: കേട്ടോ,
1: ശബ്ദത്തിൽ ഒരു വിഷമം വെക്കണ്ട, സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. ജീവിതം അടിപൊളിയായിട്ട് തന്നെ പോട്ടെ. ഏത് പാട്ടാ വേണ്ടേ?
0: ഞാൻ പറഞ്ഞ പാട്ട് മുറ്റത്തെത്തും തന്നെ, അല്ലെങ്കിൽ ചെമ്പകപ്പൂമുട്ടിനുള്ളിൽ വസന്തം വന്നു.
1: മുറ്റത്തെത്തും തന്നെ. ഓക്കെ, ചന്ദ്രോത്സവത്തിൽ തന്നെ കൊടുക്കാം പാട്ട്.
0: അത് കിട്ടുമെങ്കിൽ അത് വെച്ചു
1: കൊടുക്കാം, കൊടുക്കാം, കൊടുക്കാം. ഒത്തിരി സന്തോഷം കേട്ടോ.
0: എനിക്ക് മോൻ ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചു.
1: ഇല്ല, ഈ ചോദിച്ചു തന്നെ കൊടുക്കാം. ഏതായാലും അമ്മേനോട് സംസാരിക്കാൻ പറ്റിയത് തന്നെ എന്റെ ഏറ്റവും സന്തോഷം.
0: അതെ, മോനോട് സംസാരിക്കാൻ പറ്റിയത് പാട്ട് കേട്ടില്ലെങ്കിലും സന്തോഷം.
1: പാട്ട് എങ്ങനെ ഒന്നാലും വെച്ചു തരാ. ഞാന് ഈ ശബ്ദം ഇത്ര ഭയങ്കര സാന്ത്വനമായിരുന്നുള്ള സംസാരം കേട്ടപ്പോ പാട്ടൊക്കെ നമ്മള് വിട്ടുപോകും കേട്ടോ. ആ പിന്നല്ലേ, ആളെ അടിപൊളിയല്ലേ, മെടുക്കി കുട്ടിയായിട്ട് അവിടെ അടിച്ചു കുളിച്ചു കിടന്നോളാം. സന്തോഷം. ഏതായാലും ഇനിയിപ്പോ ഇത്ര സംസാരിച്ചോണ്ട് ഞാൻ നേരിട്ട് തന്നെ പാട്ടിലേക്ക് പോവാ. പരിപാടിയൊക്കെ കേട്ടോണ്ടിരിക്കണം
0: കേട്ടോ.
1: ആ അത് പനി മാറിയിട്ടല്ലേ ഉള്ളൂ, അത് ഈ ക്ലൈമറ്റ് ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ എല്ലാ ശ്രോതാക്കളും അതുപോലെ തന്നെ ഇപ്പൊ മഴയൊക്കെ ആയോണ്ട് എല്ലാ ചെറിയ ചെറിയ അസുഖങ്ങളൊന്നും വരുത്താതെയൊക്കെ
0: ഇരിക്കണം.
1: ചുമയൊക്കെ ഉണ്ടായിരുന്നു, മാറട്ടെ, എല്ലാം മാറട്ടെ.
0: തൊണ്ടയ്ക്കൊരു
1: സംസാരമൊക്കെ അടിപൊളിയാന്നേ. ആ ഒരു കുഴപ്പമില്ല കേട്ടാ,
0: പാട്ട്
1: വെക്കാം. ഒത്തിരി സന്തോഷം വിളിച്ചതിന്.
0: ഓക്കെ ഓക്കെ
1: ഓക്കെ.

ഒരു മണി കഴിഞ്ഞ 55 മിനിറ്റ് ആയിരിക്കുമാണ് സമയം. ഒത്തിരി ശ്രോതാക്കളോട് ഇന്ന് നമ്മൾ സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ശ്രോതാക്കളുടെ ഓരോ ആളുകളുടെയും ശബ്ദത്തിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾക്കും അത് സന്തോഷമാവട്ടെ, ദുഃഖമാവട്ടെ, ഏത് ഫീലും ആവട്ടെ, നമുക്കത് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ശ്രോതാക്കളുടെ വോയിസിൽ സന്തോഷം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ഇവിടെ ഇരിക്കുമ്പോഴും ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ ശ്രോതാക്കൾക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരോട് സംസാരിക്കുന്ന നമ്മൾക്കും അത് കേൾക്കുന്നവർക്കും അതുപോലെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓരോ തവണയും പരിപാടി അവതരിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എപ്പോഴും ഒരു കാര്യം മാത്രമാണ്, നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും തന്നെ നല്ല അടിപൊളി ദിവസവും അടിപൊളി വർഷവും അങ്ങനെ ജീവിതം തന്നെ വളരെയധികം സന്തോഷമാവട്ടെ എന്നുള്ളത്. ശരിയാണ്, ജീവിതത്തിലെ പല പല ബുദ്ധിമുട്ടുകളും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഒക്കെ കടന്നു വരും. പക്ഷെ എന്നിരുന്നാലും പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പറ എനിക്കില്ലേ പ്രശ്നം, എത്ര തവണ ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നമുണ്ട്. പ്രശ്നമില്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയേക്കണം ഈ പറഞ്ഞ ആൾ കളവ് പറയുക എന്നുള്ളത്. കാരണം അതിലൊന്നുമല്ല കഥ ഇരിക്കുന്നത്. പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട്, ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ പല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുക, അറ്റ്ലീസ്റ്റ് നമ്മളോടൊപ്പം കൂടെ ചേർന്ന് നിൽക്കാൻ, നമ്മുടെ കൂടെ ഒപ്പം ഒരു സുഹൃത്തായി നിൽക്കാൻ നമുക്ക് ഒത്തിരി ആളുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു സുഹൃത്താണ് ആകാശവാണിയും. അതുപോലെ തന്നെ ചേർന്ന് നിന്ന് നമ്മൾ എല്ലാവരും അടിപൊളിയായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തോടുകൂടി തന്നെ, ആ ഒരു സന്തോഷം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എല്ലാ ശ്രോതാക്കളും നല്ല മെടുക്കന്മാരും മെടുക്കി കുട്ടികളുമായിട്ട് ഇരിക്കട്ടെ എന്നൊരു ആശംസയോട് കൂടിയാണ് ഇന്നത്തെ യുവർ ചോയ്സ് ഇവിടെ സമാപിക്കുന്ന. ഒരു പാട്ടിനുള്ള സമയമുണ്ട്. അപ്പോൾ ആ പാട്ട് ഞാൻ ഇന്ന് വിളിച്ച എല്ലാ ശ്രോതാക്കളും, പരിപാടിക്ക് ഏതായാലും കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഡെഡിക്കേറ്റ് സ്പെഷ്യലായിട്ട് ചെയ്തുകൊണ്ട് തൽക്കാലം യാത്ര പറയുന്നു ഇന്നത്തെ യുവർ ചോയ്സിൽ നിന്നും. ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ.

ഹിറ്റ് സോങ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 59:25. അല്പസമയത്തിനകം കേൾക്കാം വിവിധ് ഭാരതി മുംബൈ റിലേ.

0: സൗണ്ട് ക്യാമറ ആക്ഷൻ.
1: ബോംബെ ടോക്കീസ് മേ ആയിയെ ആ സുൻതെ ഹേ കൊറിയോഗ്രാഫർ ടെറൻസ് ലൂയിസ് സേ അമർകാന്ത് ദുബെ കി ഫിൽമി ഗപ്ഷപ്. ആയിയെ ആ സുൻതെ ഹേ ഇസ് ഗപ്ഷപ് കാ ദൂസരാ ഭാഗ്.
2: ദോസ്തോ നമസ്തേ, സ്വാഗത് ഹൈ ആപ് സഭീ കാ ബോംബെ ടോക്കീസ് മേ. ആജ് ഫിർ ഏക് ബാർ ഡാൻസ് സേ ജുഡെ ഏക് ബേഹദ് മക്ബൂൽ ഫൻകാർ ഹമാരെ ബീച്ച് ഹൈ. ഡാൻസ് റിയാലിറ്റി ഷോസ് കേ ജജ്, ഡാൻസ് ഗുരു ഓർ കോറിയോഗ്രാഫർ, ജിൻകെ സാത്ത് ഹോഗി ഫിൽമി ഗപ്ഷപ്, ടെറൻസ് ലൂയിസ്. ടെറൻസ് ജബ് സിർഫ 6 സാൽ കേ തേ തഭി ലഹു ഉൻകെ മൂൻ ലഗ് ഗയാ. ജി ഹാ, ഓർ ഡാൻസ് ഉൻകി നസ് നസ് മേ ലഹു കേ സാത്ത് ദോഡ്നേ ലഗാ.

0: आप सुन रहे हैं विविध भारती।
1: देश की सुरीली धड़कन विविध भारती पर छाया गीत बस कुछ ही पलों के बाद।
2: Musically yours, FM Rainbow 107.5. Stay tuned.
3: News Rainbow.
4: നമസ്കാരം, ഞാൻ സ്മിത ബാലൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസുമായുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും സ്ലോവാക്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും സന്ദർശനം സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന 158-ാമത് റെഗുലർ കോഴ്സിൻ്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിൻ്റെയും പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുത്തു. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സെത് പുതിയ കരസേനാ മേധാവിയായി നിയമിതനായി. നിലവിൽ കരസേനാ ഉപമേധാവിയായി സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം മാസം 30-ന് സ്ഥാനമേൽക്കും. കേരളത്തിൽ നിപ ശിഖല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. കൊല്ലം ജില്ലയിലെ തെന്മല അഭയകേന്ദ്രത്തിൽ വൃദ്ധരായ അന്തേവാസികൾ പീഡനത്തിന് ഇരയായി എന്ന ആരോപണത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതായി സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന്

0: ജില്ലകൾ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റണിൽ നിന്നും ഇന്ത്യയുടെ പി വി സിന്ധു പുറത്ത്. വനിതാ സിംഗിൾസ് സെമി ഫൈനൽ ജപ്പാന്റെ അകാനെ യമാഗുച്ചിയോട് പരാജയപ്പെട്ടാണ് സിന്ധു പുറത്തായത്.
1: News Rainbow.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ആത്തങ്കര മരമേ അരസമര ഇലയേ.
2: നമ്മെ വിട്ട് സെൻട്ര ഇയർക്കുനർ ഭാരതിരാജ അവർകളോടിയ പാടലുകൾ താ ഇന്ത വാറോ ഇസൈ തണ്ടറല്ല. സോ മറക്കാമ കേളുങ്ക തിങ്കൾക്കിഴമ ഇരവ് 8 മണിക്ക് ഇസൈ തണ്ടറൽ വിത്ത് മീ ആർ ജെ അരുണ. സ്റ്റേ ട്യൂൺഡ്.
3: On the go, drive time music. On the go, on Rainbow FM 107.5. On the go. Drive time music.

0: ഹായ് ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് ആർജെ ശാലിനി ആൻഡ് ആർജെ സ്മിത ബാലൻ.
0: അതെ, മിത്രം ആക്രമിക്കില്ല പക്ഷെ ചതിക്കും, ശത്രു ചതിക്കില്ല പക്ഷെ ആക്രമിക്കും. അപ്പൊ ആരെയാ ശാലിനി നമ്മൾ വിശ്വസിക്കേണ്ടേ?
1: വലിയ വലിയ ഫിലോസഫി ആയിട്ടാണ് ഇന്ന് സ്മിത ബാലന്റെ
0: വരവ്.
1: അതെ, നമ്മള് സത്യത്തിൽ ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത്, ഒരു ചോദ്യമാണ്.
0: തീർച്ചയായിട്ടും മിത്രമാണോ ശത്രുവാണോ ഏതിനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് ചില സമയങ്ങൾ നമ്മൾ പകച്ചു പോകാറുണ്ട്.
1: സാഹചര്യം അനുസരിച്ച് മിത്രം ശത്രുവുമാവും, ശത്രു ചിലപ്പോ മിത്രവുമാകുന്ന അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്.
0: കൂടുതൽ പേടിക്കേണ്ടത് മിത്ര ശത്രു ആകുമ്പോഴെന്നാണ് പറയുന്നത്.
1: തീർച്ചയായിട്ടും നമ്മൾ മിത്രത്തിനെ, അതായത് ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവാം. പക്ഷെ അത് ഒരു പക്ഷെ ആ ഒരു ആദ്യത്തെ കുത്ത് കിട്ടി കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക ഇത് എവിടെ നിന്ന് വന്നു എന്ന് പോലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല.
0: എനിക്ക് മനസ്സിലാവില്ല,
1: അതെനിക്ക് മനസ്സിലായി. എവിടെ നിന്നും കൃത്യമായിട്ട് എന്തോ ഒരു പണി മേടിച്ചിട്ടുള്ള വരവാണ്.
0: കുത്തുകൾ ഏറ്റവും ഇനിയും ചന്ദുവിന്റെ ജന്മം ബാക്കി,
1: സ്മിത ബാലന്റെ ജീവൻ ബാക്കി.
0: ബാക്കി
1: അപ്പോ ഇന്ന് ജൂൺ 13 വലിയൊരു കുത്തുമേറ്റുകൊണ്ടാണ് സ്മിത ബാലന്റെ വരവ്.
0: എനിക്ക് കുത്തൊന്നും ഏറ്റിട്ടില്ല.
1: ഇല്ല ഇല്ല, ഓക്കെ ഓക്കെ. പക്ഷെ ഇന്ന് ഈ ഒരു ജൂൺ 13
0: ഒരു പ്രത്യേകതയുള്ള ദിവസമായിട്ടാണ് ശാലിനി പറയുന്നത്.
1: ശാലിനി അല്ല, ഇന്ന് നമ്മള് മലയാളികള് ഒന്നടങ്കം കാത്തിരുന്ന ഒരു ദിവസമാണ്.
0: തീർച്ചയായിട്ടും മലയാളിക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു
1: നിമിഷമാണ്. നമ്മുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് നമുക്ക് പറയാം. ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ഒരാള് ദാ ലോകകപ്പിന്റെ തൊട്ട് അരികില് നിൽക്കുകയാണ്.
0: നമ്മളുടെ എന്ന് വെച്ചാൽ പേഴ്സണലി അല്ല, നമ്മുടെ സൊസൈറ്റിയുടെ,
1: നമ്മുടെ സൊസൈറ്റിയുടെ, നമ്മുടെ സ്വന്തം ഖത്തർ ടീമിൽ അംഗമായിട്ടുള്ള തലശ്ശേരി സ്വദേശി തഹസിൻ മുഹമ്മദ് ജംഷീദിന് ഇന്ന് കളിക്കാനായിട്ട് ഒരു അവസരം കിട്ടുകയാണ്. അപ്പോ അതീന്ന് നമുക്ക് എന്താണ് അഭിമാനിക്കാവുന്ന ഒരു കാര്യം,
0: ലോകകപ്പിൽ കളിക്കാനായിട്ട് ഒരു അവസരമാണ് കിട്ടിയത്.
1: അവസരം കിട്ടിയിരിക്കണു. ലോകകപ്പിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും മലയാളിയുമാണ് നമ്മുടെ തഹസീൻ എന്നുള്ളത് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിട്ടുള്ള ഒരു അഭിമാന നിമിഷം തന്നെയാണ് അല്ലെ?
0: തീർച്ചയായിട്ടും അത് അരികിലുണ്ട്, നമ്മളുടെ
1: അരികിലുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കകം നമുക്ക് അറിയാം തഹസീൻ കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അത് കൂടാണ്ട് ഇന്ന് രാത്രി 10 മണിക്ക് തഹസീന്റെ

0: അരികിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ അരികിലേക്ക് ഒരാൾ വരുന്നു.
1: ഒരു അതിഥിയാണ് നമ്മുടെ അരികിലേക്ക് എത്തുന്നത്.
0: 10 മണിക്ക് ശേഷം നമ്മുടെ അരികിൽ ഒരു അതിഥി എത്തുന്നു.
1: അതിഥിയുമായിട്ട് അതിഥി എത്തുന്നു.
0: അതെ അതെ അതെ, അങ്ങനെ വേണം പറയാൻ. അതിഥിയുമായി അതിഥി
1: വരുന്നു. ആലോചിച്ചോട്ടോ, അതിഥിയുമായി വരുന്ന അതിഥി,
0: അത് ആരാണ് ആ അതിഥി? കേട്ടുകൊണ്ടിരിക്കുന്നത് റെയിൻബോ എഫ്എം 107.5 ആണ്. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. സമയം ദാ കൃത്യം 5 മണി കഴിഞ്ഞ് 13:16.
1: സ്റ്റേ ട്യൂൺഡ്.

Rainbow FM presents Giant Dog Waves. Giant Dog Waves.

0: Let's play football.
1: FIFA World Cup 2026 updates. പതിനാലാം തീയതി പുലർച്ചെ 12:30 ഖത്തർ വേഴ്സസ് സ്വിറ്റ്സർലാൻഡ്. ഗ്രൂപ്പ് സിയിൽ കാത്തിരിക്കുന്ന പോരാട്ടം പുലർച്ചെ 3:30 ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. രാവിലെ 6:30 ഹെയ്ത്തി വേഴ്സസ് സ്കോട്ട്ലൻഡ്. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.

0: യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ ഇത് ഡ്രൈ ടൈം ഓൺ തഗു ഡ്രൈ ടൈം മ്യൂസിക്. റൈറ്റ്,
1: യെസ്. കൂടെയുള്ളത് RJ ശാലിനി ആൻഡ് RJ സ്മിത ബാലൻ. ഇന്ന് വലിയൊരു അത്ഭുതത്തിന്റെ പെട്ടിയായിട്ടാണ് സ്മിതാ ബാലിനെ ഇവിടെ എത്തിയിരിക്കുന്നത്.
0: ഞാനല്ല, തിമിംഗല വേട്ട നടത്തിയതിനെ കുറിച്ച് പറയാന്ന് വിചാരിച്ചു. അത്ഭുതത്തിന്റെ പെട്ടി ഇങ്ങനെ തുറന്ന് കാണിക്കുന്നത് സ്മിതാ ബാലൻ.
1: പെട്ടി തുറന്നോളൂ,
0: പെട്ടി തുറക്കോട്ടാ ശാലി,
1: പെട്ടി തുറന്നോളൂ.
0: ഓം ഹ്രീ കുട്ടിച്ചാത്ത. ഇത് ബീജിംഗിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അടുത്തിട്ട് ലോകത്തിലെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ തിമിംഗല അസ്ഥി ശേഖരം
1: കണ്ടെത്തിയിരിക്കുകയാണ്. അത് ഏകദേശം 2300 ശാസ്ത്രജ്ഞന്മാര് അതിനു വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് പോയി എന്ന് മനസ്സിലാക്കുന്നത് അല്ലെ.
0: ഇതൊക്കെ അറിയാർന്ന,
1: അതറിയായിരുന്നു.
0: അത് ശരി. ഏതാണ്ട് 485 തിമിംഗല ഫോസൽ സൈറ്റുകൾ സംഘം സർവേ ചെയ്യുകയും റോബോട്ടിക് കൈകൾ ഉപയോഗിച്ച് സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. ഈ മേഖലയിലെ 10 ദശലക്ഷത്തിലധികം തിമിംഗല ജലങ്ങൾ ഉണ്ടാകാമെന്നാണ് ഗവേഷകരുടെ കണക്കുകൂട്ടൽ. വി ആകൃതിയിലുള്ള ട്രെഞ്ച് സംവിധാനം തിമിംഗലങ്ങളുടെ ജലങ്ങൾ ഒരിടത്തേക്ക് വന്നടിയാൻ കാരണമായിട്ടുണ്ടാകാമെന്ന് കരുതപ്പെടുന്നു.
1: അതുപോലെ തന്നെ ഈ ഒരു തിമിംഗലത്തിന്റെ വർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് കേട്ടോ. ഇതില് ഏകദേശം പഴക്കമേറിയത്, ഏകദേശത്തെ ഒരു കണക്കാണ് പറയുന്നത്, 5.3 ദശലക്ഷം വർഷം പഴക്കമുള്ള ഫോസിലുകളാണ്.
0: അതിന് പേര് പറ, പേര്

0: അതെ, ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ബഹുവർണ്ണ നിറത്തിൽ കിടക്കുകയാണ്,
1: ജേഴ്സികളാണ്,
0: ജേഴ്സികളാണ്. തിങ്കൾ ചൊവ്വ ഞങ്ങൾ ജേഴ്സി ഇട്ടാണ് സ്കൂളിലേക്ക് ഇറങ്ങുന്നത്.
1: ടീച്ചേഴ്സും
0: കുട്ടികളും ഞങ്ങൾ
1: കളറാക്കാൻ.
0: നായരമ്പലത്തെ ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ.
1: അപ്പൊ അങ്ങോട്ട് വന്നാൽ കേട്ടോ, കുറെ ടീച്ചർമാരും ജേഴ്സി ഒക്കെ ഇട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങണം.
0: ഞങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പോണേ, ടീച്ചേഴ്സും കളിക്കാൻ പോണേ ഫുട്ബോൾ
1: ആണല്ലേ. അപ്പൊ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം.
0: ഈ ഒരു ഫുട്ബോൾ കളിയുടെ ഭാഗമാകുകയാണ് ഞങ്ങളും.
1: അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊരു ആഘോഷമാണ്,
0: ഇതൊരു ആഘോഷമാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്.
1: മനസ്സ് നിറയാൻ വേണ്ടിയിട്ട്, നമ്മുടെ വിഷമങ്ങളൊക്കെ കുറച്ച് സമയത്തേക്ക് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അവസരം കിട്ടുകയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ.
0: സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് നമ്മള് ഈ ദിവസങ്ങളെല്ലാം തന്നെ. ആ ഫുട്ബോൾ നമ്മൾ നെഞ്ചിലേറ്റുകയാണ് കൂട്ടുകാരെ.
1: അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദി ഗോ ടൈറ്റാനിക് മ്യൂസിക്.
0: ആർ ജെ സ്മിതാ ബാലൻ ആൻഡ് ആർ ജെ ശാലിനി.
2: അടിപൊളി കോലാഹലമായിരിക്കണം നൈന, ഇടിപൊളി സറ നെട്ടിരിക്കണം നൈന. സ്വന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുമ്പനാട്. കുമ്പനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതങ്കം അഗ്നിതീർത്ഥം രാജയോഗം രുദ്രമഹായോഗം ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പ.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പൊ ഒത്തിരി പേര് യാത്ര ചെയ്യുന്നവരുണ്ടാകാം, ഡ്രൈവ് ചെയ്യുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ വീട്ടമ്മമാരെ പണിയൊക്കെ ഒതുക്കി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അങ്ങനെ ധാരാളം പേര് മറ്റു വാഹനങ്ങളിലും ഒക്കെ യാത്ര ചെയ്യുന്നവര് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരികയാണ് ഈ ഒരു സമയത്ത്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, ഞാൻ സ്മിത ബാലനും ശാലിനിയും.
1: അതെ,
0: അപ്പൊ ഞങ്ങള് ഇങ്ങനെ കൊറേ വാർത്തകൾ പറയുന്നുണ്ട്, കൊറേ കൗതുകമായിട്ട് കൗതുകകരമായ വാർത്തകൾ പറയുന്നുണ്ട്, വിശേഷങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ദാ ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാൻ്റെ അവസരമുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ചോദ്യം ചോദിക്കും. അപ്പൊ ഒരു ഗെയിം ഷോ നമ്മുടെ ഇവിടെ തുടങ്ങുകയാണ്. അപ്പൊ നമ്മള് ചോദ്യം ചോദിക്കുന്നത് എന്റെ ഉത്തരം വാട്സപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അയക്കാവുന്നതാണ്. 8547341075 എന്ന നമ്പറിലേക്കോ, അതല്ലെങ്കിൽ വിളിച്ച് നിങ്ങൾക്ക് ടെലിഫോണിൽ വിളിച്ച് ഞങ്ങളോട് ഈ ഗെയിമിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ 0484242

0: 310 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ.
1: ഇനി അതല്ല എങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറും കൂടെ ഒരിക്കൽ കൂടെ പറയുകയാണ്, 8547341075 ഒരിക്കൽ കൂടെ പറയുകയാണ് കേട്ടോ.
0: പിന്നെ രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക്,
1: നമ്മുടെ ഐ ഡി ഉണ്ട്, FB ഐ ഡി ഉണ്ട്. ഇൻസ്റ്റ ഐ ഡിയിലേക്ക് മെസ്സേജുകൾ അയക്കാം. ഇനിയിപ്പോ ട്രാവൽ ചെയ്യാണ്, വിളിക്കാനായിട്ട് സമയം ഇല്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റ ഐ ഡിയിലേക്കോ FB ഐ ഡിയിലേക്കോ മെസ്സേജുകൾ അയക്കാം. FM റെയിൻബോ കൊച്ചി 107.5 ആണ് നമ്മുടെ ഇൻസ്റ്റ ഐ ഡി. നമ്മുടെ FB ഐ ഡി എന്ന് പറയുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്. അപ്പൊ നിങ്ങളുടെ റിക്വസ്റ്റുകളും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള മെസ്സേജുകളും ഒക്കെ ഓക്കെ, ഇഷ്ടപ്പെട്ട പാട്ടുകളും ഒക്കെ അല്ലെ, ഡെഡിക്കേഷൻസ് ഒക്കെ ആയിട്ട് വേഗം വേഗം പോന്നോട്ടെ. നമ്മുടെ ഗെയിം ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, നമ്മുടെ ഗെയിം ഓപ്പൺ ആവാൻ പോവാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിച്ചോളാം. വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടെ റിമൈൻഡ് ചെയ്യുന്നു, 0484228101. നമ്മൾ ഗെയിമിനായി കാത്തിരിക്കുന്നു.
0: ഒരേ വാക്കുകള് ഇങ്ങനെ ഉച്ചരിക്കുമ്പോ പ്രൊണൗൺസ് ചെയ്യുമ്പോ ഒരുപോലെയുള്ള വാക്കുകളും തോന്നും.
1: ഇത് താനല്ലയോ ഇത് എന്ന് പറഞ്ഞതിൽ ആശങ്ക,
0: പ്രാഖ്യാലങ്കൃതി.
1: അതെ,
0: എനിക്കിതൊക്കെ അറിയാട്ടാ,
1: എനിക്കറിയാം.
0: അപ്പൊ ഇങ്ങനെ നമുക്ക് സംശയം തോന്നുന്ന,
1: അതായത് പ്രൊണൗൺസിയേഷനിൽ സെയിം ആണ്, എന്നാൽ സ്പെല്ലിംഗ് വളരെ വ്യത്യാസമാണ്,
0: മീനിങ്ങും ഡിഫറെന്റ് ആണ്,
1: മീനിങ്ങും ഡിഫറെന്റ് ആണ്. അങ്ങനെയുള്ള ഒരുപാട് സെറ്റ് ഓഫ് വേർഡ്സ് നമ്മുടെ ഇംഗ്ലീഷിലുണ്ട്.
0: അപ്പൊ അതെ, ഇതാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മാക്സിമം എത്ര പറയാൻ പറ്റണോന്നുള്ളത്. റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമില്ല അല്ലെ,
1: കുഴപ്പമില്ല. പക്ഷേ കൂടുതൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
0: രണ്ട് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഇവിടെ കാത്തിരിക്കുകയാണ്.
1: നമ്മുടെ ഗെയിം വളരെ സിമ്പിൾ ആണ്, ഇത് താനല്ലയോ ഇത് എന്ന് നമുക്ക് ചില സമയത്തെങ്കിലും സംശയം തോന്നും.
0: ഇത് താനല്ലയോ അത്,
1: അതാണ് അതാണ്. ഓക്കെ, അപ്പോ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലെ. അപ്പോ വേഷാമണി നമ്മൾ പറഞ്ഞോളൂ.
0: മൈക്കിലൂക്കിന് കൈമാറിയിരിക്കുന്നു.
1: അതെ,
0: അപ്പൊ ഏതായിരിക്കും? ആ, പ്രധാനമായിട്ടും
1: പിന്നെ വേറൊരു ഹിയർ
0: ഹിയർ ഉണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഹിയർ,
1: കേൾക്കാൻ പറ്റുന്ന ഹിയർ. അപ്പോ ഇതേപോലെയുള്ള സെറ്റ് ഓഫ് വേർഡ്സ് കയ്യിലുണ്ടല്ലോ, അത് കേൾക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്.
0: സ്കൂളിൽ പോയി പഠിപ്പിക്കാൻ
1: എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ, 0484248101 ആണ് കേട്ടോ നമ്മുടെ പ്ലാറ്റ്ഫോം. കേട്ടുകൊണ്ടിരിക്കുന്നത് റെയിൻബോ FM 107.5,
0: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ദിവസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5 ഇത് ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക് ആണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ, നമ്മൾ വിളിക്കാൻ പറഞ്ഞിരുന്നു 0484-242-8101 എന്ന നമ്പറിലേക്ക് വിളിക്കണം. വിളിച്ചിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ചോദിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരേ രീതിയിൽ പ്രൊണൗൺസ് ചെയ്യണത് ഒരേ രീതിയിൽ
1: പ്രൊണൗൺസ് ചെയ്യും, എന്നാൽ അതിന്റെ സ്പെല്ലിംഗ് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് വേർഡ്സ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്.
0: മാക്സിമം പറയാൻ പറ്റുന്നത്, തപ്പിക്കൊണ്ടിരിക്കുന്ന സമയം വൈകിട്ടാണോ എന്നറിയാൻ മേല,
1: ചിലപ്പോ അതെല്ലാം എഴുതി വെച്ചിട്ട് വിളിക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പൊ നമുക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫേസ്ബുക്കില്, ഇതുമായി ബന്ധപ്പെട്ടല്ല അല്ലാണ്ടുള്ള മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ട്.
0: ഗുഡ് മോർണിംഗ് മെസ്സേജും ഗുഡ് ആഫ്റ്റർനൂൺ മെസ്സേജും
1: ഗുഡ് ഈവനിംഗ് മെസ്സേജുകളും നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോ അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാൻ കേട്ടോ. ദീപ സുരേഷ് നമുക്ക് വേണ്ടിയിട്ട് വലിയൊരു റോസാപ്പൂ അയച്ചു തന്നിട്ടുണ്ട്. സ്വപ്നക്കൂട് റേഡിയോ സൗഹൃദ കൂട്ടായ്മ നമുക്ക് വേണ്ടി ഹൃദയം കൈമാറിയിട്ടുണ്ട്. മനോജ് തെന്നാലി എന്റെ സ്റ്റോറി ചെയ്തിട്ടുണ്ട്. അമീർ ഹുസൈൻ അമീർ ഒരു ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് ഈവനിങ് അമീർ. നമുക്ക് നിശാന്ത് ഒരു ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്. എസ് ആൻഡ് എസ് ബി ശാലിനി ആൻഡ് സ്മിതാ ബാലൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ ദ ഷോർട്ട് ഫോം. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ചോദിച്ച ചോദ്യം വളരെ വളരെ സിമ്പിൾ ആണ്, ഏറ്റവും എളുപ്പത്തിൽ പറയാം.
0: കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും കൂടി എളുപ്പമുള്ള
1: തീർച്ചയായിട്ടും
0: അല്ലേ?
1: അതെ അതെ അതെ, എനിക്ക് തോന്നുന്നു എല്ലാവരും എഴുതി വെച്ചിട്ട് ചടപടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് എഴുതി വെക്കുന്ന ഒരു ഗ്യാപ്പാണ്. അപ്പൊ നമ്മൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, അതായത് നമ്മുടെ ഇംഗ്ലീഷിൽ പ്രൊണൗൺസ് ചെയ്യുന്നത് സെയിം ആയിരിക്കും, ബട്ട് ദെൻ ദ സ്പെല്ലിംഗ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. അത് ഏത് വാക്കുകളാണ്,
0: സ്പെല്ലിംഗ് ആൻഡ് മീനിംഗ് ഇസ് എൻറ്റയർലി,
1: സ്പെല്ലിംഗും മീനിങ്ങും വളരെ വ്യത്യാസമുള്ളതായിരിക്കും. അത് ഏതൊക്കെയാണ്, ഏതൊക്കെ വേർഡ്സ് ആണ് എന്നാണ് നമ്മൾ
0: ചോദിച്ചിട്ടുള്ളത്.
1: മാക്സിമം നമ്പർ ഓഫ് വേർഡ്സ് പറയാം. പണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്.
0: പറ്റിയെന്ന് പറഞ്ഞാൽ മതി.
1: അതാണ് അതാണ്, എനിക്ക് തോന്നുന്നു ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. അപ്പോ സ്കൂൾ ബസ് വരാറേ, സ്കൂൾ ബസ് വരാറായി എന്നുള്ള ആ ശുഭ മുഹൂർത്തത്തിലാണ്
0: എല്ലാരും കേട്ടോട്ടെ ഈ ചേച്ചി സ്കൂൾ ബസ്സിലൊക്കെ യാത്ര ചെയ്ത.
1: അപ്പോ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല് അന്ന് കോപ്പി റൈറ്റിംഗ് ബുക്ക് ആണ് എന്നാണ് എന്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പൊ അതിന്റെ ഉള്ളില് ഞാൻ എഴുതിയിട്ടില്ല. അപ്പൊ പെട്ടെന്ന്
0: ഞാനൊക്കെ മാക്സിമം അത് കൊണ്ടുപോല.
1: അപ്പോ ആ ഉൾവിളി വരുന്നത് 8:50 ശുഭമുഹൂർത്തത്തിലാണ്, 9 മണിക്ക് വണ്ടി വരും. അപ്പോ ഞാൻ പെട്ടെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മക്ക് ദേഷ്യം വന്നു, കാര്യം
0: നേരം
1: എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ ആള് 8:50 ആയപ്പോ അയ്യോ ഞാനത് ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും ദേഷ്യം വരുമല്ലോ, അമ്മയെ കുറ്റം പറഞ്ഞിട്ട്
0: കാര്യമില്ല.
1: അപ്പൊ ബസ് വരാറായി, അപ്പൊ എന്താ ചെയ്യേണ്ടെന്നുള്ളത് പോലും എന്റെ റിലേ പോയി കിടക്കുക. അപ്പൊ അമ്മ 4 എഴുതുവേഗം എന്ന് പറഞ്ഞു. അപ്പോ ഏത് 4 ആണ് എഴുതേണ്ടതെന്ന് എനിക്ക് സംശയം. FOR 4 ആണോ FOR 4 ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ ഞാൻ ഉദ്ദേശിച്ചു FOR 4 ആണ്. അപ്പൊ അമ്മയുടെ നോട്ടത്തിൽ പിന്നീടുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ വിഴുങ്ങി. അങ്ങനെ ഞാൻ

0: പേടിച്ച് വിഴുങ്ങി F-O-R-4 എഴുതി ബ്ലാക്ക് എന്ന് പറഞ്ഞ മുതുകത്ത് ഒരടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് F-O-U-R-4 ആയിരുന്നു എഴുതേണ്ടി അതാണ്. അപ്പൊ അങ്ങനെ ഇത്രയും രസകരമായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് വേണ്ടി.
1: അപ്പൊ F-O-U-R-4 F-O-R-4 ഇത് പ്രൊനൗൺസ് ചെയ്യുമ്പോ സെയിം ആണ്,
0: സെയിം ആണ്. എന്റെ കുറ്റപ്പെട്ട കാര്യം
1: ഇത് ഡിഫറെന്റ് ആണ്, എന്റെ മീനിങ്
0: ഡിഫറെന്റ് ആണ്, സ്വാഭാവികം. ഒരാള് പ്രിപ്പസിഷൻ, ഒരാള് നമ്പറും ആണല്ലോ.
1: അപ്പൊ പിന്നെ നമ്മളെ കുറ്റപ്പെട്ട
0: കാര്യം, ഒരു കാര്യമില്ല.

0: നമസ്കാരം.
1: പോയി പോയി
0: ഹലോ,
1: പോയോ
0: നമസ്കാരം. ഇതാരാണത്?
1: മുണ്ടൂല
0: ഹലോ,
2: ജിഷ ജോൺസൺ തിരുമുപ്പത്തുനിന്ന്.
0: ജിഷ ജോൺസൺ,
1: ജിഷാജി,
0: നമസ്കാരം.
1: എന്നാ വിശേഷം?
2: നമസ്കാരം, നമസ്കാരം.
1: കാരകാരം
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
2: അതെ, ഞാൻ വേറെ ഷോയില് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുഴപ്പമുണ്ടോ?
0: ഇല്ല,
2: ഈ
0: ഒരു കുഴപ്പമില്ല,
2: ഷോയിലല്ല, ഈ ഷോയില്
0: വിളിച്ചോളൂ.
2: വിളിച്ചിട്ട് കൊറേ കാലായി.
0: ആ, ജിഷ ജിഷയുടെ ശബ്ദം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ.
1: ഞാൻ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ട് കേട്ടാ. എന്നെ മനസ്സിലായില്ലേന്നേ?
2: എനിക്കറിയാലോ സ്മിതേനെയൊക്കെ.
0: അപ്പൊ ജിഷ ചേച്ചി നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടല്ലോ അല്ലേ?
2: ആ, ഞാൻ കേട്ടായിരുന്നു,
0: കേട്ടു. അതിനു വേണ്ടി എഴുതി വെച്ചേക്കാണോ കയ്യില്?
1: സർവജ്ഞാനകോശമാണ്.
0: എന്താ? ഓ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: നാലെണ്ണോ
0: എത്ര എണ്ണം വേണേ പറഞ്ഞോളൂ, എത്രയാ പറയണേന്ന് നമ്മള് നോക്കും കേട്ടോ. ഓ, അങ്ങനെ ഒരു ബുദ്ധി ഞാനായിട്ട് പറഞ്ഞു തന്നതാണ് ട്ടോ, സോറി. മാക്സിമം നമ്പർ പറയുന്ന ആള് വിന്നറോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യുവർ ടൈം സ്റ്റാർട്സ് നൗ.
2: ഓക്കെ, സ്പെല്ലിംഗ് പറയണോ?
0: ആ, പറഞ്ഞോളൂ.
2: ആ, എച്ച് ഐ എൽ ഹോൾ, WHOLE ഹോൾ.
0: ഓക്കെ, വെരി ഗുഡ്. ആ,
2: എച്ച് ഒ യു ആർ അവർ, ഒ യു ആർ അവർ,
0: അവർ. ഓക്കെ.
2: ഐ ഐ ഐ ഞാൻ എന്നുള്ള ഐ.
0: ഐ, ഓക്കെ.
2: പിന്നെ കണ്ണിന്റെ ഐ.
0: കണ്ണിന്റെ ഐ, കണ്ണ് കാണിച്ചു.
2: ആ, ന്യൂ, ന്യൂ, ന്യൂ ആൻഡ് ന്യൂ,
0: എൻ ഇ ഡബ്ല്യു ന്യൂ. ഓക്കെ.
2: പിന്നെ നോ, എൻ ഒ നോ, കെ എൻ ഒ ഡബ്ല്യു,
0: കെ എൻ ഒ ഡബ്ല്യു.
1: ഓക്കെ ഓക്കെ, ഗുഡ്.
0: ഓക്കെ, വെരി ഗുഡ്.
2: സൺ, സൺ.
0: ആ, സൺ, സൺ, എസ് ഒ എൻ, സൺ, എസ് യു എൻ.
2: പിന്നെ, അയ്യോ, ടി എ എൽ ഇ ടെയിൽ, ടി എ ഐ എൽ ടെയിൽ.
0: ഓക്കെ, വെരി ഗുഡ്.
2: മെയിൽ, മെയിൽ, എം എ എൽ ഇ, എം എ ഐ എൽ.
1: ഓക്കെ, വെരി ഗുഡ്.
2: പിന്നെന്താണോ, പിന്നെ വെയിറ്റ്, വെയിറ്റ്, WAIT, WEIGHT.
0: ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്.
2: എയ്റ്റ്, എയ്റ്റ്, എട്ടും,
0: എയ്റ്റും കഴിച്ചു. യെസ്, വെരി ഗുഡ്.
2: ആ, പിന്നെ, അയ്യോ, മെച്ചേ,
0: യെസ്, യെസ്, വൺ മിനിറ്റ് ആയി, വൺ മിനിറ്റ് ആയി. 10 വാക്കുകള് ജിഷ ചേച്ചി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ.
1: മിടുക്കിയാട്ടോ, ഭയങ്കര മിടുക്കി.
0: കൺഗ്രാറ്റുലേഷൻ.
1: കയ്യേറി വന്നു, കയ്യേറി വന്നേ.
2: എല്ലാരും ഇതിലും കൂടുതൽ പറയും.
0: ജിഷ ചേച്ചി പക്ഷെ ഒരു തുടക്കമായി എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയി അല്ലെ,
1: പ്രചോദനമായി കൊണ്ട്. ഇതാ ജിഷ ചേച്ചി മുന്നിൽ നിൽക്കുന്നു.
0: എന്താണ്, ഫുട്ബോളൊക്കെ കണ്ടോ?
2: ഫുട്ബോള് രാത്രിയല്ലേ, ഞാൻ റേഡിയോ കേട്ട് ഫൈനൽ കാണും.
0: അത് ശരിയാ, ഫൈനൽ കാണും.
1: അതല്ല, അരികയില് ഞങ്ങളുടെ ഒപ്പം അരികെ ഉണ്ടാവണേ.
2: എന്തോ,
1: അരികയിൽ ഞങ്ങളുടെ അരികെ.
2: അതാണ് ഞാൻ പറഞ്ഞത്, അരികയില് ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു. അതാണ് ഞാൻ ഇന്ന്.
0: അത് ശരി, സന്തോഷം, സന്തോഷം.
2: പാട്ടിന്റെ ഇതായിരുന്നു പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു പാട്ട് കേൾക്കുമ്പോ ഓർമ്മയിൽ വന്നൊരു ഒരു സന്ദർഭം ഓർമ്മയിൽ വന്നെനിക്ക് അത് പറയാൻ പറഞ്ഞു. അത് കേട്ടത് കൊണ്ട് ഞാൻ വിളിച്ചതാണ് ഇന്നലെ. ഇന്നിപ്പൊ വിളിച്ചാല് പ്രശ്നമാവോ
0: നോക്കിട്ടാണ്.
1: ഇത് കിട്ടിയ ഓർമ്മയാണോ? അടി കിട്ടിയ ഓർമ്മയാണോ? പണി കിട്ടി.
0: പാട്ട്, പാട്ട്, പാട്ട്.
1: പാട്ടിന്റെ പുറകിൽ ഒരു ഓർമ്മ ഉണ്ടാവൂലോ.
2: ഇല്ല, എന്റെ അമ്മച്ചിയുടെ ഓർമ്മയായിരുന്നു.
0: അത് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെ ഒരു ഓർമ്മയാണ്, തീർച്ചയായിട്ടും. അപ്പോ ഒരുപാട് സന്തോഷം ജിഷി ചേച്ചി വിളിച്ചതില്ല കേട്ടോ.
1: എന്തോ,
2: രണ്ടുപേരും സുഖമായിട്ടൊക്കെ ഇരിക്കണല്ലേ?
1: ഓ, സുഖം, സുഖം.
2: ടീച്ചർമാരാണല്ലേ, ഞാൻ ഇപ്പോഴാണ്.
1: അയ്യോ,
0: അങ്ങനെ സംഭവിച്ചു.
1: രണ്ട് ദുരന്ത കഥാപാത്രങ്ങൾ.
0: ഓക്കെ ഓക്കെ, ജിഷി ചേച്ചി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ.
1: അപ്പൊ പ്രിയ സ്നേഹിതരെ, നമ്മളോട് ഇപ്പോൾ സംസാരിച്ച ജിഷ ജോൺസൺ തിരുമുപ്പത്തുനിന്നാണ് വിളിച്ചത്.
0: അപ്പൊ ജിഷ 10 വാക്കുകൾ പറഞ്ഞു
1: പറഞ്ഞു.
0: ജിഷയെ കടത്തി വെട്ടേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും
1: ഉത്തരവാദിത്തം. അത് നമ്മുടെ ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് എല്ലാവരും മുന്നേറി വരും, മുന്നേറി വരും, കടന്നു വരും, കടന്നു വരും, കടന്നു വരും.
0: അപ്പൊ നമ്മളെ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 0484242801 ആണ്. ഇനി മെസ്സേജുകളായിട്ട് വാട്സപ്പിലും ടൈപ്പ് ചെയ്തയക്കാം അല്ലെ. 8547341075 ആണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. അപ്പോ എത്രയും പെട്ടെന്ന്.
1: പിന്നെ നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടില്ലല്ലോ.
0: ആ, ഇല്ലില്ല, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ കൊടുത്തിട്ടില്ല. ഇന്നത്തെ നമ്മുടെ ജി ക്യു ക്വസ്റ്റ്യൻ ദാ വരികയായി. എന്താണ് ആ ചോദ്യം?
1: എന്താണ് ആ ചോദ്യം
0: പറയൂ.
1: ഭരണഘടന നിർമ്മാണ സമിതി ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്.
0: എന്നാണ്.
1: ഭരണഘടന നിർമ്മാണ സമിതി ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ പറയണം.
0: അപ്പോ എത്രയും പെട്ടെന്ന്
1: നമ്മുടെ ഈ പ്ലാറ്റ്ഫോംസിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ അയക്കാവുന്നതാണ്.
0: ഓക്കെ, ഇതാ നമുക്കിവിടെ

0: മെസ്സേജുകളായിട്ട് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ധനഞ്ജയും ദർശനും കുഴൂരും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കട്ടെ. ഇഷ്ടം പോലെ വാക്കുകൾ അയച്ചിട്ടുണ്ട് ധനഞ്ജയും ദർശനും. എനിക്ക് തോന്നുന്നു വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല, അപ്പൊ വേഗം മെസ്സേജുകളായിട്ട് വന്നിട്ടുണ്ട്. Meet and meet. Meet. M-E-A-T, meet and M-E-E-T, meet.
1: ഇർച്ചിയും കണ്ടുമുട്ടലും.
0: അതാണ് അത്. നല്ലൊരു കണ്ടുമുട്ടലാണല്ലേ അത്.
1: അതെ അതെ.
0: ഓക്കെ, അടുത്തത് ഏഴാമത്തെ വാക്ക് വീക്ക് ആൻഡ് വീക്ക്.
1: W-E-A-K, week.
0: Yes. New and new.
1: കണ്ടുമുട്ടുന്നു.
0: അതെ അതെ, ആഴ്ചയിലെ ദൗർബല്യം. ന്യൂ ആൻഡ് ന്യൂ. ഓക്കെ, റൈറ്റുമായി ബന്ധപ്പെട്ട് എനിക്കൊരു കഥ പറയാനുണ്ട്.
1: അതേത് കഥയാ?
0: ആ കഥ ഞാൻ ഇതിനു ശേഷം ഞാൻ പറയും. ഇനി അടുത്തത് അവരിഷ്ടംപോലെ അയച്ചിരിക്കുകയാണ് എന്റെ കഥയുടെ ഭണ്ഡാരം ഞാൻ തുറക്കാൻ പോവാണ്. സെന്റ് ആൻഡ് സെന്റ് ദ പത്ത് വാക്കുകളായി. അടുത്തത് എല്യൂഷ്യൻ ഇല്യൂഷ്യൻ. പതിനൊന്ന് വാക്കുകൾ കഴിഞ്ഞു. ദെൻ ഡിസ്ക്രീറ്റ് ആൻഡ് ഡിസ്ക്രീറ്റ്. DISCREET. ആൻഡ് DISCREET.
1: Yes.
0: കോഡ് ആൻഡ് കോഡ്. CHORD കോഡ്. CORD കോഡ്. ഓക്കെ,
1: COD ES
0: ഉണ്ട്. അപ്പോ എത്ര വാക്കുകളായി?
1: പന്ത്രണ്ടോ
0: പതിനേഴ് വാക്കുകൾ. അതിന്റെ ഇടയിൽ ഒരു വാക്ക് വിട്ടുപോയി. സ്റ്റേഷനറി ആൻഡ് സ്റ്റേഷനറി. എപ്പോഴും പണ്ടത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണില് നമുക്ക് എപ്പോഴും വന്നിരുന്നൊരു സെന്റൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇതിലെ കറക്റ്റ് വാക്ക് ഏതാണ്, അതായത് ഒരു സെന്റൻസ് തന്നിട്ട് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ട് മാച്ച് ചെയ്യണത് ഏതാണെന്നുള്ളത് സ്പെല്ലിംഗ് കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അന്നത്തെ. അപ്പൊ കറക്റ്റ് ആൻസർ ആണ് ധനഞ്ജയും ദർശനം പറഞ്ഞിരിക്കുന്നത്. ധനഞ്ജയും ദർശനം കുഴൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അല്ലല്ല, ചേട്ടനും അനിയനാണ്. രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് നമുക്ക്.
1: അപ്പൊ
0: വാട്സപ്പിൽ വന്നതാണ് എനിക്ക് തോന്നുന്നു. വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അതോടൊപ്പം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. സ്മിതാജി നേരത്തെ ചോദിച്ച ക്വസ്റ്റൻ എന്തായിരുന്നു? ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യം ഒന്നുകൂടെ ഒന്ന് ചോദിക്കാം. ഭരണഘടനയുമായി ബന്ധപ്പെട്ട്
1: ഒരു ചോദ്യമായിരുന്നു ചോദിച്ചോളൂ. ഭരണഘടനാ നിർമ്മാണ സമിതി ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്, എന്നതായിരുന്നു ക്വസ്റ്റ്യൻ.
0: അതിന്റെ ക്വസ്റ്റ്യൻ അതായിരുന്നു. കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നു ധനഞ്ജയും ദർശനം കുഴൂരിൽ നിന്ന്. അതും കൂടെ ചേർത്താണ് കേട്ടോ അയച്ചിരിക്കുന്നത്. അതെ അതെ,
1: നമ്മുടെ മിടുക്കന്മാര്.
0: January 24, 1950 എന്നുള്ള കറക്റ്റ് ആൻസർ നമ്മൾ ചോദിച്ച ഉടനെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ.
1: മക്കളെ നിങ്ങൾ എന്തിനാ പഠിക്കണേ? എന്തിനാ പഠിക്കണേ എന്നല്ല,
0: മക്കൾ എന്തിനാണ് പഠിക്കണത്? അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കൂടെ അയക്കുക. എത്രയും പെട്ടെന്ന് ഒന്ന് വിളിച്ചു നോക്കൂ കേട്ടോ ധനഞ്ജയൻ ദർശനം. 17 വാക്കുകൾ പറഞ്ഞു. കൊച്ചുമക്കളാണ്, 17 വാക്കുകളിൽ എത്തി നിൽക്കുകയാണ്. ജിഷ ചേച്ചിയിലും കടത്തി വെട്ടിയിരിക്കുന്നു. അപ്പൊ
1: ഇനിയും ജിഷ ചേച്ചി പറഞ്ഞ 10 വാക്കാണ്, അതിനേക്കാളും
0: 17 വാക്കുകളിൽ എത്തി നിൽക്കുകയാണ് ധനഞ്ജയൻ ദർശനം. അപ്പോ ഇവരെ ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് മുന്നേറാനായിട്ട് നിങ്ങൾക്കും വിളിക്കാം. 0484248101 ആണ്. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ധനഞ്ജയൻ ദർശനയും പോലെ വേഗം വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. 8547341075 ആണ് നമ്മുടെ വാട്സപ്പ് നമ്പർ കേട്ടോ. ഇനി ഇൻസ്റ്റയിലേക്ക് മെസ്സേജ് അയക്കണം എന്നാണെങ്കിൽ FM റെയിൻബോ കൊച്ചി 107.5 മെസ്സേജുകൾ അയക്കാം. FBയിലേക്കാണ് അയക്കുന്നതെങ്കിൽ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഇതിന്റെ ആൻസറുകൾ കമന്റുകളുടെ രൂപത്തിൽ പോന്നോട്ടെ അല്ലേ.
1: അതെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഓൺ ടു ഗോ ഡ്രൈ ടൈം മ്യൂസിക്.

0: കേട്ടോ, ഇത് ആകാശ് വാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യോഴ്സ്.
1: പ്രിയരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ. ഇത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
2: ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് ആർജെ സ്മിത ബാലൻ ആൻഡ് ആർജെ ശാലിനിയാണ്. നമ്മുടെ കൂടെ ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് ഒരാളെത്തിയിട്ടുണ്ട്. നമസ്കാരം, ആരാണത്?
1: നമസ്കാരം എന്ന് പറഞ്ഞ് പേടിച്ചു പോയ കൂട്ടാരാ.
2: ഹലോ ഹലോ, നമസ്കാരം. ഗോപിക, കേൾക്കുന്നുണ്ടോ?
1: അയ്യോ, എവിടെ കേൾക്കാൻ മേല?
2: കേൾക്കാമോ ഗോപിക?
1: ഹലോ,
2: ഗോപികയ്ക്ക് കേൾക്കുന്നുണ്ട്, നമുക്ക് കേൾക്കുന്നില്ല. നമസ്കാരം ഗോപിക.
3: ഹലോ.
1: ആ
2: ഗോപിക കുട്ടി,
1: എവിടുന്നാ? ഹലോ
3: ഹലോ, ആറ്റിങ്ങൽ നിന്നോ?
2: ആറ്റിങ്ങൽ. എന്ത് ചെയ്യുന്നു ഗോപിക?
3: ടീച്ചറാണ്.
2: ഏത് സ്കൂളിലാണ്?
3: ആലങ്കോട് പ്രീ പ്രൈമറി സ്കൂളിലാണ്.
2: ഓക്കെ.

0: ഗോപിക കുട്ടീന്നൊക്കെ വിളിച്ചു. ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു ആ കുട്ടി. അയ്യോ, ഗോപികയുടെ കോള് ഡ്രോപ്പായി പോയി പെട്ടെന്ന്. ഗോപിക ആറ്റിങ്ങലിന്റെ ഒരു ടീച്ചറായിരുന്നു നമ്മളോട്.
1: ചെറിയ കുട്ടികൾ ആരെങ്കിലും വന്ന് കട്ടാക്കിയതാ അവനെ അവളോട്.
0: അപ്പൊ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടിയതിന് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നമുക്കിവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടംപോലെ മെസ്സേജുകൾ വന്നിട്ടുണ്ട് കേട്ടോ. മെസ്സേജുകൾ അയച്ചിരിക്കുന്നത് നമുക്ക് ദീപ സുരേഷ് ചാലക്കുടി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. 1980 ജനുവരി 24 അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ.
1: 50 50 50 50 1950.
0: അപ്പോ നമ്മുടെ ക്വസ്റ്റ് എന്താ, നമുക്കൊരു കോള് വരുന്നുണ്ട്, ആരാണ് നമുക്ക് നോക്കാം അല്ലേ.
1: വീണ്ടും ഗോപിക അവണേ, ഗോപികേ, ഹലോ
0: ഹലോ
2: ഹലോ,
1: ഇതാരാ? ഗോപികയാ?
0: നേരത്തെ കോള് ഡ്രോപ്പ് ആയി അല്ലേ. ഓക്കെ, ഗോപിക ആൻസർ പറയാൻ റെഡി ആണോ? ഗോപികയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? അത് ശരി. ഓക്കെ, അപ്പൊ ഗോപിക പറഞ്ഞോളൂ. Your time starts now. ഗോപികയ്ക്ക് തരുന്ന ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ് കേട്ടോ. 1 മിനിറ്റ്
1: ഗോപിക മാക്സിമം വേർഡ്സ് പറഞ്ഞോളൂ.
0: സി സി സി ആൻഡ് സി. ഓക്കെ, B-E-B and B-E-E. തേനീച്ച, ഹണി ബി. യെസ്, വെരി ഗുഡ്. സോറി, ക്ലിയർ ആയില്ല ഗോപിക. ഓക്കെ ഓക്കെ,
1: ഫ്രൂട്ടും മറ്റേ അതിന്റെ കൂടെ ഉള്ളതും എന്നുള്ള അർത്ഥല്ലേ. ഓക്കെ,
2: റോഡ്, റോഡ് ROAD ROD.
0: ഓക്കെ,
2: സെയിൽ SAIL SALE. സെയിൽ
1: SAIL SALE.
2: സെയിൽ
1: SALE. സെയിൽ. ഓക്കെ,
0: ഗോപികയുടെ സമയം കഴിഞ്ഞോണ്ടിരിക്കുകയാണ്.
1: വേഗം വേഗം.
0: കൺഗ്രാചുലേഷൻസ്. എട്ട് വാക്കുകൾ ഗോപിക പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കൺഗ്രാചുലേഷൻസ്. അപ്പൊ ഗെയിമിന്റെ എൻഡ് വരെ കേട്ടോണ്ടിരിക്കുക കേട്ടോ. കൺഗ്രാചുലേഷൻസ്. 1-1 ഗോപികയാണ് പറഞ്ഞത്. WON1 SEL. കൺഗ്രാചുലേഷൻസ് ഗോപിക.
1: അപ്പൊ കുട്ടികളെ പഠിപ്പിക്കാൻ കുറച്ചും കൂടി വാക്കുകൾ കിട്ടിയില്ലേ.
0: ഗോപികയുടെ ബ്രെയിൻ ഒന്നുകൂടെ ഒന്ന് ആക്റ്റീവ് ആക്കിയില്ലേ.
2: ഒരുപാട് പറയാൻ ശ്രമിച്ച് റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട് പറയാം.
0: അതെ അതെ, റേഞ്ചിന്റെ ഇഷ്യൂ വന്നോണ്ട.
1: എന്താണെങ്കിലും ഇങ്ങനെയുള്ളത് നമുക്ക് ഇത് ഗുണകരമല്ലേ.
0: അതെ അതെ,
1: കാര്യങ്ങൾ പഠിക്കുക എന്നൊക്കെ പറയണത്.
0: ഓക്കെ ഗോപിക, താങ്ക് യു വെരി മച്ച്. അപ്പോ ഗോപികയാണ് നമ്മളെ വിളിച്ചത്. ഇതേപോലെ ഗോപികയെ കടത്തി വെട്ടാം. അപ്പോ ധനഞ്ജയുടെയും ദർശന്റെയും
1: ജിഷ ജോൺസന്റെയും
0: അതെ അതെ
1: എല്ലാവരുടെയും നമുക്ക് റെക്കോർഡുകൾ ഭേദിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കടന്നു വരിക. അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി FM റെയിൻബോ ആണ്. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഇത് ഓൺ ദി ഗോ റൈറ്റ് ടൈം മ്യൂസിക് ആണ്. കുറെ ഗെയിംസും കുറെ കൗതുകകരമായിട്ടുള്ള വാർത്തകളും കുറെ GK ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ഷോ മുന്നോട്ട് പോകുന്നത്.
0: സമയം 6 മണി കഴിഞ്ഞ് 22 മിനിറ്റും 36 സെക്കൻഡും കഴിയുമ്പോഴും കൂടെയുള്ളത് ശാലിനിയും സ്മിതാ ബാലനും
1: തന്നെയാണ്.
0: ഒരു മാറ്റമില്ല. അപ്പോ എത്രയും പെട്ടെന്ന് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. നമ്മുടെ ധനഞ്ജയും ദർശനും ആണ് ഇവിടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് വിളിക്കുക.
1: അതിന്റെ
0: തൊട്ട് താഴെ നമ്മുടെ ഗോപിക നിൽക്കുന്നുണ്ട്. മൂന്ന് പേരുണ്ട്.
1: മൂന്ന് കോൾസ് ആയി, മൂന്ന് പേര് മിന്നെ പുറകെ നിൽക്കുകയാണ്.
0: മൂന്ന് കോൾസ്, രണ്ട് കോള്, ഒരു മെസ്സേജ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു വിളിച്ചിട്ട് കിട്ടാണ്ട് ടപ് ടപ് ടപ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടതാണ്. അപ്പൊ കിട്ടിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ മെസ്സേജുകളായിട്ട് അയച്ചോളൂ കേട്ടോ. കൂടെ വേഗം വിളിക്കുക. 0484242810 ആണ് നമ്മുടെ നമ്പർ.
1: അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത പാട്ടും.

0: പാട്ട് കേട്ട് മുഴുകിയിരിക്കുകയാണ് ശാലിനിയുടെ.
1: ജെന്റിൽമാനിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണല്ലേ.
0: അതിനകത്ത് ഇങ്ങനെ മുഴുകി മുഴുകി മുഴുകി പ്രോഗ്രാം ചെയ്യണമെങ്കിൽ കൂടി മറന്നിട്ടിരിക്കുകയാണ്. സമയം
1: 6 മണി കഴിഞ്ഞ് 33 മിനിറ്റും 33 സെക്കൻഡും.

0: അപ്പൊ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഭരണഘടനാ നിർമ്മാണ സമിതി അത് ജനഗണമനെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ച എന്നാണ് എന്നായിരുന്നു ചോദ്യം.
1: അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് വന്നിട്ടുണ്ട്,
0: 1950 ജനുവരി 24 എന്നാണ് അതിന്റെ ആൻസർ.
1: അതിന്റെ ആൻസർ
0: അപ്പൊ അങ്ങനെ ഒത്തിരി പേര് ആൻസർ അയച്ചിട്ടുണ്ട്.
1: നമുക്ക് ധനഞ്ജയും ദർശനം അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സ്മിത അല്ല സോറി ദീപ സുരേഷ് ചാലക്കുടി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്,
0: എന്നെ വിളിച്ചു വിളിച്ചു വിളിച്ച്.
1: അതെ അതെ, പ്രസന്റ് സ്മിത അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരുപാട് ചോദ്യങ്ങളുടെ ഭണ്ഡാരവുമായി എത്തിയിരിക്കുന്നു സ്മിത.
0: ഭണ്ഡാരവുമായി
1: അടുത്ത ചോദ്യം വന്നു.
0: അടുത്ത ചോദ്യം ചോദിക്കാം, ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര? ഇതിന് അതനുബന്ധിച്ച് എനിക്കൊരു ഓർമ്മയുണ്ട്, പറയട്ടെ.
1: പറയൂ പറയൂ.
0: എന്താന്ന് വെച്ചാൽ നമ്മളുടെ ക്ലസ്റ്റർ കോഴ്സുകളുണ്ടല്ലോ, അപ്പൊ ക്ലസ്റ്റർ കോഴ്സിന് ഞാൻ BRC പോയിരിക്കുകയാണ്. അപ്പൊ അവിടെ ചെന്നിങ്ങനെ മോഡറേറ്റേഴ്സ് ടീച്ചേഴ്സ് ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ പറഞ്ഞ ഓരോ ആക്ടിവിറ്റീസ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാണല്ലോ. അപ്പൊ ഇങ്ങനെ ജയിപ്പിച്ച സമയത്ത് ഫോൺ എടുക്കാൻ മേലെ വാച്ച് നോക്കാൻ മേലെ ഒന്നും പാടില്ല, എല്ലാം ഒരു വെപ്പിച്ചിക്കാണ് മാറ്റി വെപ്പിച്ചിക്ക. എന്നിട്ട് ദേശീയഗാനം എനിക്കറിയാം എത്രയാ സമയം, പക്ഷെ അതെങ്ങനെ നമ്മൾ അറിയാം, ആ സമയത്ത് ഇരിക്കണം നമ്മൾ കറക്റ്റ്. ആ സമയം എത്തുമ്പോ അപ്പൊ നമ്മളുടെ ഒരു കാൽക്കുലേഷൻ അത് കറക്റ്റ് ആവണം,
1: കറക്റ്റ് ആവണം.
0: എന്നിട്ട് ഞാൻ ചെയ്ത് എന്താന്ന് വെച്ചാ, എനിക്ക് ഒരു മാർഗമില്ല, എല്ലാരും എഴുന്നേപ്പിച്ച് നിർത്തിയേക്കാണ്. ഞാൻ എന്റെ പൾസ് റേറ്റ് പൾസ് പിടിക്കാടെ,
1: ഓ
0: വേറെ ഒന്നും നോക്കുന്നു,
1: വേറെ ഒന്നുമില്ല, വാച്ചില്ല, ഫോണില്ല, ഒന്നുമില്ല. ഓക്കെ,
0: അപ്പൊ ഞാൻ എന്നിട്ട് ഇത് പിടിച്ചിട്ട് എണ്ണയാണ്, ആ പറഞ്ഞ സെക്കൻഡ് മുതല് ഞാൻ എണ്ണാണ്, ഞാൻ എണ്ണയാ കറക്റ്റ്. അതെത്തിയപ്പോ
1: സംശയം ഞാൻ ചോദിക്കട്ടെ, ജനഗണമന ബാക്കിൽ പ്ലേ ചെയ്യോ?
0: ഇല്ല, ഒന്നുമില്ല.
1: ഓക്കെ,
0: അപ്പൊ നമ്മള് മനസ്സ് ചൊല്ലിക്കൊണ്ട് ഇത് ഏകദേശം നമുക്ക് ഒരു ഊഹം ഉണ്ടല്ലോ. കറക്റ്റ് ടൈമിൽ ഞാൻ
1: ഇരുന്നു,
0: എനിക്ക് കിട്ടിയ അപ്ലോഡ്സ് എന്റെ അമ്മോ
1: അപ്രീസിയേഷന്റെ കുമ്പാരമായിരുന്നു സ്മിതാബാലനെ കാത്തിരുന്നത്.
0: അതൊരിക്കലും ഞാൻ
1: മറക്കില്ല. അത് ഞാനിപ്പോ ആലോചിച്ച് നോക്കായിരുന്നു, ഞാനിങ്ങനെ എന്റെ കൈയിന്റെ പൾസ് പിടിച്ചു നോക്കി, അതായത് ഇനിയിപ്പോ ട്രൈ ചെയ്ത് നോക്കണം.
0: പൾസ് ഇല്ലാണ്ടിരിക്കുന്നു
1: അതല്ല. അപ്പൊ എന്റെ പൾസ് പിടിച്ചു. ഓക്കെ, ആ ഒരു ഞാൻ വായി അറിയാണ്ട് ആൻസർ വരാൻ പോയി, സോറി. അപ്പൊ അത്രയും നേരം അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും,
0: അറിയാൻ പറ്റും.
1: അതെ അതെ അതെ,
0: പെട്ടെന്ന് എന്റെ ഉള്ളില് ആ ഒരു ട്രിക്കാ വന്നത്. എനിക്കിതൊരു മാർഗമില്ല, ഇത് ഞാൻ എങ്ങനെ ഇരിക്കും,
1: എങ്ങനെ ഇരിക്കും, ഞാൻ പെട്ടുപോകും,
0: പെട്ടുപോ,
1: എനിക്ക് കറക്റ്റ് സമയം അറിയില്ല എന്ന് പറഞ്ഞ നാണക്കേട് വേറെ വശത്ത്.
0: ടീച്ചർ എന്നല്ലേ പറയണത്?
1: അതെ അതെ, പറയണത് ഇഷ്ടപ്പെട്ടു,
0: ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ കൈ പൾസ് വെച്ച് ആ നമ്പർ വരെ എത്ര സെക്കൻഡ് വരികയാന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതുവരെ എണ്ണിക്കൊണ്ട് മനസ്സിൽ എണ്ണിക്കൊണ്ട് കണ്ണടച്ചങ്ങ് നിന്നിട്ട്
1: വേറെ ആരും നോക്കിയില്ല,
0: ആരും നോക്കി നോക്കി നമ്മുടെ സെക്കൻഡ് പോകും. എന്തെങ്കിലും കൗതുകരമായ വസ്തുക്കളുണ്ട് നമ്മള് പിള്ളേരെക്കാരൊക്കെ ഇഷ്ട. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ടേക്ക്.
1: അപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ, സ്മിതാബാലൻ മാത്രമാണ് ഇരുന്നത്?
0: അതെ, മാത്ര.
1: ഓ മൈ ഗോഡ്,
0: ഞാൻ ഇരുന്നതിന് ശേഷമാണ് ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് അന്ന്
1: മുമ്പേ ഗമിക്കുന്ന ഗോവ ആയിരുന്നു തങ്കൾ.
0: അതെ അതെ, മുമ്പേ ഗമിക്കുന്ന ഗോവ,
1: അതാണ് അതാണ്,
0: പിൻപേ ഗമിക്കുന്ന
1: ഗോക്കൾടാ. നമ്മളെ കാത്ത് വേറൊരാള് വന്നിട്ടുണ്ട്, ആരാണ് നമുക്ക് നോക്കി നോക്കാം.
0: അല്ല, ഹലോ
1: ഹലോ, വന്നവരെ പോയി. ഓ മൈ ഗോഡ്,
0: പോയി പോയി,
1: വരും, വരാതിരിക്കില്ല. നമ്മളെ കാത്ത് വന്ന ഒരു കോള് തീർച്ചയായിട്ടും വരാതിരിക്കില്ല. അപ്പൊ സ്മിതാബാലൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് പറഞ്ഞു തന്നത്. കാരണം അത് എത്ര സെക്കൻഡ്സ് ആണ് എന്നുള്ളത് അപ്ലൈ ചെയ്ത് നോക്കാനായിട്ട് ശരിക്കും പറ്റും,
0: ശരിക്കും പറ്റും,
1: ശരിക്കും പറ്റും. അപ്പൊ ഞാനും ഒന്ന് കയ്യിലെ പൾസ് ഒക്കെ ഒന്ന് പിടിച്ചു നോക്കി.
0: ഇങ്ങനെയുള്ള ക്ലസ്റ്റർ കോഴ്സുകൾക്കൊക്കെ പോകുമ്പോ BRC ഒക്കെ നമ്മൾ പോകേണ്ടി വരുമ്പോ ഇങ്ങനെയുള്ള
1: ഇങ്ങനെയുള്ള അടവുകൾ ഒരുപാട് സ്മിതാബാലന്റെ കൈവശം സ്റ്റോക്ക്
0: ഉണ്ട്. അങ്ങനെ കിട്ടിയ അറിവാണ് ഞാൻ നിങ്ങളിലേക്ക്
1: കൈമാറി തന്നത്.
0: നമുക്ക്
1: കോളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ടാന്ന് തോന്നുന്നു, ഡ്രോപ്പ് ആയി പോകുന്നുണ്ട്.
0: മഴയല്ലേ, മഴയിൽ ഒലിച്ചു പോകുന്ന കോൾസ്,
1: അതാണ് അതാണ്.
0: അപ്പൊ നിങ്ങൾക്ക് മാക്സിമം നമ്പർ ഓഫ് വേർഡ്സ് ഞങ്ങളോട് പറയാൻ പറഞ്ഞു.
1: അപ്പൊ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാം. അതായത് നമുക്ക് ഇംഗ്ലീഷില് ഒരു വേർഡ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതേപോലെയുള്ള മറ്റൊരു വേർഡ് ഉണ്ട് പ്രൊനൗൺസിയേഷനിൽ, പക്ഷെ അതിന്റെ സ്പെല്ലിംഗും മീനിങ്ങും എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലെ. ഫോർ എക്സാമ്പിൾ മീറ്റ്, MEAT മീറ്റ് ആൻഡ് MEET മീറ്റ്. അപ്പോ അതേപോലെയുള്ള ഒരുപാട്
0: ഇറച്ചി മീറ്റ് ചെയ്യുമ്പോ
1: ചിക്കൻ കഴിക്കാനായി ഞാൻ വരുന്ന ഒരു
0: ദിനം, ചിക്കനും ചിക്കനും കൂട്ടിമുട്ടും,
1: കൂട്ടിമുട്ടുന്ന ദിവസം,
0: അപ്പവും ചിക്കനും കൂട്ടിമുട്ടുന്ന ദിവസം,
1: അതാണ്. അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ കയ്യിലുണ്ടാവും, എത്രയും പെട്ടെന്ന് കയ്യിലിരിക്കുന്ന ഫോൺ അങ്ങോട്ട് എടുക്കുക, വിളിക്കുക. 0484242801 ആണ്. നമുക്ക് ഇപ്പോ സ്മിതാബാലൻ ചോദിച്ചതിന്റെ, സ്മിതാബാലന്റെ പൾസ് റേറ്റിന്റെ ആ ചോദ്യത്തിൽ

0: ഉത്തരം നമുക്ക് എത്തിയിരിക്കുന്നു. ദേശീയഗാനം ആലപിക്കാനായിട്ടുള്ള സമയം എത്രയാണ് എന്നുള്ളത് കറക്റ്റ് ആൻസർ ആയിട്ട് സ്മിത രാജീവൻ കണ്ണൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്കും ഇതേപോലെ മെസ്സേജ് അയക്കാം, കാരണം ആൻസർ ഇപ്പോഴേ പറയുന്നില്ല അല്ലെ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഫോൺ എടുത്തോളൂ, വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ. 8547341075 ആണ് നമ്മുടെ ഈ വാട്സപ്പ് നമ്പർ കേട്ടോ. കൂടെയുള്ളത് ആർ ജെ ശാലിനി ആൻഡ് ആർ ജെ സ്മിത ബാലൻ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: മ്യൂസിക്കലി യുവേഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം 107.5 ൽ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം ആണ് കേട്ടോണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ സ്മിത ബാലൻ ആൻഡ് ആർ ജെ ശാലിനി.
1: അപ്പോഴേക്കും പറഞ്ഞു
0: അപ്പോ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ സ്മിത ബാലൻ. ചോദിച്ചത് എന്തായിരുന്നു? നമ്മള്
1: ചോദിച്ചെന്തായിരുന്നു? ദേശീയ ഗാനം ആലപിക്കാൻ നിൽക്കുന്ന
0: സമയം എത്രയാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആൻസർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മെസ്സേജുകളായിട്ട്. അത് നമുക്ക് അവസാനം ഡിസ്ക്ലോസ് ചെയ്യാം അല്ലെ. ഇപ്പോ നമ്മുടെ കൂടെ ഒരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, നമസ്കാരം.
1: ഹലോ ഹലോ,
0: നമസ്കാരം. ആരാണ്?
2: ഞാൻ സായി കൃഷ്ണൻ.
0: സായി കൃഷ്ണൻ എവിടെ നിന്ന് വിളിക്കണു?
2: തൃശ്ശൂര്.
0: തൃശ്ശൂർ എവിടെയാ വീട്? എവിടെയാ?
1: ചെമ്പൂച്ചിറയാ.
0: ചെമ്പൂച്ചിറ. ആഹാ, സായി കൃഷ്ണൻ ഏത് ക്ലാസ്സിലാ പഠിക്കണേ? ഒമ്പതാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ? ചെമ്പൂച്ചിറ. ഓക്കെ ഓക്കെ. സായി കൃഷ്ണൻ അപ്പൊ ഗെയിം കളിക്കാൻ റെഡിയാണോ? റെഡിയാണ്. അപ്പൊ ഒന്ന് പറഞ്ഞേ സായി കൃഷ്ണൻ. സായി കൃഷ്ണന്റെ സമയം ദാ തുടങ്ങിട്ടോ. ഗെയിം കേട്ടില്ല അല്ലേ? അതാണ് എനിക്ക് തോന്നി പെട്ടെന്ന് ഒരു കിളി പറഞ്ഞു പോയത്.
1: അതെ, നമ്മള് പ്രൊണൗൺസ് ചെയ്യുമ്പോ ഒരുപോലെ തോന്നും, പക്ഷെ അതിന്റെ മീനിങ്ങും അതിന്റെ സ്പെല്ലിങ്ങും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള മാക്സിമം നമ്പർ ഓഫ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് അത് പറയാനാ പറഞ്ഞത്.
0: അതായത് എക്സാമ്പിൾ ആയിട്ട് സി എസ് ഇ സി കാണുക എന്നുള്ളത്, എസ് ഇ എ സി കടൽ,
1: കടല് കാണുക
0: അല്ലേ, കടൽ കാണുക, സി ദ സി. എന്താ
2: സി
0: ബി എസ് ഇ? സി ബി എസ് ഇ പറ്റുമോ? മനസ്സിലായില്ല. മോൻ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. സി ബി എസ് ഇ അങ്ങനത്തെ വേറെ വേർഡ് ഏതാ ഉള്ളേ? ഏത് സിനിമയിലാ?
1: അല്ല മോനെ, ഇതേ ഒരുപോലെയുള്ള വാക്കുകള് ഇപ്പൊ പറഞ്ഞില്ലേ, ഇതേ ശാലിനി പറഞ്ഞില്ലേ, സി എസ് ഇ സി എന്നും പറയും നമ്മള്, എസ് സി എ സി കടലിന്.
0: ഫ്രീ, ഫ്രീയും പിന്നെ വേറെ ഏത് വാക്കാമോ പറയണേ? സായി കൃഷ്ണന്റെ അവിടെ റേഞ്ചിന് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ? കേൾക്കണില്ല, റേഞ്ച് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. അല്ല, നമ്മള് കഥയിലേക്ക് എത്തിയില്ല. അതായത് നമ്മൾ ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഇംഗ്ലീഷില് ഒരുപാട് വാക്കുകളുണ്ട് അല്ലേ, അപ്പൊ അതില് നമുക്ക് ഒരേപോലെ പ്രൊനൗൺസ് ചെയ്യുന്ന വാക്ക്, ഒരേപോലെ നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകളുണ്ട്. ഉദാഹരണമായിട്ട് സൂര്യൻ, എസ് യു എൻ, സൺ അല്ലേ. എന്നാ മകനും നമ്മള് സൺ എന്ന് പറയും, എസ് ഒ എൻ ആണ് അതിന്റെ സ്പെല്ലിംഗ്.
1: സ്പെല്ലിംഗ് ഡിഫറെന്റ് ആയിരിക്കും, ഡിഫറൻസ് ഉണ്ട് അതിനകത്ത്
0: അല്ലേ. സ്പെല്ലിംഗില് വ്യത്യാസമുണ്ട്, പക്ഷെ നമ്മൾ ഉച്ചരിക്കുമ്പോ അത് ഒരേപോലെയാണ് നമുക്ക് തോന്നുക. അപ്പൊ സായി കൃഷ്ണന്റെ കയ്യിലുള്ള സ്റ്റോക്കുള്ള വേർഡ്സ് ഒക്കെ ഇങ്ങോട്ട് പോരട്ടെ, ആ വാക്കുകളൊക്കെ ഇങ്ങോട്ട് തന്നോളൂ ഞങ്ങൾക്ക്. ഏതാ മോനെ?
1: മോമ. ആ പിന്നെ അതിന്റെ കൂടുതൽ വേറെ. അല്ല മുത്തേ, എം മോം ആണെങ്കിൽ വേറെ മോം.
0: റൈമിംഗ് വേർഡ്സ് അല്ലാട്ടോ ചോദിച്ചേ.
1: റൈമിംഗ് അല്ല ഇത്. നമ്മൾ പലതരം വാക്കുകളുണ്ട്, പല വാക്കുകളുണ്ട്, പല അർത്ഥത്തിലുള്ള വാക്കുകളുണ്ട്.
0: അത് പറ്റില്ല, പറ്റില്ല കേട്ടോ. ഒന്നൊന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. മാനിന് വേറെ ഏതാ നമുക്ക് പറയാ? അങ്ങനെയല്ല, അങ്ങനെയല്ല,
1: സിംഗുലറും പ്ലൂറലും ആയിട്ടല്ലേ പറയണേ. അങ്ങനെയല്ല പറഞ്ഞേ, അതിന്റെ മീനിങ് ഡിഫറെന്റ് ആയിരിക്കും, സ്പെല്ലിംഗ് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ പ്രൊനൗൺസ് ചെയ്യണേ ഒരുപോലെ ആയിരിക്കും.
0: മോനെ ഏത് സ്കൂളിലാ പഠിക്കണേ? കേക്കണ്ടോ മോനെ?

0: കേക്കണ്ട് കേക്കണ്ട്,
1: കേക്കണ്ട്. ആ കേക്കണ്ടല്ലേ, ഏത് സ്കൂളിലാ പഠിക്കണ മോൻ? ചെമ്പൂച്ചിറ. ഓക്കെ
2: ഓക്കെ,
1: അപ്പൊ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂട്ടോ സായി കൃഷ്ണൻ.
2: വേറെ അവസരത്തിൽ
1: അതിന് നമ്മള് ഹോമോഫോൺസ് എന്നാണ് കേട്ടോ പറയുക.
0: ആ
1: എന്താ ശാലിനി? ശാലിനി. മറ്റു ചേച്ചിയുടെ പേര് സ്മിത. ഇനി മറക്കരുത് കേട്ടോ സായി കൃഷ്ണൻ. ആർക്ക് വാച്ചിങ്? അതറിയില്ല കേട്ടോ.
2: ഇത് കേൾക്കുന്ന
1: കേൾക്കല്ലേ മോനെ,
2: ശ്രവ്യ മാധ്യമാണിത്,
1: റേഡിയോ അല്ലേ ഇത്.
2: ഓക്കെ മോനെ ബൈ.
1: ഓക്കെ മോനെ ബൈ. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് റെയിൻബോ എഫ് എം 107.5 ആണ്. സായി കൃഷ്ണന്റെ ഗെയിം അങ്ങോട്ട് ക്ലിക്ക് ആയില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോ നിങ്ങൾക്കും വിളിക്കാം, കയ്യിലുള്ള വേർഡ്സ് ഇങ്ങോട്ട് പോന്നോട്ടെ. അതാ നമുക്ക് ഒരുപാട് വാക്കുകളായിട്ട് ജഗന്നാഥ് ആറ്റിങ്ങലിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, അതായത് വന്നിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് വേർഡ്സിന്റെ ഒരു സ്റ്റൈൽ
2: എത്ര വന്നിട്ടുണ്ട്,
1: അതായത് ദാസ കൗണ്ട് ചെയ്യണം. അത് നമ്മള് രണ്ട് പാട്ട് അകലത്തിൽ നമ്മൾ പറയുന്നതായിരിക്കും അല്ലെ. അതായത് ആ എ വെച്ചിട്ടുള്ള വേർഡ്സുകൾ ഒരു സെറ്റായിട്ട് അയച്ചിരിക്കുന്നു, ബി വെച്ചിട്ടുള്ള സെറ്റായിട്ട് അയച്ചിരിക്കുന്നു, അങ്ങനെയാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നന്നായി തിട്ടപ്പെടുത്തേണ്ടതുണ്ട്.
2: നല്ല ഗവേഷണം നടത്തിയിട്ടാണ്,
1: വലിയ ഗവേഷണം നടത്തിയിട്ടാണ് നമുക്ക് ഈ ഒരു എസ്സേ ഇങ്ങടേക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പൊ നമ്മളും ഗവേഷണം നടത്തി തന്നെ നമ്മൾ കൗണ്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്ക്
2: കൂട്ടുമുട്ടുന്ന ഒരു സമയമാണിത്.
1: അതെ അതെ അതെ അതെ. അപ്പൊ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നാണെങ്കില് എത്രയും വേഗം മെസ്സേജുകളായിട്ട് അയച്ചോട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു റെയിൻബോ എഫ് എം 107.5.
2: ഇത് ഓൺ ടു ഗോ ഡ്രൈ ടൈം മ്യൂസിക്, മ്യൂസിക്കലി യോഴ്സ്.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻചൊടികൾ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് ഓൺ ദ സ്പോട്ട് ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. അപ്പൊ സമയം ഇങ്ങനെ സമയം എന്ന് പറഞ്ഞേ
1: സമയം 7 മണി കഴിഞ്ഞ് 36 സെക്കൻഡ് ആയി കഴിഞ്ഞപ്പോ നമ്മുടെ കൂടെ ഒരാൾ എത്തിയിട്ടുണ്ട്. ആരാണ് നമുക്ക് നോക്കാം.
0: ഹലോ
1: ഹലോ നമസ്കാരം, ഇതാരാണ്?
2: എന്റെ പേര് അനു എന്നാണ്, ഞാൻ കാക്കനാട് നിന്നാണ് വിളിക്കുന്നത്.
1: അനു എന്ത് ചെയ്യണു?
2: ഞാൻ സ്റ്റുഡന്റ് റിലേഷൻസ് ഓഫീസറാണ്.
1: എവിടെയാ? കാക്കനാട് തന്നെയാണ് വർക്ക് ചെയ്യണേ?
2: കാക്കനാട് തന്നെ. ഒരു ഓവർസീസ് എഡ്യൂക്കേഷൻ വേണ്ടിട്ട് സ്റ്റഡി അബ്രോഡ് റിലേഷൻസ്.
1: ഓക്കേ. അനുന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്?
2: ഞാനും മമ്മിയും.
1: ഓക്കെ. അപ്പൊ അനു നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടിരുന്നോ?
0: ഓവർസീസ് സ്റ്റഡീസിലാവുമ്പോ കുറച്ചും കൂടി ഇംഗ്ലീഷിന് നോളജ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: And that's why Anu is here. അല്ലേ അനു?
2: അതെ
0: അതെ, ശരി. താങ്ക് യു അനു. അപ്പൊ നമ്മളെ അയൽപക്കക്കാരല്ലേ? അല്ല, അയൽപക്കക്കാരാണല്ലേ എന്ന് ചോദിക്കരുത്,
1: നമ്മളെ അയൽപക്കാണല്ലേ എന്ന് ചോദിച്ചതാണ് സ്മിതാ ബാലൻ.
0: അപ്പൊ
1: അനുവിന്റെ ടൈം, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, സ്റ്റാർട്ട്.
2: ഡൈ ആരെങ്കിലും പറഞ്ഞായിരുന്നോ?
1: ഇല്ല, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
2: DIEDYE.
1: ഓക്കെ, ഗുഡ് ഗുഡ്.
2: പിന്നെ ഫെയർ, FAIR FAIRE.
1: ഓക്കെ, ഗുഡ്.
2: പിന്നെ FAX FACT. ഫാക്സ്.
1: ഫാക്സ്, ഓക്കെ, ഗുഡ്. 3.
2: FEAT FEET.
0: ഓക്കെ.
2: സെന്റ് ഉണ്ട്, CENT. പിന്നെ SECENT.
1: ഓക്കെ ഓക്കെ, വെരി ഗുഡ്.
0: പറഞ്ഞു
1: പറഞ്ഞു, കുഴപ്പമില്ല, പറഞ്ഞോട്ടെ.
2: ബ്രേക്ക്, BRAKE BREAKE.
0: ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്.
2: പിന്നെ സെൽ ഉണ്ട്, CELL SELL.
1: യെസ്, വെരി ഗുഡ്.
2: പിന്നെ ചെക്ക് ഉണ്ട്, ചെക്ക് രണ്ടെണ്ണം ഉണ്ട്, CHECK. നമ്മുടെ ചെക്ക് ലീഫ് ഇല്ലേ?
1: ചെക്ക് ലീഫ്, യെസ്, വെരി ഗുഡ്.
2: ചെക്ക് റിപ്പബ്ലിക് ഉണ്ടല്ലോ.
1: യാ, എക്സാക്ട്ലി. And 3 sets of words, yeah.
2: പിന്നെ ഡെൻസ് ഉണ്ട്, DENSE DENTS.
1: യെസ് യെസ് യെസ്.
2: പിന്നെ ക്രാഫ്റ്റ് ഉണ്ട്, CUണ്ട് KUണ്ട്.
1: യെസ്, വെരി ഗുഡ്, വെരി ഗുഡ് അനു. യെസ്, കൺഗ്രാറ്റുലേഷൻസ്. അനുവിന്റെ സമയം കഴിഞ്ഞു. അനു 9 വേർഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ.
0: പക്ഷെ അത് ഡിഫറെന്റ് വേർഡ്സ് ആയിരുന്നു.
1: അത് ഡിഫറെന്റ് വേർഡ്സ് ആയിരുന്നു, റിപ്പീറ്റേഷൻ ഉണ്ടായേ ഇല്ല. ഒന്നും ഉണ്ടായിരുന്നില്ല. കൺഗ്രാറ്റുലേഷൻസ് അനു, 9 വേർഡ്സ് പറഞ്ഞിട്ടുണ്ട്
0: കേട്ടോ.
1: യെസ്, വെരി ഗുഡ്.
0: എന്നാലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ എല്ലാവർക്കും അത്
1: ആ ഒരു ബ്രെയിൻ എന്താ പറയാ, ബ്രെയിൻ റീഓപ്പണിംഗ് സെഷൻ ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ.
0: പുതിയ വാക്കുകൾ പഠിക്കാനൊരു അവസരവും കൂടി എല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അനു, അനു കൺഗ്രാറ്റുലേഷൻസ്. കാരണം അനു കാരണം കൊണ്ട് ഒരു നല്ലൊരു വാതായനം നിറഞ്ഞിരിക്കുകയാണ്.
1: എസ്പെഷ്യലി ആ ഒരു ചെക്കിന്റെ വേർഡ് ലിസ്റ്റിലേക്ക് നമുക്ക് 3 സെറ്റാണ് അനു തന്നത്.
0: തന്നത്.

0: ഓക്കെ ആണ്. ഓക്കെ
1: അപ്പൊ
0: അപ്പൊ ബൈ,
1: ഇങ്ങനെ
0: വീണ്ടും വിളിക്കാം
1: ഇംഗ്ലീഷ്
0: കേട്ടോ.
1: സെഷൻസിൽ പങ്കെടുക്കുക കേട്ടോ.
0: അതെ, തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല.
1: ആഹാ, താങ്ക് യു. ആ, നമുക്ക് ഇംഗ്ലീഷ് വാക്കുകളുമായിട്ട് മീറ്റ് ചെയ്യാം. അതെ അതെ, ന്യൂ ന്യൂ ഇൻവെൻഷൻസ്. അതെ, ഇപ്പൊ നമ്മുടെ അയ്യോ ഒക്കെ ഇംഗ്ലീഷ് വേർഡിലേക്ക് കടന്നുകൂടിയല്ലോ.
2: അയ്യോ,
1: നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമല്ലോ, പെട്ടെന്ന് നമ്മളൊന്ന് എക്സ്പ്രസ് ചെയ്യുമ്പോ അയ്യോ എന്ന് പറയണത്.

0: തരില്ല അത്രയും.
1: അപ്പൊ അനു വീണ്ടും വിളിക്കാം കേട്ടോ, സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം.
0: താങ്ക് യു സോ മച്ച്.
1: ഓക്കെ
0: ഓക്കെ,
1: അനു
0: ബൈ.
1: ബൈ. അപ്പോ അനു ആണ് നമ്മളെ വിളിച്ചത്. അനു 9 വാക്കുകൾ തന്നിട്ടുണ്ട്, ജിഷ ചേച്ചിയുടെ തൊട്ട് പിറകെ എത്തിയിട്ടുണ്ട്.
2: അത് ഡിഫറെന്റ് ആയിട്ടുള്ള, അത് എടുത്തു പറയേണ്ടതാണ്,
1: എടുത്തു പറയണം. അനു പറഞ്ഞത് എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സ് ആയിരുന്നു, റിപ്പീറ്റേഷൻ ഒന്നും വന്നില്ല. അത് ഇനി കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണോ എന്ന് ഡൗട്ട് തോന്നിയത് പറഞ്ഞതാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആള്. അപ്പൊ ഇനി പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. എന്തായാലും നന്നായി ഗെയിം കളിച്ചു അനു. അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾക്കും വിളിക്കാട്ടോ, വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടെ റിമൈൻഡ് ചെയ്യാം,
2: 0484-2-8101. അപ്പൊ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, ഗെയിമിലൊക്കെ പങ്കെടുക്കാം, ഞങ്ങളോട് സംസാരിക്കാം, ബാക്കിയുള്ള ലിസണേഴ്സിനെ എൻകറേജ് ചെയ്യാം. അപ്പോ അതുപോലെ പാട്ടുകളൊക്കെ ആസ്വദിക്കാം.
1: തീർച്ചയായിട്ടും
2: ഏറ്റവും ടോപ്പ് സ്കോറർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഞങ്ങളോട് ചോദിച്ചാൽ അത് വെച്ച്.
1: അതെ അതെ, ധനഞ്ജയും ദർശനുമാണ് ഇപ്പൊ ഹയസ്റ്റ് നിൽക്കുന്നത്. അതേപോലെ തന്നെ തൊട്ട് പിറകെ ആയിട്ട് നമ്മുടെ ഗോപികയുടെ ബ്രദർ ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആറ്റിങ്ങലിൽ നിന്ന് നമുക്ക് ഗോപിക വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഗോപികയുടെ ബ്രദർ ആണ് ജഗന്നാഥ്. ജഗന്നാഥ് ഒരു സെറ്റ് ഓഫ് വേർഡ്സ് നമുക്ക് അയച്ചിട്ടുണ്ട്, ഈ ഒരു
2: ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെ.
1: അതെ അതെ അതെ അതെ അതെ. അപ്പോ അതാ ഫൈനൽ വിന്നർ ആരാണെന്നുള്ള നമ്മൾ അനൗൺസ് ചെയ്യും. അതിനു മുന്നേ നിങ്ങൾക്കും മെസ്സേജുകളായിട്ട് അയക്കാം കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്നു റെയിൻബോ FM 107.5.
2: മ്യൂസിക്കലി യാസ്.

0: അണ്ണാ
1: നടാ
0: വൺ ലാസ്റ്റ് ഡാൻസ്
1: ഓക്കേടാ പോടേ.
2: ആകാശവാണി FM Rainbow 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ശാലിനി എന്നല്ല,
1: അല്ല അല്ല അല്ല, സോഫിയാണ് വിളിച്ചിരിക്കുന്നത്. അതെ അതെ,
0: കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് ഓൺ ടു ഗോ ട്രൈ ടൈം മ്യൂസിക് ആണ്.
1: കൂടിയുള്ളത് ആർ ജെ ശാലിനി ആൻഡ് ആർ ജെ സ്മിതാ ബാലൻ.
0: ഞാൻ പേര് പറയാനോ?
1: പറയണില്ല, ഞാൻ തന്നെ പറയുന്നുണ്ട്.
0: അപ്പോഴേ നമ്മൾ ആദ്യം ചോദിച്ചിരുന്നു ദേശീയ ഗാനം ആലപിക്കാനെടുക്കുന്ന സമയം എത്ര? അതെ, 52 സെക്കൻഡ്സ്
1: എന്ന് നമുക്ക് ധനഞ്ജയ് ദർശൻ, അതുപോലെ ദീപ സുരേഷ്, ജിഷ ജോൺസൺ, സ്മിത രാജീവൻ കണ്ണൂരിൽ നിന്ന്, അതുപോലെ നമുക്ക് അൻവർ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ.
0: അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. അതിങ്ങോട്ട് ചോദിച്ചിട്ട് നമുക്ക് ഈ സെഷൻ ഏതാണ്ട് 7:25 വാർത്തകൾ വരും.
1: 7:25 വാർത്തകളാണ്.
0: അപ്പൊ അതിനു മുന്നേ, അപ്പൊ അത്രയും നേരം ആലോചിക്കാനും സമയം കിട്ടുകയാണ്. അപ്പൊ ചോദ്യം ഞാൻ ചോദിക്കാം, നമ്മൾ വാട്സപ്പിലോ രണ്ട് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള FBയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പൊ അതാ, 1911 ഡിസംബറിലെ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് ജനഗണമന അത് ഒരു പൊതുവേദിയില് ആദ്യമായിട്ട് ആലപിച്ചത് എന്നതാണ് ചോദ്യം. മൊത്തം ജനഗണമനയെ
1: പിടിച്ചത്.
0: അപ്പൊ ഏത് സമ്മേളനത്തിലാണ് ഇത് ആദ്യമായിട്ട് ആലപിച്ചത് എന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരങ്ങൾ വേഗം വേഗം എങ്ങും പോരട്ടെ. പിന്നെ ഇന്ന് രാത്രി 10 ഞങ്ങള് നിങ്ങളോടൊപ്പം കൂടുന്നുണ്ട്
1: അരികയിലുണ്ട് ഞങ്ങള് അല്ലേ.
0: അപ്പൊ അതിനകത്ത് ഒരു യുവ
1: എഴുത്തുകാരി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്.
0: അപ്പൊ അത് ആരാണ്, എന്താണ് ആ വിശേഷങ്ങൾ, എന്തൊക്കെയാണ് ഒക്കെ കേൾക്കാൻ വേണ്ടി ഒക്കെ നമുക്ക് കേൾക്കാൻ ആസ്വദിക്കാം. അപ്പൊ അതിനായിട്ട് കാതോർത്തിരിക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 അരിക്ക് എന്ന പ്രോഗ്രാം 10 മുതൽ 11 നിങ്ങൾക്കൊപ്പം ഉണ്ട്.
1: കൂടെ അത്രേ നേരം വരെ ഞങ്ങളും അരിക്ക് തന്നെയുണ്ട്.
0: അരികയുണ്ട്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഇത് ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്. സ്റ്റേ ട്യൂൺഡ്.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസുമായുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും സ്ലോവാക്കിയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും ദ്വിരാഷ്ട്ര സന്ദർശനം സഹായകമാകുമെന്ന് പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. മികച്ച ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പുകൾ പങ്കെടുക്കുന്ന ഭാരത ഇന്നൊവേറ്റേഴ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ 2 സ്ലോവാക്കിയൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്കിയൻ സന്ദർശനം പൂർത്തിയാക്കി ഈ മാസം 16-17 ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18 പരി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിലും പങ്കെടുക്കും. മാറുന്ന ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം നവീകരിക്കാനും ഭാവി വെല്ലുവിളികളെ നേരിടാനും സൈന്യം സജ്ജമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സൈനിക ദൌത്യങ്ങളുടെ വിജയവും സൈനികരുടെ ക്ഷേമവും ഒരുപോലെ പ്രധാനമാണെന്നും ഇവ രണ്ടും സന്തുലിതമായി കൊണ്ടുപോകുന്നത് സേനയുടെ പോരാട്ട വീര്യവും വർദ്ധിപ്പിക്കുമെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി.
1: In an era of rapidly changing security challenges, technological advances and complex global environments, the Indian Army must remain adaptive and future ready. By balancing operational effectiveness with the well-being of your soldiers, you will build trust and strengthen the fighting capability of the units you will lead.
0: ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500 കേഡറ്റുകളാണ് സൈനിക ഉദ്യോഗസ്ഥരായി ഇന്ന് ചുമതലയേറ്റത്. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കരസേനാ ഉപമേധാവിയായ അദ്ദേഹം ഈ മാസം 30 ചുമതലയേൽക്കും. കാലാവധി അവസാനിക്കുന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പിൻഗാമിയായാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. അസമിലെ ജോർഹട്ടിൽ AN-32 സൈനിക വിമാനം തകർന്നു വീണ 5 വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഈ സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം രേഖപ്പെടുത്തി. വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ ധൈര്യവും രാഷ്ട്രസേവനവും എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം ആരംഭിച്ചു. ആഗോളതലത്തിൽ സൈനിക ശേഷിയെ നിർണ്ണയിക്കുന്നത് സാങ്കേതിക പുരോഗതിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാറുന്ന സുരക്ഷാ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഡ്രോണുകൾ, ഉപഗ്രഹങ്ങൾ, റോബോട്ടിക്സ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സൈനികർ പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
2: റാഡാർ, സാറ്റലൈറ്റ്, ഡ്രോൺ, സെൻസർ, റോബോട്ടിക്സ് അനേക സിസ്റ്റംസ് ആർ യുദ്ധമേ ഡിപ്ലോയ്ഡ്.

0: ना तो फाइटर का पता चलता है ना उसकी मशीनरी और इक्विपमेंट का। और आज वारफेयर की डेफिनेशन काफी हद तक बदल चुकी है। मुझे विश्वास है कि आपके ट्रेनिंग प्रोग्राम्स और एक्सरसाइजेज में आपको अनसर्टेनिटी और अनएक्सपेक्टेड चैलेंजेस का सामना करने के लिए अच्छी तरह तैयार किया गया है।
1: 60 ദശലക്ഷത്തിലധികം യുവാക്കളുടെ നൈപുണ്യ വികസനത്തിലൂടെ രാജ്യം വലിയ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാഭ്യാസ വ്യവസായ മേഖലകൾക്ക് പുറമെ കായിക രംഗത്തും ഇന്ത്യൻ യുവാക്കൾ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുടനീളം വിദ്യാഭ്യാസം, നൈപുണ്യം, നൂതനാശയങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കാൻ സർക്കാരിന് സാധിച്ചതായും പ്രധാനമന്ത്രി നടപ്പിലാക്കിയ വിവിധ നയങ്ങളാണ് ഇന്ത്യയെ ലോകത്തിലെ 2-ാമത്തെ വലിയ ഉന്നത വിദ്യാഭ്യാസ ശൃംഖലയാക്കി മാറ്റിയതെന്നും ശ്രീ ഷാ വ്യക്തമാക്കി. ഭാരതം ലോകത്തിന് വഴികാട്ടിയാണെന്നും ലോകരാഷ്ട്രങ്ങളുടെ പ്രതീക്ഷയാണെന്നും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ മോഹൻ ഭാഗവത് നാളെ തൃശൂരിലെ പരിപാടിയിലും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ നിപ്പ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ്പ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്ക പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്ക പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്ന് നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിലെ നിപ്പ സ്ഥിതിഗതികൾ മന്ത്രി AP അനിൽകുമാർ വിലയിരുത്തി. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോട് എത്തുമെന്ന് മന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റണ്ണിന്റെ ജയം. 162 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അയർലൻഡിന് 121 റണ്ണിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്. ഇന്ന് 11 നടക്കുന്ന 3-ാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് ന്യൂസിലാന്റിനെ നേരിടും. നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 1-ാം ഏകദിന മത്സരം ധർമ്മശാലയിൽ പുരോഗമിക്കുന്നു. മഴ കാരണം മത്സരം 25 ഓവറാക്കി ചുരുക്കിയിട്ടുണ്ട്. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാൻ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 19 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺ എന്ന നിലയിലാണ്. പ്രധാന നിബന്ധനകൾ അംഗീകരിക്കാതെ അമേരിക്കയുമായി അന്തിമ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികൾ വിട്ടുനൽകുകയും ചെയ്യാതെ സുസ്ഥിര കരാറിനെ ടെഹ്റാൻ പിന്തുണയ്ക്കില്ലെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം ഒരു ധാരണാപത്രത്തിന്റെ കരട് പൂർത്തിയായതായും വരും ദിവസങ്ങളിൽ ഇതിൽ ഡിജിറ്റലായി ഒപ്പുവച്ചേക്കാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. 2047 വികസിത രാഷ്ട്രമായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ യാത്ര കൃഷിയിടങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയുമാണെന്നും സുസ്ഥിര കൃഷി, നൂതനാശയം, ഗവേഷണം എന്നിവയാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർല. ന്യൂഡൽഹിയിൽ നടന്ന ദ്വിദിന ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗ ദിനം. പ്രധാന വാർത്തകൾ വീണ്ടും. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ

0: ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച കേന്ദ്ര സർക്കാർ. ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. നമ്മളുടെ സമയം ഇവിടെ ഏതാണ്ട്
1: നമ്മുടെ സമയം 7 മണി കഴിഞ്ഞ 45 മിനിറ്റും 41 സെക്കൻഡും ആയിരിക്കുകയാണ്.
0: അപ്പൊ നമ്മളുടെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ
1: കർട്ടൻ ഇങ്ങനെ വീഴാനായിട്ടുള്ള ഒരു സമയം സമാഗതമായിരിക്കുകയാണ് അല്ലേ?
0: ചാലി കർട്ടൻ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്.
1: അതെ അതെ അതെ. അപ്പോ സ്മിതാ ബാലൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ചോദ്യം? ചോദ്യം വന്ന വഴി പറഞ്ഞോളൂ.
0: 1911 ഡിസംബറിലെ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് ജനഗണമന ഒരു പൊതുവേദിയിൽ ആദ്യമായിട്ട് ആലപിച്ചത് എന്നതായിരുന്നു ചോദ്യം.
1: ഓക്കെ,
0: ഉത്തരം വന്നായിരുന്നു.
1: ഉത്തരം നമുക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. നമുക്ക് ധനഞ്ജയ് ദർശൻ കറക്റ്റ് ആൻസർ അയച്ചിരിക്കുന്നു. സെക്കൻഡ് ഡേ ഓഫ് ദ കൊൽക്കത്ത സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് December 27, 1911 എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ശരി, മിടുക്കന്മാരാട്ടോ.
1: മിടുക്കന്മാരാണ്. ചേട്ടനും അനിയനും കൂടെ ഇങ്ങനെ കെട്ടി പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ, ഡി പി ആയിട്ട്. നല്ല രസമായിട്ടുണ്ട്.
0: പിന്നെ നിങ്ങളോടൊന്നും സംസാരിക്കാൻ സാധിച്ചില്ലല്ലോ.
1: അതെ അതെ, എനിക്ക് തോന്നുന്നു അവർക്ക് കോള് കിട്ടാനിട്ടാണ് മെസ്സേജുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കണെന്ന് തോന്നുന്നു. ഭയങ്കര മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളല്ലേ ധനഞ്ജയ് ദർശൻ. നല്ല മാച്ചിങ്.
0: ടീച്ചേഴ്സിന്റെ കണ്ണ് വീണു കേട്ടോ.
1: അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് സ്മിത രാജീവിന്റെ മെസ്സേജ് ആണ് കണ്ണൂരിൽ നിന്ന്. സ്മിതയും കറക്റ്റ് ആൻസർ അയച്ചിരിക്കുന്നു. 1911 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ജനഗണമന ആലപിച്ചത് എന്ന് കറക്റ്റ് ആയിട്ട് സ്മിത രാജീവൻ പറഞ്ഞിരിക്കുന്നു. അതാണ് ഒരു അഭിമാനം. ഞാൻ നോക്കുമ്പോ സ്മിതാ ബാലൻ ഇവിടെ ഇരുന്ന് കോളർ ഇല്ലായെങ്കിലും കോളറൊക്കെ ഇങ്ങനെ വലിച്ചിട്ട്. അടുത്തത് നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജ് അനുവിന്റെയാണ്. അനു കാക്കനാട് എന്നാണ് നമ്മൾ നേരത്തെ വിളിച്ച കോള്. അപ്പോ അനു വളരെ രസകരമായിട്ട് നമുക്ക് ഒരു അമ്മേ 90 വാക്കുകൾ നമുക്ക് അയച്ചിരിക്കുകയാണ്. ഹോമോഫോൺസിന്റെ ഒരു സെറ്റ് ഓഫ് 90 വേർഡ്സ് അനു നമുക്ക് അയച്ചിട്ടുണ്ട്. കാര്യം കോളിലാകുമ്പോൾ ലിമിറ്റേഷൻ ഉണ്ടല്ലോ, നമുക്ക് ആ 1 മിനിറ്റിലല്ലേ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അനു 9-ൽ നിന്ന് 90 ചാടി കടന്നിട്ടുണ്ട് കേട്ടോ. ഉയർന്നുയർന്ന് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ സ്മിതാ ബാലന്റെ ക്വസ്റ്റിനുള്ള ആൻസറും അനുവിന്റെ കയ്യിൽ ഭദ്രമാണ്. ഇനി സ്മിതയ്ക്ക് വേണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് കേട്ടോ. ജനഗണമന വാസ് ഫസ്റ്റ് സംഗ് അറ്റ് ദ കൽക്കട്ട സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓൺ December 27, 1911. ഇനി ഒരു മറു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. അതെ അതെ, അനുവിന്റെ ഉത്തരത്തിൽ നിന്ന് ഞാനൊരു ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് പാടിയത് ആരാണ്? അത് പാടിയിരിക്കുന്നത് സരളാദേവി ചൗധരിയാണ്. അതായത് രവീന്ദ്രനാഥ ടാഗോറിന്റെ നീസാണ്. ആ ഒരു ഗ്രൂപ്പ് ഓഫ് സ്കൂൾ സ്റ്റുഡൻസിന്റെ കൂടെയാണ് അന്ന് ആദ്യമായിട്ട് ജനഗണമന പാടിയത്. സന്തോഷ്, അതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് തന്നിരിക്കുന്നത് അനു കാക്കനാടാണ്. ജിഷ ജോൺസൺ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു 40 സെറ്റ് ഓഫ് വേർഡ്സ് അയച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് മെസ്സേജിലൂടെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അനുവിന്റെ മെസ്സേജ് തന്നെയാണ് അല്ലെ. ഒരു 90 വാക്കുകളാണ് അനു അയച്ചിരിക്കുന്നത്. 9-ൽ നിന്ന് 90 എത്തി. കോളില് ഹയ്യസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ജിഷ ജോൺസൺ തന്നെയാണ് കോളേഴ്സിൽ. ജിഷ ജോൺസൺ 10 എണ്ണം പറഞ്ഞു, അനു 9 എണ്ണം പറഞ്ഞു കോളേഴ്സിൽ. കോളേഴ്സിൽ മെസ്സേജുകളിൽ വന്നതില് ധനഞ്ജയ ദർശൻ 17 വാക്കുകൾ പറഞ്ഞു. അതുപോലെ തന്നെ അനു കോളർ ആയിരുന്നു, പക്ഷെ അതിനുശേഷം കോള് വെച്ചതിന് ശേഷം 90 വാക്കുകൾ ടൈപ്പ് ചെയ്ത് ഇങ്ങടേക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോപികയുടെ അനിയനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗോപിക 8 വാക്കുകളാണ് പറഞ്ഞത്. അതെ അതെ,
0: ജഗന്നാഥൻ

0: ജഗന്നാഥൻ 30 വാക്കുകളുടെ അടുത്തേക്ക് എത്തി. ധനഞ്ജയാണ് നമുക്ക് 17 വാക്കുകൾ എന്നത്. ജിഷ ജോൺസൺ 10 വാക്കുകളാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ കോഡില്
1: പാട്ട് ആർക്ക് കൊടുക്കും?
0: പാട്ട് നമുക്ക് എല്ലാവർക്കും ആയിട്ട് കൊടുക്കാം. കാര്യം മെസ്സേജുകളായിട്ടും കോളുകളായിട്ടും അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം കോളിൽ ഹൈയസ്റ്റ് ജിഷ ജോൺസൺ വന്നു, മെസ്സേജിൽ ഹൈയസ്റ്റ് അനു വന്നു. രണ്ടുപേരും നമ്മുടെ വിന്നേഴ്സ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷെ വിളിച്ചിട്ട് കിട്ടാനിട്ടായിരിക്കാം മെസ്സേജുകളായിട്ട് അയച്ചിരിക്കുന്നത്. കിട്ടാഞ്ഞിട്ടാണ് അപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജുകൾ ഇങ്ങനെ ഘോരഘോരമായിട്ട് അയച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പോ അടുത്ത ഒരു സോങ് എല്ലാവർക്കും വേണ്ടി വിളിച്ച മെസ്സേജുകൾ അയച്ച എല്ലാവർക്കും
1: വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി
0: കേട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട് കേട്ടോ. അപ്പോ അടുത്ത ഒരു പാട്ട് വരുന്നു, ദേവദാസ് മൂവിയിലെയാണ് കേട്ടോ.

0: പ്രിയ സ്നേഹിതരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക് ആണ്. ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിന്റെ സമയം ഏതാണ്ട് തീരാണ്. ഇനി നമുക്ക് അല്പസമയത്തിനകം അപ്ഡേറ്റ്സ് കേൾക്കാം ഫിഫ വേൾഡ് കപ്പിന്റെ. അപ്പൊ ഇതുവരെ നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന ഞാൻ ആർ ജെ സ്മിത ബാലനും ആർ ജെ
1: ശാലിനിയുമാണ്. അങ്ങനെ തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് വിട പറയാനായിട്ടുള്ള സമയമായി. പക്ഷെ 10 മണിക്ക് നമ്മൾ വീണ്ടും തിരിച്ചെത്തും. അരികെയുണ്ടാവും
0: ഞങ്ങൾ. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇനി നമുക്ക് കേൾക്കാം പവർ പ്ലേ എന്ന പ്രോഗ്രാം ആർ ജെ മിഥുനൊപ്പം.
2: ആകാശവാണി ഓർ ആപ് സുൻ രഹേ ഹേ എഫ് എം റെയിൻബോ.
3: World Football Update from the BBC.
4: Hello, I'm Nick Hatton at the BBC Sports Centre with the latest World Cup news. The co-hosts of the USA turned on the style as they began their World Cup campaign with an impressive 4-1 win over Paraguay in Los Angeles, following Balogun scoring twice as the US cruised into a 3-0 halftime lead before Giovanni Reyna wrapped things up in stoppage time. It's their joint biggest World Cup win and the first time they've scored 4 goals at a World Cup. Here's manager Mauricio Pochettino.
5: Always so difficult hosting the World Cup. The expectation, the first 45 minutes, I said, were amazing. I said, difficult to find a team to play like this, no? But yeah, so happy and so proud.
4: Earlier, fellow co-host Canada drew 1-1 against Bosnia in Toronto. The Canada boss, Jesse Marsh, was proud of how his side got back into the game.
6: I feel like I didn't do enough to get them ready for the first half, but then the response that we showed in the second half and maybe some of the messages I gave at halftime helped. But my job, I'm focused so lasered in on just making sure that we can give the country a team to be proud of and that the performances reflect that.
4: Saturday.

0: It sees four matches played. Neymar has been ruled out of Brazil's opener against 2022 surprise semi-finalist Morocco. He's still recovering from a calf injury. There's also Scotland versus Haiti, Qatar against Switzerland, and Australia versus Turkey. Elsewhere, England were victims of a theft of their training equipment ahead of their arrival in Kansas City later. The Football Association is trying to ascertain what was stolen, with balls and boots amongst the items feared to have been taken. It's after vehicles transferring equipment broken into. It's understood two arrests have been made in connection with the episode. And for more World Cup news from the BBC, go to bbc.com/football.
1: World Football Update from the BBC.
2: News Rainbow.
3: നമസ്കാരം, ഞാൻ സ്മിത ബാലൻ. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച കേന്ദ്ര സർക്കാർ ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ ഷിഗല്ല ജാഗ്രത തുടരുന്നു. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോടെത്തി. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു. കരിമ്പുഴ അമ്പലംപാടം കന്നിച്ചാലിൽ മറിയയാണ് മരിച്ചത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിൽ 145 പേരെ അറസ്റ്റ് ചെയ്തു. MDMA-യും മറ്റു മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. ആധാർ സംബന്ധമായ എല്ലാ സേവനങ്ങൾക്കുമായി പോസ്റ്റൽ വകുപ്പ് കൊച്ചി കടവന്ത്ര ഗാന്ധിനഗറിലെ പാർസൽ ഓഫീസിൽ ഈവനിംഗ് കൗണ്ടർ തുറക്കും. ഉദ്ഘാടനം തിങ്കളാഴ്ച. ICC വനിത T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റൺ ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ.
2: ന്യൂസ് റെയിൻബോ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: പവർ പ്ലേ, സ്പോർട്സ് കോംബോ, ഓൾ ദ സ്പോർട്ടിംഗ് ആക്ഷൻ റൈറ്റ് ഹിയർ ഓൺ പവർ പ്ലേ.

ഹേ, ഈ ഒരു ആവേശമാണ് ലോകം മുഴുവൻ, നാട് മുഴുവൻ എന്നല്ല, ലോകം മുഴുവൻ. അതിപ്പോൾ ഏത് കോണ്ടിനെൻ്റ് എടുത്തു കഴിഞ്ഞാൽ, ഏഷ്യ ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, ലാറ്റിൻ അമേരിക്ക ആയിക്കോട്ടെ, വടക്കേ അമേരിക്ക ആയിട്ടെ, തെക്കേ അമേരിക്ക ആയിട്ടെ, അന്റാർട്ടിക്കയിൽ ആരുണ്ടെങ്കിൽ അവരും ആയിക്കോട്ടെ, മൊത്തത്തിൽ അങ്ങോട്ട് ലോകം മുഴുവൻ, ലോകത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഫുട്ബോൾ. അതിൻ്റെ ഈ ഒരു ഭൂമിയിലെ, ഈ ഒരു എർത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ജൈജാന്റിക് ആയിട്ടുള്ള ഷോയ്ക്കുള്ള ആ ഒരു കൊടി അങ്ങ് കയറി മക്കളെ, യു എസ് എ, മെക്സിക്കോ ആൻഡ് കാനഡ മൂന്ന് രാജ്യങ്ങളിലായിട്ട് നടക്കുന്ന ഫിഫ വേൾഡ് കപ്പിന്റെ കൊടി കയറി ആദ്യത്തെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ആവേശമായിട്ടിരിക്കുകയാണ്. ഇന്ന് കട്ട വെയിറ്റിംഗ് ആണ് അവിടെ, ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. രാത്രി എന്ന് പറയാൻ പറ്റുന്നില്ല, പുലർച്ചെ എന്ന് വേണേ പറയാം. 3:30 രാവുകൾ എന്നുള്ളതും ഇനി അങ്ങോട്ടൊരു അർത്ഥമില്ലാതായി മാറുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. രാത്രി ഉണ്ടോ? രാത്രിയൊക്കെ ഉണ്ട്. രാത്രി വല്ല വല്ല വേണമെങ്കിൽ ഉണ്ണാം, പക്ഷെ രാത്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി അങ്ങോട്ട് രാത്രികൾ ഉണ്ടാവില്ല, പകൽ മാത്രം ഒരു പ്രതീതിയായിരിക്കാം മേ ബി. ആൻഡ് നമ്മള് ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ, വിസിൽ അടിച്ചുകൊണ്ട് തന്നെ, ഏറ്റവും എനർജറ്റിക് ആയിട്ട് തന്നെ ഇന്നത്തെ പവർ പ്ലേക്ക് നമ്മൾ കിക്ക് ഓഫ് കൊടുക്കുകയാണ്. കൂടെ ഞാനാണ്, മിഥുനാണ്. യെസ്. Today's power play highlights. പവർ പ്ലേ ഹൈലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഓരോ ആഴ്ചയും നമ്മൾ വന്നിട്ട് കഴിഞ്ഞ ഒരാഴ്ച കാലത്ത് സ്പോർട്സ് ലോകത്ത് എന്ത് തരുന്നു സംഭവിച്ചത്, അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം പറയാന്നുള്ളതായിരുന്നു. ആൻഡ് നമുക്കറിയാം, വേൾഡ് കപ്പിന് കൊടി കയറിയതോടുകൂടി തന്നെ ഹൈലൈറ്റ്സിൽ ഈ നമ്മുടെ ലൈറ്റിൽ, ലൈം ലൈറ്റിൽ കൂടുതലായിട്ട് നിൽക്കുന്ന ഫിഫ വേൾഡ് കപ്പ് തന്നെയായിരിക്കും. പിന്നെ വേണമെങ്കിൽ സൈഡിൽ കൂടെ ഒരു ICC 2020 വേൾഡ് കപ്പ് നടക്കുക. നമ്മൾ കുറച്ച് പറഞ്ഞാൽ കേട്ടോ, നമ്മൾ ആ മൊത്തത്തിൽ ലോകത്തിന്റെ ആവേശം ഫിഫ വേൾഡ് കപ്പിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ICC Women's 2020 വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. കാരണം ഈ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക മാച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നാളെ ഇന്ത്യ പാകിസ്ഥാൻ കളിക്കുന്നുണ്ട്, അത് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഫിഫ വേൾഡ് കപ്പിൽ സോ ഫാർ നമ്മൾ ഇതുവരെയുള്ള മത്സരങ്ങളെല്ലാം തലരും കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും നമുക്കറിയാമെങ്കിൽ പോലും. നമുക്കറിയാം, മെക്സിക്കോ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ോടുകൂടിയാണ് മെക്സിക്കോ സിറ്റിയിൽ ഓപ്പണിംഗ് മാച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ സൗത്ത് കൊറിയയുടെ, ഏഷ്യയുടെ കരുത്തായുള്ള സൗത്ത് കൊറിയ എല്ലാ വേൾഡ് കപ്പിലും വന്നിട്ട് വമ്പന്മാരെയൊക്കെ അടിച്ചിട്ട് പോകുന്ന നമ്മുടെ സൗത്ത് കൊറിയ ഈ പ്രാവശ്യം സൂപ്പർ കളിയായിരുന്നു, 2-1 ചെക്കിയനെ പരാജയപ്പെടുത്തിയത്. മെക്സിക്കോ സൗത്ത് ആഫ്രിക്കയിലും മെക്സിക്കോ ജയിക്കുന്നു, USA ജയിക്കുന്നു. അങ്ങനെ ഹോസ്റ്റ് ആയിട്ടുള്ള 3 കൺട്രീസും അവർ സോളിഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടുണ്ട്. കാനഡയ്ക്ക് ഒരു സമനില കിട്ടി,

എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ യു എസ് എ ആൻഡ് മെക്സിക്കോ രണ്ടുപേരും ജയിച്ചിട്ടുണ്ട്. അതിൽ തന്നെ യു എസ് എ എണ്ണം പറഞ്ഞ ഗോളുകൾ അടിച്ചാണ് ജയിച്ചേക്കുന്നതാണ് ഒരു വ്യത്യാസം വന്നിട്ടുള്ളത്. യെസ്. അപ്പൊ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മാച്ച് പുലർച്ചെ 3:30 വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നാലെ പിന്നാലെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് നടക്കാൻ പോകുന്ന മറ്റ് കളികളുടെ അപ്ഡേറ്റ്, കഴിഞ്ഞ പോയ 4 കളികളെ കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാനുണ്ട്. അതിനൊക്കെ വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് കേട്ടോണ്ടിരിക്കുക. എഫ് എം റെയിൻബോയിൽ ഇത് ഫിഫ വേൾഡ് കപ്പ് സ്പെഷ്യൽ പവർ പ്ലേ ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കൂടെ. ഞാനാണ് മിഥുൻ.

റെഡി ആണോന്നോ? 48 ടീമുകളും 48 പടകളും അങ്ങോട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. മെക്സിക്കോ, USA ആൻഡ് കാനഡ, അങ്ങനെ 3 രാജ്യങ്ങളിൽ ആയിട്ട് നടക്കാൻ പോകുന്ന ഫിഫ വേൾഡ് കപ്പ് ഇനി പറയാൻ പറ്റില്ല, കാരണം ഓൾറെഡി കൊടി കയറിയിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പ്, 4 വർഷം കാത്തിരുന്നാൽ എന്താണ്, ലോകത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഷോ, ഈ ഒരു ഭൂമിയിൽ കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള സ്പോർട്സ് ലോകത്തെ വിസ്മയ കാഴ്ചയായ ഫിഫ വേൾഡ് കപ്പ് 2026 അങ്ങനെ അണ്ടർവേ അല്ലെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് നമുക്ക് ഇന്ന് ബ്രസീൽ വേഴ്സസ് മൊറോക്കോ കളിയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ ഒരു ഹൈലൈറ്റ്. ഇന്നത്തെ എന്ന് പറയുമ്പോൾ ആക്ച്വലി

ഇത് ഇന്നത്തെ അല്ല നാളത്തെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്നത്തെയാണ്, അങ്ങനത്തെ ഒരു ടൈമിങ്ങിലാണല്ലോ ഇപ്പൊ കിടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് ഒന്ന് ഇരുട്ടി അല്ലേ, ഒന്ന് ഇരുട്ടി വെളുക്കാറാവുമ്പോഴത്തേക്കാണ് കളി വരുന്നതെങ്കിൽ പോലും ആ ഒരു കാത്തിരിപ്പ് അതുവരെ ഒക്കെ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ പറയുന്ന ബിഗ് സ്ക്രീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ബിഗ് സ്ക്രീൻ അത്രയും നേരം അതിന് മുമ്പേ ഒന്ന് ഓണാക്കി വെക്കുക, അത്രയും നേരം തൽക്കാലത്തേക്ക് വല്ല സിനിമയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക, അതിനുശേഷം നൈസായിട്ട് അത്രയും നേരം എനിക്ക് സമയമൊക്കെ പോകണ്ടേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒക്കെ എല്ലായിടത്തും ബിഗ് സ്ക്രീനൊക്കെ റെഡിയാണ്. നാട് മുഴുവൻ ഫിഫ വേൾഡ് കപ്പിന്റെ ആഘോഷത്തിലായിരുന്നു. അപ്പൊ പരാതി അങ്ങ് മാറി കിട്ടി, ഈ പ്രാവശ്യം ഫിഫ വേൾഡ് കപ്പിന് ഓളം പോരാ ഓളം പോരാ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മാക്സിമം ഓളാണ് എല്ലായിടത്തും ഉള്ളത്. ആൻഡ് ബാക്ക് ടു നമുക്ക് ഇന്നത്തെ മത്സരങ്ങളിലേക്ക് വരാം. നോക്കിയാൽ നമുക്കറിയാം പുലർച്ചെ 12:30 ഖത്തർ വേഴ്സസ് സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, അപ്പോ ഈ ഖത്തറിലെ കളി വരുമ്പോൾ നമ്മൾ അവിടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം മലയാളി താരമായിട്ടുള്ള കണ്ണൂർ സ്വദേശിയായിട്ടുള്ള തഹസീൻ മുഹമ്മദ് ജംഷിദി കളിക്കുമോ എന്നുള്ളതാണ്. സോ നമ്മൾ അതിനു വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഒരു മലയാളി അവിടെ പോയിട്ട് വേൾഡ് കപ്പ് കളിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൈഡായിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതിനുവേണ്ടിയാണ് വേൾഡ് കപ്പ്. നമ്മൾ ഇന്നത്തെ ഒരു മത്സരത്തിലെ ആദ്യത്തെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഖത്തർ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവരുടെ നാട്ടിൽ നടന്ന വേൾഡ് കപ്പിലായിരുന്നു 3 കളി കളിച്ച് 3 തോറ്റു. അങ്ങനെയാണ് കഴിഞ്ഞ സീസണെങ്കിൽ ഈ പ്രാവശ്യം അതൊക്കെ മറച്ചുകൊണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നല്ലൊരു പ്രകടനത്തിനാണ് ഖത്തർ താല്പര്യപ്പെടുന്നത്. ആൻഡ് സ്വിറ്റ്സർലൻഡ് ഓൾസോ അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് അവർ എക്സ്പെക്ട് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് 3:30 ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. ആൻഡ് ആദ്യം മൊറോക്കോനെ കുറിച്ച് പറഞ്ഞാൽ മൊറോക്കോ നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിൽ എന്താണ് തങ്ങളുടെ ശക്തി എന്ന് അവർ തെളിയിച്ചതാണ്. ഓൾറെഡി പ്രൂവ്ഡ് ആണ് അവരുടെ പ്ലേയേഴ്സ്. നമുക്കറിയാം ഹക്കീമി അവിടെയുണ്ട്, ഡൈസ് അവിടെയുണ്ട്, ഇവരൊക്കെ തന്നെയാണ് അവിടെ പ്രതീക്ഷ. പക്ഷേ ചെറിയ പരിക്കും കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങൾക്ക് അവർക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. 2023 സമയത്ത് ഫ്രണ്ട്ലി കളിച്ച സമയത്ത് മൊറോക്കോ ആണ് ജയിച്ചത് എന്നുള്ളത് മൊറോക്കോയുടെ കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു കാര്യമാണ്. എന്നാൽ ബ്രസീൽ, നമുക്കറിയാം ബ്രസീൽ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വികാരമാണ്. നമ്മുടെ നാട്ടിൽ ബ്രസീൽ ആരാധകർ എസ്പെഷ്യലി കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം അവർക്കൊരു ചെറിയൊരു വിഷമവും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് അവരുടെ പുതിയ കോച്ച് ആയിട്ടുള്ള, നമുക്കറിയാം റയൽ മാഡ്രിഡിന് 3 വേൾഡ് കപ്പ് എടുത്തു കൊടുത്ത, വേൾഡ് കപ്പ് പോട്ടെ നമ്മുടെ സ്വന്തം ചാമ്പ്യൻസ് ലീഗ് എടുത്തു കൊടുത്തിട്ടുള്ള, അതുപോലെ തന്നെ എ സി മിലാനു വേണ്ടിയിട്ട് 2 യുവ ചാമ്പ്യൻസ് ലീഗ് കൊടുത്തിട്ടുള്ള, സമ്മാനിച്ചിട്ടുള്ള കാർലോ അഞ്ചലോട്ടിയുടെ ടീമാണ് ഈ പരിശീലകൻ വന്നതിന് ശേഷം വേൾഡ് കപ്പിന്റെ ക്വാളിഫൈയിങ് റൗണ്ട്സിൽ ചെറുതായിട്ടൊക്കെ തപ്പിത്തടഞ്ഞെങ്കിലും പിന്നീട് അവസാന ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ടീം സെറ്റാണ്. ആൻഡ് നെയ്മർ കളിക്കില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തിയാഗോ ആയിരിക്കും ഒരു സ്ട്രൈക്കറായിട്ട് ബ്രസീലിന് വരാൻ പറ്റുക. ഒപ്പം തന്നെ തിയാഗോയുടെ പുറകിൽ തന്നെ നമുക്കറിയാം ലുക്കാസ് പക്കേറ്റ അവിടെ ഉണ്ടാവും, അതുപോലെ മത്തേയൂസ് ക്യൂഞ്ഞ പുള്ളി അവിടെ കളിക്കുന്നുണ്ടാവും തൊട്ട് പുറകിലായിട്ട്. വിങ്ങേഴ്സായിട്ട് വിനീഷ്യസ് ആൻഡ് റഫീഞ്ഞ അവിടെ ഉണ്ടാവും. ആൻഡ് മിഡ്ഫീൽഡിലേക്ക് വന്നാൽ നമുക്കറിയാം ഗുംരാഷ് അവിടെയുണ്ട്, കസീമിഴോ ഉണ്ട്, അലീസൺ ഗോൾ കീപ്പറായിട്ട് വരാനുള്ള സാധ്യതകളൊക്കെയാണ് കാണുന്നത്. സോ ഏതായാലും നമുക്ക് ബ്രസീൽ വേഴ്സസ് മൊറോക്കോ പോരാട്ടം അത് വെറും ഒരു പോരാട്ടം ആയിരിക്കില്ല, ഒരു തീപാർന്ന പോരാട്ടം തന്നെയെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബ്രസീൽ എന്തായാലും ഈ പ്രാവശ്യം കപ്പടിക്കും എന്ന് ഉറപ്പിച്ച് തന്നെയുള്ള ഒരു കരുത്ത് അവരുടെ ടീമിൽ എടുത്തു പറയാനുള്ള ഒരു പ്രശ്നമായിട്ട് നെയ്മറിന്റെ അവിടെ കാണുന്നില്ല, അല്ലെങ്കിൽ നെയ്മറിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ നെയ്മറിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവോ എന്നുള്ളതാണ്. അതിനാൽ ടീമിലുണ്ട് ബട്ട് ആദ്യത്തെ മത്സരങ്ങളിൽ ഉണ്ടാവില്ല എന്നുള്ള. സോ ഇന്ന് 3:30 ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. ആൻഡ് അതാണ് നമുക്ക് മൊത്തം നോക്കിയാൽ പറയാനായിട്ടുള്ളത്. സോ ഏതായാലും ആ ഒരു പരിശീലകന്റെ ഒരു കരുത്തും കൂടെ ചേരുന്നതുകൊണ്ട് തന്നെ ബ്രസീൽ ഇപ്രാവശ്യം സ്ട്രോങ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ആൻഡ് രാവിലെ 6:30 ഹെയ്ത്തി ആൻഡ് സ്കോട്ട്ലാൻഡുമായിട്ടുള്ള കളി നടക്കാനായിട്ട് പോകുന്നുണ്ട്. 6:30 ഉറങ്ങി എണീറ്റ് വന്നിട്ട് ഹെയ്ത്തി ആൻഡ് സ്കോട്ട്ലാൻഡ് കളിക്കുന്നുണ്ട്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള താരമാണ് ഹെയ്ത്തിനെ ലീഡ് ചെയ്യുന്നുള്ള നമുക്കറിയാം നസോൺ അദ്ദേഹം ആണ് അവരെ ലീഡ് ചെയ്യുന്നത്. ആൻഡ് ഗ്രൂപ്പ് ഡിയില് ഓസ്ട്രേലിയ വേഴ്സസ് ടർക്കി ആൻഡ് രാവിലെ 9:30 നാളെ രാവിലെ 9:30. ആൻഡ് നാളെ തന്നെ രാത്രി 10:30 മറ്റൊരു മികച്ച ടീമിന്റെ ഒരു കിടിലൻ പോരാട്ടത്തിന് നമ്മൾ കാത്തിരിക്കുന്നു. ഇറ്റ്സ് ഡോയ്ച്ച്ലാൻഡ് ജർമ്മനി, ജർമ്മനി വേഴ്സസ് കുറാസോ. അപ്പൊ നമ്മൾ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് രാത്രി 10:30. സോ ഇതാണ് നിയർ ഫ്യൂച്ചർ എന്ന് വേണമെങ്കിൽ പറയാം, തൊട്ടടുത്ത് നടക്കാനിരിക്കുന്ന മാച്ചിന്റെ ഒരു പ്രിവ്യൂ ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം നഗ്ലിസ്മാന്റെ ജർമ്മനി ഹൈ പ്രസിംഗ് ഗെയിം കാഴ്ചവെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ജർമ്മൻ ടീമിനെയാണ് നമുക്കിപ്പോ കാണാനായിട്ട് സാധിക്കുന്നത്. ജോഷ്വ കിമ്മിച്ച് ഉൾപ്പെടെയുള്ള റിറ്റ്സ് ജുമിയ
മുസിയാല സഖ്യം ഒക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ജർമ്മനിയുടെ കളി കാണാനും നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പം തന്നെ പ്രധാനമായിട്ടും നാളെ ഇന്ന് പുലർച്ചെ ബ്രസീലിൻ്റെ കളി, അതുപോലെ രാത്രി ജർമ്മനിയുടെ കളിയും, ഈ രണ്ട് കളികളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ത്രില്ലടിപ്പിക്കാനായിട്ട് പോകുന്ന കളികൾ. അറ്റ് ദ സെയിം ടൈം തന്നെ മറ്റ് കഴിഞ്ഞ കളികളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് ഫിഫ വേൾഡ് കപ്പ് സ്പെഷ്യൽ പവർ പ്ലേ ആണ് കേട്ടു.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: Rainbow FM presents Try Under Waves. Try Under Waves.
2: Let's play football.
1: FIFA World Cup 2026 updates. പതിനാലാം തീയതി പുലർച്ചെ 12:30 ഖത്തർ വേഴ്സസ് സ്വിറ്റ്സർലാൻഡ്. ഗ്രൂപ്പ് സിയിൽ കാത്തിരിക്കുന്ന പോരാട്ടം പുലർച്ചെ 3:30 ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. രാവിലെ 6:30 ഹെയ്ത്തി വേഴ്സസ് സ്കോട്ട്ലൻഡ്. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

ആ മാലോകരെല്ലാം ഇനി ട്രയാൻഡോടെ പുറകെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി രാത്രികൾ കുറവാണ്, രാത്രികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവ് തന്നെയായിരിക്കും. ഫിഫ

അങ്ങനെ ഏറ്റവും ആവേശത്തോടു കൂടി കിക്ക് ഓഫ് തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസത്തെ മാച്ചിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം. FM Rainbow 107.5 ഫ്രീക്വൻസിയിൽ കേൾക്കുന്നത് പവർ പ്ലേ ആണ്. പവർ പ്ലേയില് ഇന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ആഴ്ചകളിലും ദിവസങ്ങളിലൊക്കെ ഫിഫ വേൾഡ് കപ്പ് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. സോ ഇന്ന് പവർ പ്ലേ നമ്മൾ കളറാക്കിയിരിക്കുന്നത് ഫിഫ മാത്രമാണ്, ഫിഫ വേൾഡ് കപ്പിനെ കൊണ്ടിട്ടാണ്. പിന്നെ കുറച്ച് ചെറിയ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് ഇന്ന് രാത്രി നമ്മൾ പറഞ്ഞിരുന്നു, പ്രിവ്യൂ പോലെ പറഞ്ഞു, ബ്രസീൽ വേഴ്സസ് മൊറോക്കോ പുലർച്ചെ 3:30 സമയം മറക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ്ട. 12:30 10:30 6:30 വെളുപ്പിന് 3:30 ആണ്, അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. ആൻഡ് രാത്രി നാളെ രാത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ 10:30 ജർമ്മനി വേഴ്സസ് ക്രോസോ. ആൻഡ് ഈ ലോകത്തിൽ ഏറ്റവും കുഞ്ഞൻ കൺട്രി ആയിട്ട് വന്നിട്ടുള്ള, ഏറ്റവും ക്വാളിഫൈ ആവുന്ന ഏറ്റവും കുഞ്ഞൻ കൺട്രി ആയിട്ടുള്ള കുറോസോ ആയിട്ടുള്ള കളിയാണ് 10:30. ഈ രണ്ട് കളികളാണ് പ്രധാനമായിട്ടും നടക്കാനുള്ളത് എന്ന് പറഞ്ഞു. ഇനി നടന്ന കളിയെക്കുറിച്ച് പറയണ്ടേ? അതായത് നമ്മൾ പവർ പ്ലേയില് സ്പോർട്സ് ലോകത്തെ നടന്ന കാര്യങ്ങൾ, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം പറയുന്നുണ്ട്. സോ ഇനി നമുക്ക് നേരെ ഫ്യൂച്ചറിൽ നിന്ന് നേരെ പതുക്കെ പാസ്റ്റിലേക്ക് പോകാം. പാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വേൾഡ് കപ്പിന്റെ ഈ ഒരു 23-ാമത്തെ എഡീഷൻ, അതായത് ചരിത്രമായി മാറിയ പുതിയ വേൾഡ് കപ്പ്, 48 ടീമുകൾ എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. സോ ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു വേൾഡ് കപ്പ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അതിൽ മെക്സിക്കോ സിറ്റിയിൽ വെച്ചിട്ട് ആദ്യ മത്സരം, ഉദ്ഘാടന മത്സരം അവിടെ സംഭവിക്കുന്നു. ഇറ്റ്സ് മെക്സിക്കോ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. ആൻഡ് നമുക്കറിയാം ഇതിനു മുമ്പ് എവിടെയോ ഇവരെ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, തീർച്ചയായിട്ടും. 2010 സൗത്ത് ആഫ്രിക്കയിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ജോഹന്നസ്ബർഗിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ തന്നെയാണ് കളിച്ചത്, അതാണ് ഇവർ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പോൾ ഏതായാലും 16 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു കളി, അത് 1-1 അന്ന് ആ കളി വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഒരു പുതിയ ഒരു വേർഷനിൽ, അല്ലെ, പുതിയ പുതുക്കിയൊരു വേർഷനിൽ മാച്ച് വന്നു, മെക്സിക്കോ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. ആൻഡ് അതിൻ്റെ റിസൾട്ട് വന്നിട്ട് എങ്ങനെയായിരുന്നു എന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. സോ അതിനെ നമ്മളൊന്നും കൂടെ ഓർത്തെടുക്കുന്നേ ഉള്ളൂ, എല്ലാവർക്കും അറിയാം, നമ്മളെ ഫുട്ബോൾ പ്രേമികളായിക്കോട്ടെ എല്ലാവരും ഇത് ഫോളോ ചെയ്യുന്നതാണ്. പക്ഷേ ഒരിക്കൽ കൂടി നമ്മളൊരു ഷോയിലൂടെ അത് ഓർമ്മിക്കുന്നു, ഒന്നും കൂടെ ഓർത്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മെക്സിക്കോ 2 സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒന്നും അടിക്കാൻ പറ്റിയില്ല. ആൻഡ് ഈ കളിയിലെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ റെഡ് കാർഡ് കൊണ്ടൊരു ആറാട്ടായിരുന്നു. 2022 ഖത്തർ വേൾഡ് കപ്പിൽ ആകെ കൂടി 4 റെഡ് കാർഡ് പുറത്തെടുക്കാൻ പറ്റിയെങ്കിൽ ഇവിടെ ഈ കളിയിൽ തന്നെ 3 റെഡ് കാർഡ് എടുത്തു എന്നുള്ളത് തന്നെയാണ്. സോ ആ റെഡ് കാർഡിന്റെ ഒരു കളിയാണ്. സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇരിക്കട്ടെ 2, ആൻഡ് മെക്സിക്കോക്ക് ഇരിക്കട്ടെ 1. ഗോള് പോലും അത്ര വീണില്ല, പക്ഷെ അവിടെ റെഡ് കാർഡിന്റെ ഒരു പവർ ആയിരുന്നു. ആൻഡ് ഈ കളി എന്ന് പറയുന്നത് ആദ്യത്തെ കളി തന്നെയാണല്ലോ, അപ്പൊ ആദ്യത്തെ കളിയിൽ ആദ്യ ഗോള് വീഴുമല്ലോ, അപ്പൊ ആ ഒരു ഗോളിന് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കും. കാരണം എന്തിൻ്റെ ഒരു തുടക്കം, ഫസ്റ്റ് എന്ന് പറയുന്നത് അതിനൊരു സ്പെഷ്യൽ അട്രാക്ഷൻ ഉണ്ട്. സോ നമുക്ക് ആ ഒരു ഗോൾ നിമിഷങ്ങളിലേക്ക് ഒന്ന് പോയാലോ. ആ ഗോള് വീണുമ്പോ പിന്നെ തീർച്ചയായിട്ടും ആ സ്ഥലം അങ്ങോട്ട് ഷെയ്ക്ക് ചെയ്യുക എന്ന് പറഞ്ഞ ആ ഒരു കമന്ററി, അത് ഭയങ്കര നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു പുളകം കൊള്ളുന്ന ഒരു ഫീലാണ് ശരിക്കും. ആ ഒരു ഗോള് വീഴുമ്പോൾ ആ മെക്സിക്കോ സിറ്റിയിൽ ഉണ്ടാവുന്ന ആ ഒരു തരംഗം എന്താണ് എന്ന് ആലോചിച്ച് നോക്കുക. അതൊക്കെ നമുക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള വേൾഡ് കപ്പ് വേദികളിൽ പോയിരുന്നിട്ട് ഇതുപോലെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടുന്നതെന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ്. സ്വന്തം നാട്ടിൽ സ്വന്തം ടീം അവിടെ നിറഞ്ഞു നിൽക്കുന്ന കാണികളെ സാക്ഷിയാക്കി ഗോൾ സ്കോർ ചെയ്യുമ്പോൾ അപ്പോൾ കിട്ടുന്ന ഒരു ഒരു ഫീൽ എന്താണെന്നുള്ളത് അനുഭവിച്ച് തന്നെ അറിയണം. സോ അതാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത്. ആൻഡ് മെക്സിക്കോ ആൻഡ് സൗത്ത് ആഫ്രിക്ക ആദ്യ കളി ഇങ്ങനെയാണ് റിസൾട്ട് വന്നതെങ്കിൽ അതിനുശേഷം നമ്മൾ അന്ന് തന്നെ പുലർച്ചെ ഒരു കളി കാണുകയുണ്ടായി, സൗത്ത് കൊറിയ വേഴ്സസ് ചെക്കിയ, ചെക്ക് റിപ്പബ്ലിക് എന്ന് പണ്ട് പറഞ്ഞു, ഇപ്പൊ നമ്മൾ ചെക്കിയ എന്ന് പറയും. ആൻഡ് ചെക്കിയ നമുക്കറിയാം, ചെക്കിയ ഒരു ഗോള് അടിക്കാനായിട്ട് സാധിച്ചെങ്കിൽ സൗത്ത് കൊറിയ 2 കൊടുത്തു. നമുക്കറിയാം സൗത്ത് കൊറിയ എപ്പോഴും, സൗത്ത് കൊറിയ ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും അവരെ ഒരു കാലത്തും ആരും എഴുതി തള്ളിയേക്കരുത്. കാരണം അവരുടെ കളി നല്ല രസമായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ സൗത്ത് ആഫ്രിക്ക ആൻഡ് ഈ മെക്സിക്കോ കളിയേക്കാനും നമ്മൾ സൗത്ത് കൊറിയന്റെ കളി നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു, നല്ല വാശിയായിരുന്നു. അവരെ ആ ഒരു ബോളിന്റെ ആ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഒഴുക്ക് തന്നെ കണ്ടിരിക്കുക, ഒരു രസമായിരുന്നു. സെക്കൻഡ് ഹാഫിലായിരുന്നു ഗോളുകളെല്ലാം വീണ്ടുണ്ടായിരുന്നത്. ഹാങ് ബോയിങ്ങിലൂടെയാണ് 67-ാം മിനിറ്റിൽ സൗത്ത് കൊറിയ ലക്ഷ്യം കാണുന്നതെങ്കിൽ അതിനു മുമ്പേ തന്നെ ചെക്കിയാണ് ആദ്യ സ്കോർ ചെയ്യുന്നത് ക്രീച്ചിയിലൂടെ.
ക്രിച്ചി 59-ാം മിനിറ്റില് സൗത്ത് ചെക്കിയയ്ക്ക് ലീഡ് കൊടുക്കുന്നു. എന്നാൽ ഒരു 8 മിനിറ്റുകൾക്ക് ശേഷം മാത്രം സൗത്ത് കൊറിയ തിരിച്ചടിക്കുകയാണ്. ആൻഡ് 80-ാം മിനിറ്റില് ഹ്യൂങ് ഗ്യൂലൂടെ 80-ാം മിനിറ്റില് ഗോൾ അടിച്ചുകൊണ്ട് അവിടെ കളി അങ്ങ്

സീലിയാണ്. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ഹാഫിൽ ചെക്ക് ചെയ്യേണ്ട കുറെ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു സൗത്ത് കൊറിയൻ ഡോമിനേഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ മാച്ചിന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. ആൻഡ് ഇതാണ് ആദ്യത്തെ രണ്ട് കളികളെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ ബിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഗ്രൂപ്പ് എയിൽ രണ്ട് കളികളാണ് നമ്മൾ പറഞ്ഞത്, മെക്സിക്കോ ആൻഡ് സൗത്ത് ആഫ്രിക്ക ആൻഡ് ദെൻ സൗത്ത് കൊറിയ ആൻഡ് ചെക്കിയ. ആൻഡ് നമ്മൾ കമ്മിങ് ടു ഗ്രൂപ്പ് ബിയിലേക്ക് വരികയാണെങ്കിൽ കാനഡ വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന ആൻഡ് പിന്നെ നടന്നത് USA ആൻഡ് പരാഗ്വേ. ഈ കളികളാണ് നടന്നത്. അതിൽ കാനഡ അവർ ഹോസ്റ്റ് നേഷൻ ആണ്. അപ്പോൾ അത് നമുക്കറിയാം മെക്സിക്കോ ഹോസ്റ്റ് ആയത്, അവർ ജയിച്ചു, കാനഡ വന്നു. പിന്നെ കാനഡയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വേൾഡ് കപ്പിന് വന്നിട്ട് തോക്കാതെ തുടങ്ങി എന്നുള്ളതാണ് അവിടെ കാനഡയുടെ ഒരു ഒരു കാര്യമായിട്ട് എടുത്തു പറയാനുള്ളത്. കാരണം ഫിഫ വേൾഡ് കപ്പിൽ അവർ കളിക്കുമ്പോൾ അവർക്ക് തോറ്റു തുടങ്ങാനുള്ള വിധി അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. സോ നമുക്കറിയാം ആദ്യം 21-ാം മിനിറ്റിൽ ബോസ്നിയാണ് സ്കോർ ചെയ്യുന്നത്. കളം നിറഞ്ഞ് ആദ്യം മുതലേ കാനഡ കളിക്കുന്നുണ്ട്. പല ടീമുകളും അങ്ങനെയാണ് കളം നിറഞ്ഞ് കളിക്കും, പക്ഷെ ഗോള് വീഴില്ലായിരുന്നു. പക്ഷെ അങ്ങനെ പോയപ്പോൾ കിട്ടിയ അവസരം മുതലാക്കുന്ന ടീമുകൾ, അങ്ങനെ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഒരുപാട് ടീമുകളുണ്ടല്ലോ, പതുങ്ങിയിരുന്നിട്ട് ഒരവസരം കിട്ടുമ്പോൾ അത് സ്കോർ ചെയ്യുക, എന്നിട്ട് ആ ഒരു സ്കോറിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് കളി മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെ ഒരു ഡിഫൻസ് ആയിട്ടുള്ള ശൈലിയിൽ കളിക്കുന്ന ടീമുണ്ട്. അങ്ങനെ ഇപ്പോൾ നോക്കിയ ബോസ്നിയ അപ്പോൾ അങ്ങനെയായിരുന്നു. കാരണം കിട്ടിയ ഒരു അവസരം അത് മാക്സിമം പ്രയോജനപ്പെടുത്തി. ലൂക്കിച്ചിലൂടെ 21-ാം മിനിറ്റിൽ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന അവിടെ 21-ാം മിനിറ്റിൽ ലീഡ് ചെയ്യുന്നു. ആൻഡ് കാനഡ അത് 78-ാമത്തെ മിനിറ്റിലാണ് മടങ്ങുന്നത്. സോ അതുകൊണ്ട് തന്നെ കാനഡയ്ക്ക് ഈ വേൾഡ് കപ്പിലെ നല്ലൊരു തുടക്കം തന്നെയാണ് പറയാൻ. സമനില ആണെങ്കിൽ പോലും, കാരണം ഇതിനു മുന്നേ ഉള്ള ചരിത്രത്തിൽ അവർ തോറ്റു തുടങ്ങുന്ന കാനഡ ഇത് സമനില പിടിച്ചു തുടങ്ങി എന്നുള്ള. പിന്നെ വന്നപ്പോൾ USAയിലേക്ക് വന്നു കഴിഞ്ഞാൽ USA അവിടെയാണ് നമ്മൾ ഗോളുകളുടെ ഒരു മഴ കണ്ട ഒരു മത്സരം നമ്മളെ കാണാൻ സാധിച്ചത്. പരഗ്വേ പരഗ്വേ ഒരു ഗോള് മാത്രമാണ് അവർക്ക് മടക്കാൻ സാധിച്ചത്. 4 ഗോളുകളാണ് അടിച്ചത്. അതിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ 3 ഗോളുകൾ അവിടെ വീഴുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 2 ഗോളുകൾ പിന്നെ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. ആദ്യത്തെ 3-0 ഫസ്റ്റ് ഹാഫ് പിരിയുന്നത്. അപ്പോൾ ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത് പരാഗ്വേയുടെ ഒരു താരത്തിന്റെ ഡിഫ്ലക്ഷനിലൂടെയാണ് അത് സംഭവിക്കുന്നത്. സെൽഫ് ഗോളാണ് വരുന്നത്, പക്ഷെ അതൊരു നല്ലൊരു ഷോട്ട് കൂടിയായിരുന്നു. ഓക്കെ, അതിനുശേഷമാണ് ബലോഗന്റെ ഇരട്ട ഗോളിലൂടെയാണ് USA അവിടെ 31-ാം മിനിറ്റിലും അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിന്റെ ഇഞ്ചുറി ടൈമിലും കൂടെ കയറിയിട്ടാണ് 2 ഗോളുകൾ അവിടെ വരുന്നത്. സോ ബലോഗന്റെ ആ ഒരു ഇരട്ട ഗോളുകളാണ് USAയുടെ കരുത്തായിട്ടുള്ളത്. സോ നമുക്കറിയാം ഇതുവരെയുള്ള മാച്ചുകൾ, ഈ 4 മാച്ചുകളെ കഴിഞ്ഞിട്ടുള്ള എങ്കിൽ പോലും ഒക്കെ തന്നെയും ഇപ്പോഴുള്ള ഒരു സ്റ്റാറ്റിക്സ് വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും അവർ തന്നെയാണല്ലോ ഇപ്പോൾ ബലോഗൻ തന്നെയാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്ന സ്കോററായിട്ട് നിൽക്കുന്നത്. സോ അത് തന്നെ USA പരാഗ്വേനെ ഒരു തരത്തിലും ഒരു രക്ഷയുമില്ലാത്ത രീതിയിൽ തകർത്ത് കളഞ്ഞ ഒരു കളിയായിരുന്നു. ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു USAയുടെ ഗോളിൻ്റെ കാര്യത്തിലാണെങ്കിലും. സോ ഇത്രയും 3 ഹോസ്റ്റ് നേഷൻസും ഏറ്റവും നല്ല ഒരു സ്റ്റാർട്ടാണ് ഈ വേൾഡ് കപ്പിൽ എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇന്ന് രാത്രിയിൽ എന്താണ് സംഭവിക്കാൻ പോകണമെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ. ഖത്തറും സ്വിറ്റ്സർലാൻഡും കളി, ബ്രസീലും മൊറോക്കോയും കളി. അപ്പോൾ ഇന്ന് പുലർച്ചെയും അതുപോലെ തന്നെ നാളെ എന്ന് വേണമെങ്കിൽ പറയാം, നാളെ പുലർച്ചെ തൊട്ട് നാളെ രാത്രി തൊട്ട് അങ്ങോട്ട് കളികളുടെ ഒരു മേളമാണ്. സോ അതിൻ്റെ ഒരു പ്രിവ്യൂ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പവർ പ്ലേയിൽ സ്പോർട്സ് ലോകത്ത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോർ ദാറ്റ് ജസ്റ്റ് സ്റ്റേ ട്യൂൺ ടു FM റെയിൻബോ, മ്യൂസിക്കലി യോഴ്സ്.

0: ton of the good vibes. This is Rainbow from Kochi 107.5. Musically yours.
1: Rainbow FM presents Try and Dub Waves. Try and Dub Waves.
2: Let's play football.
1: FIFA World Cup 2026 updates. It is the World Cup time. 14th പുലർച്ചെ 12:30 ഖത്തർ വേഴ്സസ് സ്വിറ്റ്സർലാൻഡ്. ഗ്രൂപ്പ് സിയിൽ കാത്തിരിക്കുന്ന പോരാട്ടം പുലർച്ചെ 3:30 ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. രാവിലെ 6:30 ഹെയ്ത്തി വേഴ്സസ് സ്കോട്ട്ലൻഡ്. പെയിന്റിംഗ് ദ എയർവേവ്സ് വിത്ത് ദി കളേഴ്സ് ഓഫ് ഫുട്ബോൾ. എഫ് എം റെയിൻബോ ജോയിൻസ് ദി സെലിബ്രേഷൻസ് ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026.

നോക്കി നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 3:30 വേണ്ടി ബ്രസീൽ ആരാധകർ എസ്പെഷ്യലി, ആൻഡ് മാത്രമല്ല ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഫുട്ബോളിന്റെ മാച്ചുകൾ, അതായത് എസ്പെഷ്യലി വേൾഡ് കപ്പൊക്കെ ഒരു മാച്ച് പോലും ബാക്കി വെക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. സോ അവരെ സംബന്ധിച്ചു ബ്രസീലിന്റെയൊക്കെ ഒരു കളി വരുമ്പോഴത്തേക്ക് എസ്പെഷ്യലി മൊറോക്കോ പോലത്തെ ഒരു നല്ലൊരു സ്ട്രോങ് സൈഡ് ആയിട്ടുള്ള ഒരു മാച്ചാണ് നടക്കാൻ പോകുന്നത്. സോ ബ്രസീൽ വേഴ്സസ് മൊറോക്കോ 3:30 പുലർച്ചെ ഇന്ന് എന്ന് പറയാൻ പറ്റില്ല, ടെക്നിക്കലി അത് നാളെ പുലർച്ചെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഫിഫ വേൾഡ് കപ്പ് സ്പെഷ്യൽ പവർ പ്ലേ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് കഴിഞ്ഞ മത്സരങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഉടനെ ഇന്നും നാളെയൊക്കെ ആയിട്ട്, നാളെ എന്ന് വേണമെങ്കിൽ പറയാം, നാളെ നടക്കുന്ന മാച്ചിനെ കുറിച്ച് നമ്മൾ അങ്ങ് പറഞ്ഞ് പോയിക്കൊണ്ടിരുന്ന ഏകദേശം ഒന്നും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ഇന്ന് പവർ പ്ലേ ഫിഫ വേൾഡ് കപ്പിന്റെ കാര്യം മാത്രമേ നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിൽ

അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ നമ്മുടെ നാട്ടിൽ പരിസര പ്രദേശങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. സോ അത് സ്പോർട്സ് ലോകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിൽ മുങ്ങിപ്പോവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് വനിതാ 2020 വേൾഡ് കപ്പ്. അതിൽ നാളെ നമ്മളുടെ ഇന്ത്യ പാകിസ്ഥാൻ ഗ്ലാമർ പോരാട്ടം നടക്കാനായിട്ട് പോകണം, രാത്രി 7 മണിക്ക് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ. സോ ഏതായാലും നമുക്ക് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ കളി എന്തായാലും കാണാം. തീർച്ചയായിട്ടും നമ്മൾക്ക് ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നുണ്ടെങ്കിൽ ഇത് അതിന് മുന്നെയാണ് നടക്കുന്നത്. സോ 10:30 ജർമ്മനി വേഴ്സസ് ക്രൊയേഷ്യ മാച്ച് നടക്കാൻ പോകുന്നു. സോ ഏകദേശം ഈ ഒരു കളിയുടെ ഒരു തീരാറൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ഫിഫ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യും. സോ അതായാലും അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്യാവുന്നതാണെങ്കിൽ പോലും വേൾഡ് കപ്പിന്റെ ആരവങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും എല്ലാ കണ്ണുകളും അവിടെ തന്നെയായിരിക്കും. ഈ 3 രാജ്യങ്ങളിലായിട്ടുള്ള 16 ഹോസ്റ്റ് സിറ്റീസിൽ വെച്ചിട്ട് നടക്കുന്ന ഈ ഒരു ഫിഫ വേൾഡ് കപ്പ്, ഏറ്റവും വലിയ എക്സ്പാൻഡ് ആയിട്ടുള്ള വേൾഡ് കപ്പ്, ഈ ഒരു ഭൂമിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വേൾഡ് കപ്പിന്റെ വിശേഷങ്ങൾക്കൊപ്പം തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം, ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റണിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രതീക്ഷയായിട്ട് ഉണ്ടായിരുന്ന ഏക ഒരു പോരാളിയായിട്ട് നമ്മുടെ PV Sindhu ഉണ്ടായിരുന്നു. PV Sindhuവിന്റെ മാച്ച് ഉണ്ടായിരുന്നു. സോ ആ ഒരു മാച്ച് ഇന്നായിരുന്നു. അതിൽ PV Sindhu സെമി ഫൈനലിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അക്കാന യമാഗുച്ചി എന്ന സ്ഥിരമായിട്ട് വെല്ലുവിളി ഉയർത്തുന്ന താരം തന്നെയാണ്, ജാപ്പനീസ് താരമാണ്. യമാഗുച്ചിയുടെ മുന്നിലാണ് 22-20, 21-12 PV Sindhu അടിയറവ് പറഞ്ഞു. ഞാൻ വൺസ് എഗെയിൻ, നമുക്കറിയാം PV Sindhu എപ്പോഴും ഒരു ക്വാർട്ടർ സെമി ഫൈനലിൽ വന്നിട്ട് കാലിടുന്നു, കുറെ കാലമായിട്ട് അങ്ങനെയാണെങ്കിലും വീണ്ടും ഒരു ശക്തമായിട്ടുള്ള ഒരു മികച്ച ഒരു പെർഫോമൻസ് ഈ ഒരു ടൂർണമെന്റിൽ സോ ഫാർ സെമി ഫൈനൽ വരെ കാഴ്ചവെച്ചെങ്കിലും നമുക്കൊരു നല്ല കൈയടി കൊടുക്കാം. സോ അടുത്ത ടൂർണമെന്റുകളിൽ PV Sindhu അതിശക്തമായിട്ട് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങളുടെ ടീമുകൾക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ കൊടുക്കാതെ, ബ്രസീൽ ആയിക്കോട്ടെ, അർജന്റീന ആയിക്കോട്ടെ, പോർച്ചുഗൽ ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, എല്ലാവരുടെ ടീമുകൾ ആദ്യ ഗ്രൂപ്പ് മത്സരങ്ങളൊക്കെ ജയിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ഗ്രൂപ്പിലെ ഓരോ ഗ്രൂപ്പിലെയും ഏറ്റവും മികച്ച 2 ടീമുകൾ അടുത്ത റൗണ്ടിലേക്ക് പോകും. എലോങ് വിത്ത് ദാറ്റ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും മികച്ച മൂന്നാം സ്ഥാനക്കാർ എന്ന് പറഞ്ഞൊരു പൊസിഷനുണ്ട്. ആ മൂന്നാം സ്ഥാനക്കാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച 8 മൂന്നാം സ്ഥാനക്കാരും കൂടെ അടുത്ത റൗണ്ടിലേക്ക് പോകും. സോ ഈ 48 നിന്നുള്ള അടുത്ത 32 പേരടങ്ങുന്ന ഒരു റൗണ്ടിലേക്കാണ് അടുത്ത് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകളും തന്നെ ഫസ്റ്റ് റൗണ്ട് ക്രോസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇന്ന് കരുതി ബാക്കിയുള്ള ടീമുകൾ എല്ലാം തന്നെ വളരെ സ്ട്രോങ് ആണ്. ചെറിയ ടീമുകളാണെങ്കിൽ അവരുടെ കരുത്ത് കാണിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ മൊറോക്കോ കാഴ്ചവെച്ച പോലത്തെ ഒരു പെർഫോമൻസ്. ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഫുട്ബോളിന്റെ ആ ഒരു മാസ്മരിക ലോകത്തിൽ നമ്മൾ അങ്ങോട്ട് വിസ്മയ കാഴ്ചകളിലേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ്. സോ നമ്മുടെ ഷോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി കാണും. ഇനി അങ്ങോട്ട് ഹൈ വോൾട്ടേജ് പാട്ടുകളുമായിട്ട് സാറ്റർഡേ നൈറ്റ് ഫീവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ടു FM Rainbow, മ്യൂസിക്കലി യോഴ്സ്.

സൂപ്പർഹിറ്റ് സോങ്, സൂപ്പർഹിറ്റ് ഷോസ്, സൂപ്പർഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

0: ന്യൂസ് റെയിൻബോ. നമസ്കാരം, ഞാൻ സ്മിത ബാലൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. അടുത്ത ആഴ്ച ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. രാജ്യത്തിൻ്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച കേന്ദ്ര സർക്കാർ ഈ മാസം 30 ചുമതലയേൽക്കും. കൈലാസ് മാനസ സരോവർ യാത്രയുമായി ബന്ധപ്പെട്ട വ്യാജ അറിയിപ്പുകളും പരസ്യങ്ങളും ഓൺലൈനിൽ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് വിദേശകാര്യ മന്ത്രാലയം വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. കേരളത്തിൽ നിപ ഷിഗല്ല ജാഗ്രത തുടരുന്നു. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോടെത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിൽ 145 പേരെ അറസ്റ്റ് ചെയ്തു. MDMA-യും മറ്റു മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റൺ ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. അഫ്ഗാനിസ്ഥാനെതിരായ ഒന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് 195 റൺ വിജയലക്ഷ്യം.
1: ന്യൂസ് റെയിൻബോ.
2: Saturday night fever. It's not just a fever, Saturday night fever.
3: Welcome to the club.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: കൂടെ ആർജെ ശാലിനി,
1: ആർജെ സ്മിത ബാലൻ.
0: ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് പേരുടെ പേര് പറയാൻ ആവശ്യപ്പെട്ട എത്ര പേരുകളുടെ അവസാനത്തിലായിരിക്കും നമ്മൾ നമ്മളെക്കുറിച്ച് ഓർക്കുന്നത്? എനിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ നമുക്കിപ്പോഴും കഴിയാറില്ല. അങ്ങനെ കഴിയുന്നിടത്ത് നാം നമ്മളെ തന്നെ സ്വയം ചേർത്ത് നിർത്തുന്നിടത്ത് വെച്ചാണ് സത്യത്തിൽ ജീവിതം മാറി തുടങ്ങുന്നത്. എനിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുന്നിടത്ത്. നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവൽ ഈ വരികളിലൂടെ പൂർണ്ണമാകുന്നു.
1: നമ്മളോട് സ്വയം സ്നേഹിക്കാൻ ആവശ്യപ്പെട്ട ഒരു യുവ എഴുത്തുകാരി 300,000+ കോപ്പികൾ വിറ്റഴിഞ്ഞ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എഴുത്തുകാരി അരികയിലെത്തുന്നു നമ്മളോടൊപ്പം.

0: നമ്മളോട് സ്വയം സ്നേഹിക്കാൻ ആവശ്യപ്പെട്ട ഒരു യുവ എഴുത്തുകാരി. 300,000+ കോപ്പികൾ വിറ്റഴിഞ്ഞ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എഴുത്തുകാരി അരികയിലെത്തുന്നു നമ്മളോടൊപ്പം.
1: കേട്ടുകൊണ്ടിരിക്കുന്നു അരികെ ഓൺ റെയിൻബോ FM 107.5.

0: റെയിൻബോ എഫ് എം 107.5 അരികെ കൂടെ ആർ ജെ ശാലിനി, ആർ ജെ സ്മിതാ ബാലൻ ഞങ്ങളുടെ കൂടെ. ഞങ്ങളുടെ കൂടെ ഒരു അതിഥി എത്തിച്ചേർന്നിട്ടുണ്ട്. നമസ്കാരം മാഡം, കേൾക്കാമോ മാം?
1: ഹലോ, ഹായ്
0: മാം, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഓഡിബിൾ ആണ് മാം, പറഞ്ഞോളൂ.
1: ഓക്കെ, ഹായ്, രമ്യ വിജയാണ്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നിന്നോട് നനയവ എന്ന മൂന്ന് നോവലുകൾ എഴുതിയിട്ടുണ്ട്.
0: നമ്മുടെ കൂടെ ഇന്ന് മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെച്ച ഇത്രയും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിന്റെ യുവ എഴുത്തുകാരി നിമ്ന വിജയാണ്. നിമ്ന മാഡത്തിന്റെ ആമുഖം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു പരിശീലനവും തയ്യാറെടുപ്പും ഒക്കെ ഉണ്ട്, സത്യമാണ് അല്ലേ? എന്നാൽ ലൈഫിലൊരു പ്രശ്നം എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് നമ്മളെ ആരും പഠിപ്പിക്കണില്ല. അവിടെ എന്ത് തീരുമാനം എടുക്കണം എന്നറിയാണ്ട് നമ്മൾ പല സമയത്തും എന്താ പറയുക, ഒന്ന് വിഷമിച്ച് നിൽക്കാറുണ്ട്.

0: അങ്ങനെ ജീവിതത്തിനെ നോക്കി പകച്ചുപോയ അനുഭവങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ. അപ്പോൾ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നോവൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയിരുപ്പിന് വായിച്ചു തീർത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നോവൽ എഴുതി തീർക്കാനായിട്ട് ഏകദേശം എത്ര സമയം എടുത്തു എന്നൊന്ന് പറയാമോ?
1: ആക്ച്വലി ഒരു ബുക്ക് എഴുതി തീർക്കാൻ നമുക്ക് ഒരുപാട് സമയം ആവശ്യമില്ല. എന്നെ സംബന്ധിച്ച് ഒരു 3 മാസം കൊണ്ടൊക്കെ ബുക്ക് എഴുത്ത് നടക്കും. പക്ഷെ അതിന്റെ ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു പാർട്ട് നമ്മുടെ ഈ കഥ നമ്മുടെ മൈൻഡിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 1-2 വർഷത്തോളം ഇങ്ങനെ ഒരു കഥ പറയണം, സെൽഫ് ലവ് ബേസ് ചെയ്തിട്ടൊരു കഥ എഴുതണം എന്നുള്ളൊരു ഐഡിയ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ സീരിയസ് ആയിട്ടൊരു 6 മന്തോളം കഥ ആലോചിച്ച് എനിക്കൊന്നത് പേപ്പറിലോട്ട് പകർത്താൻ വേണ്ടിയിട്ട് ഒരു 3 മാസം എടുത്തിട്ടുള്ളൂ. പക്ഷെ ആക്ച്വലി കഥ ആദ്യം ഉണ്ടാവുന്നത് മനസ്സിലാണെന്നാണല്ലോ. അപ്പൊ
0: അതൊരു
1: 1-2 വർഷത്തോളം കഥ ഉണ്ടായിരുന്നു മനസ്സിലായി.
0: ഏകദേശം മനസ്സിൽ ഒരു 2 വർഷം നമ്മൾ താലോലിച്ച ആ മോഹാണ് അല്ലെ, ഒരു 3 മാസക്കാലം
2: രൂപപ്പെടുത്തി എന്ന് പറയുന്നതാണ് ശരി
0: സത്യം. എനിക്ക് എന്തെങ്കിലും നിമ്ന മാഡത്തിനെ കാണുമ്പോൾ നേരിട്ട് ചോദിക്കണം എന്നാഗ്രഹിച്ചൊരു ചോദ്യം, ഒരു പക്ഷെ വായനക്കാരെല്ലാവരും ആഗ്രഹിച്ചൊരു ചോദ്യമായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ആ ചോദ്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ?
2: ഒരു നല്ല ചോദ്യാട്ടോ പറഞ്ഞേ.
0: അതിഥി ഇങ്ങനെ സ്നേഹം കൊണ്ട് നിറച്ചു വെക്കുകയാണ് ശരൺ വാസുദേവ്. അതിനുശേഷം ഒരു സുപ്രഭാതത്തില് എവിടേക്കോ പോയി. അപ്പോ അതിഥി സത്യത്തില് ശരണിന്റെ എൻഗേജ്മെന്റ് ഫോട്ടോ കണ്ട് തളർന്നു വീഴുമ്പോ വായനക്കാരായിട്ടുള്ള ഞങ്ങളും അവിടെ ഒന്ന് തളർന്നു വീഴുന്നുണ്ട്.
2: പക്ഷെ അതിഥി ശരിക്കും ശരണിനെ മനസ്സിലാക്കിയിരുന്നു അല്ലേ?
0: അപ്പൊ സത്യത്തിൽ എവിടേക്കായിരുന്നു ശരൺ പെട്ടെന്ന് അങ്ങ് വാനിഷ് ചെയ്തത്? ഒരുപാട് പോസിറ്റിവിറ്റി നിറച്ചിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ ആളെ കാണണേയില്ല.
1: ശരണിന്റെ ആ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആളുകൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അതുപോലെ വെറുക്കുകയും ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും.
0: അതെ അതെ.
1: അപ്പൊ ആക്ച്വലി ഇതിന്റെ സെക്കൻഡ് പാർട്ടില് എന്തുകൊണ്ട് ശരൺ പോയി, എവിടേക്കാണ് ശരൺ പോയത് എന്നുള്ളതിന്റെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ശരണിന് വേണ്ടിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ചാപ്റ്റർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവന്തോ അവിടെ നമ്മള് ശരണിനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, ശരണിന്റെ റിയൽ സ്റ്റോറി എന്തായിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ബുക്ക് വായിച്ച് സെക്കൻഡ് പാർട്ട് വായിച്ചു കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ശരണിനോടുള്ള ദേഷ്യമൊക്കെ കുറെയൊക്കെ മാറി. ശരൺ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് കാണണ്ട, മനുഷ്യനായിട്ട് കണ്ടാൽ മതി, മിസ്റ്റേക്സ് ആണ് എന്നുള്ള രീതിയിൽ ആളുകൾ ശരണിനെ ഇപ്പൊ സ്വീകരിച്ചു തുടങ്ങുന്നുണ്ട് സെക്കൻഡ് പാർട്ട് വരുമ്പോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഏറ്റവും പ്രിയപ്പെട്ട നിന്നോടില് നമ്മൾ എഴുതിയിട്ടുണ്ട്.
2: അല്ല, ഇതിന് യഥാർത്ഥ ജീവിതവുമായിട്ട് ബന്ധമുണ്ടോ? ഈ പറയുന്ന ശരൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ മാമിന് പരിചയമുള്ള ഒരു വ്യക്തിയാണോ?
1: ശരൺ ആക്ച്വലി എനിക്കൊന്നും ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് സിമിലർ ആയിട്ടുള്ള ആളുകളാണ്. സിമിലർ ഇൻ എ വേ ദാറ്റ് ഇവരുടെ എന്തെങ്കിലുമൊക്കെ ഷെയ്ഡ്സ് നമ്മൾ എല്ലാ ക്യാരക്ടേഴ്സ് ആളുകളിലും കാണാറുണ്ട്. ഇപ്പൊ അതിഥി വായിക്കുമ്പോ എല്ലാവരും പറയുന്നത് അതിഥി ഞാനാണെന്ന് തോന്നുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ ആളുകൾക്കും അങ്ങനെ ഒരു ഫീല് വരണമെങ്കിൽ നമ്മളുമായിട്ട് ഒരുപാട് റിലേറ്റ് ആയിട്ട് നമ്മുടെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നത് കൊണ്ടാണ്. അപ്പൊ ശരൺ എന്ന് പറയുന്ന പോലെ എന്താ നമ്മള് ഭയങ്കര ലവ് ബോംബിംഗ് ഒക്കെ ചെയ്ത് ഒരാളെ പ്രണയത്തിലോട്ട് നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഒരുപാട് സ്നേഹിച്ച് അവർക്ക് ഇഷ്ടമുള്ള പോലെ അത് എക്സ്പ്രസ് ചെയ്ത് ഒടുവില് കാരണങ്ങളൊന്നും പറയാതെ ഇറങ്ങി പോകുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ ഒരുപാട് മനുഷ്യർ. അപ്പൊ ആ ശരന്റെ കേസില് ശരണിന് ഒരു വ്യക്തമായിട്ടുള്ള റീസൺ ഉണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ശരൺ എന്നുള്ള ഒരു ക്യാരക്ടർ ഈ ഒരു പ്രണയത്തിൽ മാത്രമല്ല മൊത്തം ജീവിതത്തിൽ ഒരുപാട് പേരുടെ റിഫ്ലക്ഷൻ ആണ്. നമ്മളൊരിക്കലും മനസ്സോടെ അറിഞ്ഞുകൊണ്ട് ഒരാളെ ചതിക്കണം എന്നും വിചാരിക്കാതെ അല്ലെങ്കിൽ ഒരാളെ ദ്രോഹിക്കണം എന്നും വിചാരിക്കാതെ നമ്മള് സ്നേഹത്തോടെ ചെയ്യുന്ന കുറെ കാര്യങ്ങള് മേ ബി മറ്റുള്ളവർക്ക് ഭയങ്കര വേദനകളായിട്ട് മാറും
0: തീർച്ചയായിട്ടും.
1: അപ്പോ അങ്ങനെ പക്ഷെ നമ്മൾ അത് ഓർത്ത് നമ്മൾ നമ്മുടെ ലൈഫ് കളയാനോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമല്ല. അപ്പൊ ശരൺ എന്നുള്ള ക്യാരക്ടറിനോട് ഞാൻ ക്യാരക്ടറോട് ഞാൻ പറഞ്ഞു വെക്കാൻ നോക്കിയത് ഇറ്റ്സ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്ക്, ജീവിതമാണ്, അനുഭവങ്ങളാണ്, തിരിച്ചറിവുകളാണ്, തെറ്റുകൾ ഉണ്ടാവും, തിരുത്തുക, മുന്നോട്ട് നടക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ.
0: അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുകയും ചെയ്തു മാം. അതായത് അതിനുശേഷം അതിഥിയുടെ ആ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ ബുക്കിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മൾ ഓരോരുത്തർക്കും ഒരു ചിറക് മുളച്ചൊരു ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായത് പേഴ്സണലി. അതായത് നമ്മളെ തന്നെയാണല്ലോ അവിടെ റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ, ഇറ്റ്സ് ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളൊരു കാര്യത്തിന് ശേഷം നമ്മൾ ഓക്കെ ഇനി നമ്മൾ വളരെ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ഒരു ന്യൂ സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ നമുക്കും ഓരോ ചിറകുകൾ അവിടെ മുളച്ചു വരുന്നുണ്ട് സത്യത്തില് നോവലിന്റെ അവസാനത്തില്.
1: അതിഥി എന്ന് പറയുന്നത് എനിക്ക് അതിഥീനെ സെക്കൻഡ് പാർട്ടിലോട്ട്

0: ഇത് വായിക്കണം. ആദ്യത്തെ പാട്ടിലെ ബുക്ക് വായിച്ച് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായത് അതിഥി ഞാനാണെന്ന് തോന്നിയതാണ്. കാരണം അതിഥിയുടെ ലൈഫ് ഒരുപാട് ട്രാജഡികളായിരുന്നു. അത് സെക്കൻഡ് പാട്ട് വായിച്ചു കഴിയുമ്പോൾ എനിക്ക് ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എനിക്കിനി അതിഥിയെ പോലെ ആവണം എന്നാണ്.
1: അപ്പൊ
0: സെക്കൻഡ് പാട്ടിൽ നമ്മുടെ അതിഥിയുടെ ഭയങ്കര എന്താ പറയുക കംബാക്ക് എന്നൊക്കെ പറയല്ലോ,
1: അല്ലെങ്കിൽ
0: വളരെ ഹാപ്പിയസ്റ്റ് വേർഷൻ അതിഥിയുടേത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
1: തിരിച്ചുവരവ്.
0: അതെ അതെ, തിരിച്ചുവരവ്.
1: അപ്പൊ നിമ്ന മാം, നമ്മുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി.
2: എഫ്എം റെയിൻബോയുടെ പേരില് വ്യക്തിപരമായ പേരിലും ഒക്കെ ഞങ്ങൾ അറിയിക്കുകയാണ്.
0: ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയില്ല.
1: ഞങ്ങളുടെ അരികെ പ്രോഗ്രാമിലേക്ക് വന്നു ചേർന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പൊ മാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ് പറഞ്ഞോളൂ.
0: എന്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് ആണ് ഇപ്പൊ ഞാന് കേറുന്നതിന് മുന്നേ കേട്ടുകൊണ്ടിരുന്ന സോങ്. പലവരുടെ എന്റെ ഫേവറേറ്റ് സോങ് ആണ്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് ഉണ്ട്, എന്റെ ഫ്രണ്ട് ഉണ്ട് ഷാനു. അപ്പൊ അവന് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് അവനെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം നമുക്ക്.
1: ഓക്കേ ഓക്കേ.
0: അപ്പൊ അത് ചിരാതുകൾ എന്ന് പറഞ്ഞ സോങ് ഇല്ലേ, കുമ്പളങ്ങി നൈറ്റ്സ്ല.
1: ഓക്കെ, നമുക്ക് ഒന്നിച്ച് കേൾക്കാം മാം.
0: ഓ
1: ആയിക്കോട്ടെ.
0: ഓ ഷുവർ ഷുവർ.
1: ഓക്കെ മാം. യുവ എഴുത്തുകാരി നിമ്ന വിജയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
2: അരികിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു.
1: അതെ അതെ, അരികിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
2: ഇപ്പോൾ സമയം
1: 10 കഴിഞ്ഞ 17:52.
2: അപ്പോൾ പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്കും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക്, നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കാവുന്നതാണ്. 0484-242-8101 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, ഞങ്ങളോട് സംസാരിക്കാം. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: നിനച്ചുപോയി.
1: പ്രിയ സ്നേഹിതരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അരികെ
2: കൂടെയുള്ളത് ആർ ജെ ശാലിനി, ആർ ജെ സ്മിത ബാലൻ. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുണ്ടാവും, അവരെപ്പോഴും നമുക്കിങ്ങനെ ചേർത്ത് നിർത്താനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അവരുടെ ഇഷ്ടങ്ങളെ നമ്മളിങ്ങനെ നോക്കി നടത്തുമ്പോൾ പല സമയത്തും നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം തന്നെ, എല്ലാം തന്നെ എന്നല്ല, കുറച്ചെങ്കിലും നഷ്ടപ്പെടുത്തേണ്ടി വരും അല്ലേ.
1: മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്ന ആ സമയം.
2: പക്ഷേ ആ സമയത്ത് നമ്മളൊന്നും ചിന്തിക്കുന്നില്ല, മറ്റൊരാളോടുള്ള ഇഷ്ടമാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്.
1: നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അവർക്കാണുള്ള ഇഷ്ടമാണ്.
2: അതെ. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ കൂടെ ഒരാളെത്തിയിട്ടുണ്ട്. നമസ്കാരം.
1: ഹലോ.
2: കോള് ഡ്രോപ്പായി. പുരുഷോത്തമൻ ചേട്ടനായിരുന്നു വിളിച്ചത്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: അറിയില്ല, വേറൊരു സാഹചര്യത്തിൽ
2: തീർച്ചയായും
1: നമുക്ക് സംസാരിക്കാം.
2: പല സമയത്തും ആ ഒരു ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റിവെക്കുമ്പോൾ ആ സമയത്ത് നമ്മളതൊന്നും അറിയില്ല. അതിനുശേഷം
1: അല്ല, അതിനെ തുടർന്നുണ്ടാവുന്ന നഷ്ടങ്ങളെ കുറിച്ച് പോലും നമ്മൾ
2: ചിന്തിക്കില്ല. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവർക്കും വേണ്ടാണ്ടായി കഴിയുമ്പോഴാണ് എൻ്റെ ലൈഫിൽ ഇത്രയധികം നഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് നമ്മളും ചിന്തിക്കുന്നത്.
1: അത് ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് അതിൻ്റെ ഉത്തരവും. നമ്മൾ സ്വയം നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും ഒരു തൃപ്തിയോടുകൂടി ജീവിക്കാൻ, മുന്നോട്ട് ജീവിക്കാൻ
2: പറ്റുള്ളൂ.
1: മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇഷ്ടം അത് മാത്രം കരുതിക്കൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സംതൃപ്തിയോടെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒത്തിരി ഒത്തിരി സാക്രിഫൈസുകളുടെ ഒരു കൂട്ടമായിരിക്കും നമ്മുടെ ജീവിതം അല്ലേ.
2: തീർച്ചയായിട്ടും. എത്രയും പ്രിയപ്പെട്ട എന്നോട് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ നിമ്മിനോട് പറഞ്ഞ പോലെ തന്നെ ഒരു ചിറകുകൾ വളർന്നു വന്ന ഒരു അനുഭവമായിരുന്നു ഓരോ വായനക്കാരനും അനുഭവപ്പെട്ടത്. സത്യത്തിൽ സെൽഫ് ലവിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ അതിനെക്കുറിച്ചെല്ലാം വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും മലയാളികളോട് എല്ലാവരോടും സ്വയം സ്നേഹിക്കൂ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു എഴുത്തുകാരിയായിരുന്നു നിമ്ന വിജയ്. ആ സ്വയം സ്നേഹിക്കപ്പെടലിലൂടെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ശുദ്ധീകരണത്തിലൂടെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഉടച്ച് വാർത്തെടുക്കാൻ പറ്റും എന്നും ഞാൻ വിശ്വസിക്കുന്നു.
1: പക്ഷേ അത് എത്ര പേർക്ക് സാധ്യം എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്.
2: തീർച്ചയായിട്ടും.
1: പ്രത്യേകിച്ചും സ്ത്രീകളാണെന്ന് തോന്നുന്നു ഈ ഒരു ഒരു വിഭാഗത്തിൽ പെടുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, എല്ലാം ത്യജിക്കുക എന്ന് പറയുന്ന ആ ഒരവസ്ഥയിൽ.
2: പക്ഷെ ഏറെക്കുറെ ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. സ്വന്തം സമയം കണ്ടെത്താനും ആ ഒരു സെൽഫ് ലവിന് വേണ്ടി മാറ്റിവെക്കാനും ഒക്കെ ഇപ്പോൾ എല്ലാവരും ഒന്ന് സമയം കണ്ടെത്തുന്നു എന്നുള്ളതും.
1: യാത്രകൾ പോകുന്ന സ്ത്രീകളെ കാണാറില്ല?
2: ഉണ്ട്. അങ്ങനെ ഒരു കൂട്ടത്തിലുള്ളതാണ് ഞാനും.
1: അപ്പൊ സ്വയം സ്നേഹിക്കാൻ തുടങ്ങി.
2: ഞങ്ങളുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ സൈക്കോളജി ഒന്നിച്ച് പഠിച്ച ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് ചെറിയ ചെറിയ യാത്രകൾ, വലിയ യാത്രകളല്ല, ഒരു ദിവസം ഒരു വൺ ഡേ ട്രിപ്പ് അങ്ങനെ പോവും. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒന്ന് എല്ലാവരും കൂടെ കണ്ടു, ഒരു കാപ്പി കുടിച്ചു പിരിഞ്ഞു. നമ്മുടേതായിട്ടുള്ള ഒരു സന്തോഷങ്ങൾ തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് കടക്കും മുമ്പായി
1: നമ്മൾ ഒരു ഇടം കണ്ടെത്തുകയാണ്.
2: അതെ അതെ,
1: നമുക്ക് സന്തോഷിക്കാൻ, ഇപ്പൊ നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ,
2: തീർച്ചയായിട്ടും
1: എല്ലാത്തിനുമായിട്ട് നമ്മൾ ഒരു സ്ഥലം കണ്ടെത്തുകയാണ്.
2: അതെ അതെ, നമുക്ക് വേണ്ടി സമയം മാറ്റി വെക്കുന്ന ആളുകൾ അല്ലെ, അവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്ട് കൂടിയാണ് ആ ഇടങ്ങൾ, ഏറ്റവും മനോഹരമായിട്ടുള്ള ഇടങ്ങൾ. നമുക്കൊരു കോളർ ഉണ്ട്, ആരാണ് നമുക്ക് നോക്കാം കേട്ടോ. നമസ്കാരം.

0: കോള് വീണ്ടും ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെ കീപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചില സമയത്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഞങ്ങളെ വിളിക്കാം കേട്ടോ. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട.
1: ഞങ്ങളോട് ഷെയർ ചെയ്യാം നിങ്ങളുടെ അത്തരത്തിലുള്ള അനുഭവങ്ങളെ കുറിച്ച്.
0: അപ്പൊ നമ്മുടെ കൂടെ ഒരാൾ വരുന്നുണ്ട്, കോൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഹലോ,
1: വീണ്ടും കോൾ ഡ്രോപ്പായി.
0: ഹലോ, നമസ്കാരം. അപ്പോൾ എത്രയും വേഗം ഫോൺ എടുത്ത് വിളിച്ചോളൂ 0484242801 എന്ന നമ്പറിലേക്ക്.
1: അരികെ ഞങ്ങളുണ്ട് ആർ ജെ ശാലിനിയും ആർ ജെ സ്മിതാ ബാലനും.

0: News, views, entertainment.
1: This is
0: Rainbow FM 107.5. Musically yours.
2: സ്നേഹിതരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അരികെ. അരികെ ഞങ്ങളുണ്ട് ആദ്യ ശാലിനിയും ആദ്യ സ്മിതാ ബാലനും.
3: നമ്മുടെ കൂടെ അംബിക എത്തിയിട്ടുണ്ട്. അംബികയെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമസ്കാരം. നമസ്കാരം അംബിയ ചേച്ചി, കേൾക്കാമോ?
4: ഹലോ,
3: കേൾക്കുന്നുണ്ടോ?
4: ഞാന് വളയഞ്ചിറങ്ങര വരുമ്പാവൂര് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ വന്നേക്കുവാ. ഒറ്റയ്ക്കുള്ളൂ, വീട്ടിൽ അവിടെ ഒറ്റയ്ക്കുള്ളൂ. അപ്പൊ ഞാൻ ആറ്റിലൊരു പുറത്ത് വരും. ചാലക്കുടിയിലാ എന്റെ വീട്. ചാലക്കുടി, ആളൂര്, ഇരിങ്ങാലക്കുടിക്ക് പുറം.
3: വീട്ടിലാരൊക്കെയാ ഉള്ളത്?
4: ഇവിടെ ആങ്ങളെ ആങ്ങളയുടെ മോനുണ്ട്. അവിടെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. മക്കളൊന്നുമില്ല, ചേട്ടൻ മരിച്ചു.
3: അതെ, ശരി.
2: മക്കള് പുറത്താണോ? അതെയോ?
4: അല്ല, മക്കളില്ല.
2: ഓക്കെ ഓക്കെ. ചേച്ചി, ചേച്ചിയുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചേച്ചിയുടെ ഇഷ്ടങ്ങൾ എപ്പോഴെങ്കിലും അത് പാലിച്ചു പോരാറുണ്ടോ? എന്റെ ഇഷ്ടങ്ങൾ എന്നും പറഞ്ഞ് എന്തെങ്കിലും നടത്താറുണ്ടോ?
3: ചേച്ചിക്ക് തന്റെ ഇഷ്ടങ്ങള് കാരണം ഒരുപാട് നഷ്ടം മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കാറുണ്ടല്ലോ.
2: ഇപ്പൊ ആങ്ങളെയും മകനും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നവരാണ് അവര്. ഇപ്പൊ വന്ന് നിക്കാനൊക്കെയുള്ള കാരണം അത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമ്മളുടെ പല ഇഷ്ടങ്ങളും മാറ്റി വെക്കപ്പെടേണ്ടി വന്നിട്ടുണ്ടോ?
4: വന്നിട്ടുണ്ട്. ഒത്തിരി ഇഷ്ടങ്ങൾ മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട്.
2: എന്ന് വെച്ചാ പറയാൻ പറ്റുമോ?
4: പറയാൻ പറ്റൂല. ജീവിത സാഹചര്യം അങ്ങനെ വന്നപ്പോ പിന്നെ.
3: അതെ അതെ, പല കാര്യങ്ങളും കൊണ്ട് നമ്മൾ മാറ്റി വെച്ചു. അത് നമ്മളോട് അല്ലേ സ്വകാര്യമായിട്ട് നമ്മൾ വെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലേ.
2: ഇന്നതോർത്ത് മനസ്സിന് വിഷമമുണ്ടോ? ഞാന്
4: വിഷമമുണ്ട്, പക്ഷേ വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മള് അതോർത്ത് ജീവിക്കും.
3: തീർച്ചയായിട്ടും അത് ചില സമയത്തെങ്കിലും അത് മനോഹരമായിട്ടുള്ള ഓർമ്മകളായിട്ട് നമ്മൾ കൊണ്ടു നടന്നുകൊണ്ടാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. അത് അതിനുവേണ്ടി നമ്മളൊരു സാക്രിഫൈസ് ചെയ്തതാണ് എങ്കിൽ പോലും ആ ഒരു സാക്രിഫൈസിൽ നമ്മളൊരു മാധുര്യം കണ്ടെത്തുന്നുണ്ട് അല്ലേ. ആങ്ങളയുടെ മോൻ എന്താ ചെയ്യണേ?
4: അവൻ കബോർഡിന്റെ പണിയാ.
3: അത് ശരി. അപ്പൊ എന്ന് വന്നു അമ്മയെ ചേച്ചി ഇങ്ങടേക്ക്?
4: ഞാൻ ഇന്നലെ വന്നു.
3: ഇന്നലെ വന്നു.
4: അവന്റെ അമ്മയില്ല, അപ്പൊ അവന്റെ ഡ്രസ്സുകളൊക്കെ കളിച്ചിട്ട് കൊടുത്തിട്ട് പോവും.
2: അന്ന് എനിക്ക് ഇങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങനെ ആവില്ലായിരുന്നു, അല്ലെ അങ്ങനെ ആവില്ലായിരുന്നു, അങ്ങനെ
4: ചിന്തിക്കാറുണ്ട്.
3: അങ്ങനെ ചിന്തിച്ചില്ലേ, നമ്മള് മനുഷ്യരാണല്ലോ അല്ലെ. ചില സമയത്തെങ്കിലും അന്ന് ആ ഒരു ഡിസിഷൻ എടുത്തിരുന്നു എങ്കിൽ എന്ന് പലപ്പോഴും ആ എങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ നമുക്ക് ചുറ്റും കറങ്ങി നടക്കണ്ടോ? അപ്പോ ഒരുപാട് സന്തോഷം വിയ ചേച്ചി വിളിച്ചതില്. അപ്പോ ഹാപ്പി ആയിട്ടിരിക്കുക.
2: എന്തിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക ചേച്ചി.

0: ഒരാളും പൂർണ്ണരല്ല, നമ്മൾ ആരും പൂർണ്ണരല്ല.
1: അപ്പൊ
0: നമുക്ക് നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ അത് നമ്മൾ പങ്കിടുക, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് ഒത്ത് അത് ഷെയർ ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. എന്നിട്ട് സന്തോഷത്തോടെ ജീവിക്കുക. എത്ര കാലം ജീവിക്കുക എന്നുള്ളതല്ല, എത്ര കാലം സന്തോഷത്തോടെ ജീവിച്ചു എന്നുള്ളതാണ് കാര്യം. അപ്പൊ ചേച്ചി സന്തോഷമായിട്ട് ജീവിക്കുക,
2: സന്തോഷമായിട്ട് ഇരിക്കുക, സന്തോഷമായിട്ട് കിടന്നു പറഞ്ഞു കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. പ്രിയരെ, നമ്മളോടിപ്പോൾ സംസാരിച്ച് വളയഞ്ചിറങ്ങരയിൽ നിന്ന് അംബിക ചേച്ചിയാണ്. ജീവിതത്തിലെ പല ഇഷ്ടങ്ങളും മാറ്റിവെച്ചു അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെടേണ്ടി വന്നു എന്ന് തുറന്ന് സമ്മതിക്കുകയാണ്. എന്തൊക്കെയാണ് എന്ന് പറയാൻ പറ്റില്ല എന്ന്, അതിപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും. നമുക്ക് പലതും ഷെയർ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും. അപ്പോൾ എന്താണെങ്കിലും ആ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തില്ലെങ്കിൽ പോലും അവർക്ക് ഒത്തിരി സങ്കടങ്ങൾ മനസ്സിൽ നിറയ്ക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്ന്. പക്ഷെ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, നമ്മൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. അതേ ഉള്ളൂ നമുക്കിനി ജീവിതത്തിൽ ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു.
2: നമ്മുടെ കൂടെ മറ്റൊരാൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം, ഇതാരാണ്?
3: എവിടെ
2: നിന്നാ വിളിക്കണേ?
3: ഞങ്ങള് മഞ്ഞുമ്പൽ ബോയ്സ്.
2: മഞ്ഞുമ്പൽ ബോയ്സ് ആണ്? റേഞ്ചിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ ആവുന്നില്ല സജിത്ത് പറയുന്നത്.
3: സജിത്ത്
2: എന്ത് ചെയ്യണു?
3: സജിത്ത് ഒരു ഒരു പി എസ് സി
2: കിട്ടട്ടെ. ലിസ്റ്റിലുണ്ടോ?
0: സജിത്തിന് ഒരു ഗവൺമെന്റ് ജോലി കേട്ടോ ഒത്തിരി ആഗ്രഹം ഉണ്ടായിട്ടാണോ ഇത് ചെയ്യണേ? അതേ വീട്ടുകാരുടെ നിർബന്ധം കാരണം കൊണ്ടാണോ?
3: ഇല്ല, എനിക്ക് എനിക്കൊരു ഒരു അസക്തി വേണമെന്ന് ആഗ്രഹം. അല്ല, ഇത് നാട്ടുകാർ മൊത്തം കേൾക്കുന്നതല്ലേ?
2: തീർച്ചയായിട്ടും ലൈവ് ആണ്.
3: ആണോ?
0: അതെ. അതിനെന്താ സജിത്ത്?
3: കുറച്ച് പറയാം. ഇത് എത്ര മണി വരെ ഓടും എനിക്കറിയാൻ പാടില്ലല്ലോ.
0: 11 മണി വരെ ഓടും.
3: വടിയോടും ആകാശവാണി അവിടെ വർക്കില്ല, എനിക്ക് ഇവിടെ കൊണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നലെ രാത്രി അവിടെ വന്നിട്ട് പോയത്. എന്താ നാ പാട്ടാ, പാട്ട് വെച്ചിട്ട് ഓഫാക്കാനുള്ള പരിപാടിയാ?
2: ഇല്ലില്ല, പറയൂ സജിത്ത്.
3: ആ പറയൂ സജിത്ത്. എന്നാ സജി മോനെന്ന് വിളിക്ക്.
2: സജിത്തിന് അപ്പോ എത്രയും വേഗം പി എസ് സി കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ.
3: അല്ല, ഡ്രോപ്പ് ചെയ്യല്ലേ സംസാരിക്കുമ്പോ.
2: ഹലോ, കേക്കുന്നുണ്ടോ സജിത്ത്? നമ്മള് ഒരുപാട് ആഗ്രഹത്തോടു കൂടി ചിലപ്പോ വാങ്ങിയ കാര്യങ്ങൾ ചിലപ്പോ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും അല്ലെ.
0: കുട്ടികൾക്ക് ചില കളിപ്പാട്ടങ്ങൾ കിട്ടുന്നു.
2: അതെ അതെ അതെ.
0: പക്ഷെ ഈ മാധവിക്കുട്ടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അപ്രാപ്യമായ ഒന്ന് എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങള് അത് പ്രാപ്യമാകുമ്പോ അതിനോടുള്ള കൗതുകം കുറയാണ്.
2: സത്യമാണ് അല്ലേ.
0: അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഭയങ്കരമായി ആഗ്രഹിച്ചൊരു സംഗതി നേടി അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചെടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ തൃപ്തരാവുകയാണോ? മറ്റൊരാളുടെ സന്തോഷത്തെ ഹനിച്ചുകൊണ്ട് നമ്മൾ നേടിയെടുത്ത ആ ഒരു സംഗതി അത് നമ്മൾക്ക്
2: ശാശ്വതമായിട്ട്
0: ഉണ്ടാവുമോ?
2: ഒരിക്കലും ഉണ്ടാവില്ല അല്ലേ.
0: അപ്പൊ അരികെ ഞങ്ങളുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളോട് ഷെയർ ചെയ്യാം നിങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും വിഷമങ്ങളും ഒക്കെ. അപ്പൊ വിളിക്കാം 04-84-24-2-1-1.

0: സ്നേഹിതരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അരികെ ഞങ്ങളുണ്ട്
1: ആർ ജെ സ്മിത ബാലൻ,
0: ആർ ജെ
1: ശാലിനി. നമ്മുടെ അരികിൽ വേറൊരാള് കൂടെയുണ്ട്. ആരാണ് നമുക്ക് നോക്കാം. നമസ്കാരം. കേക്കുന്നുണ്ടോ? മിൻചേച്ചി എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: മിൻചേച്ചിക്ക് വേണ്ടി ജീവിച്ചില്ലടാ, മിൻചേച്ചി ജീവിച്ചത് ആ മനുഷ്യന് വേണ്ടിയാ.
0: അദ്ദേഹം പോയിട്ട് എത്ര നാളായി?
2: പുള്ളി പോയിട്ട് ഇപ്പൊ കഴിഞ്ഞ 2025 ജൂലൈ 23-ാം തീയതി.

0: നാല് പതിനഞ്ചിന് വൈകിട്ട്.
1: പെട്ടെന്നുള്ള പോക്കായിരുന്നു അല്ലേ?
0: പെട്ടെന്ന് പറഞ്ഞ മൂന്നാലഞ്ച് വർഷം കിടന്നില്ല, ആറുമാസം കിടന്ന്. പിന്നെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു വീട്ടിലേക്ക് തന്നെ ഇരുന്നു. പിന്നെ പോണത് ഇഷ്ടമല്ല, ഹാർട്ടിന്റെ കംപ്ലൈന്റ്, കിഡ്നി കംപ്ലൈന്റ് എല്ലാം ഉണ്ടായിരുന്നു.
1: ചേച്ചി എപ്പോഴും കൂട്ടത്തില് വേണമായിരുന്നോ?
0: റിട്ടയർഡ് ഞാനല്ല, ഞാൻ എവിടെ ഞാൻ തന്നെ വേണം, വേറെ ആരും വേണ്ട പുള്ളിക്ക്. എന്റെ മോൻ എവിടെയെന്ന്, അത് ഡിസി ഹോസ്പിറ്റലിൽ വരെയും ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ തിയേറ്ററിൽ കയറ്റി, കാലിലൊന്ന് കൊതുക് കടിച്ച് പൊട്ടിയിട്ട് കയറ്റി കഴിഞ്ഞപ്പോ ഓപ്പറേഷൻ ചെയ്യണോന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്റെ മിനി എവിടെ, എന്റെ മിനി അടുത്ത് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. എന്റെ മോനെ വിളിക്കുന്നു പറഞ്ഞു, എന്നെ മരിക്കണ വരെ എടീന്ന് വിളിച്ചിട്ടില്ല. പറഞ്ഞാ എടാ മോനെ എന്നെ വിളിക്കുള്ളു.
1: അപ്പൊ ഓർത്ത് വെക്കാൻ ഒത്തിരി നല്ലത് തന്നിട്ടാണ് അദ്ദേഹം പോയത്.
0: 100 തല്ലിയാലും 100 ചീത്ത പറഞ്ഞാൽ എന്റെ മനസ്സിന്ന് പോണില്ലടാ.
2: ചേച്ചി അത്രയും ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരാളാണ് അല്ലെ? ചേച്ചിയും അത്രയും മനസ്സിന്റെ ഉള്ളിൽ തന്നെ കൊണ്ടുനടന്ന ഒരു വ്യക്തിയാണ്.
0: തീർച്ചയായും
2: വിഷമിക്കില്ലേ മിൻ ചേച്ചി?
1: അതെ, സങ്കടപ്പെടല്ലേ?
2: അദ്ദേഹം തന്ന അത്രയും മനോഹരമായിട്ടുള്ള ഓർമ്മകളില്ലേ നമുക്ക് ഇനി മുന്നോട്ട് പോവാൻ?
1: അതില്ലാത്ത എത്രയോ പേരുണ്ട് ചേച്ചി, അങ്ങനെ നല്ലൊരു ഓർമ്മകളൊന്നും ഇല്ലാത്ത ഇല്ലാതെ ജീവിച്ചു പോകുന്നതും മരിച്ചു പോയവരൊക്കെ ആയിട്ടുള്ളവരോ.
0: പോലീസിൽ നിന്ന് റിട്ടയർഡ് ആയതാണ്.
1: ഓ, പോലീസിൽ നിന്ന് റിട്ടയർഡ് ആയ ആള്?
0: ടോമിന്തച്ചേരി സാറിന്റെ കൂടെ 10 വർഷം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് റിട്ടയർഡ് ആയി കഴിയുമ്പോ ആലുവേലി ഒരു അനീഷ് ഡ്രൈവിംഗ് സ്കൂളിലെ ഡ്രൈവറായിട്ട് പോയി പിള്ളേരെ പഠിപ്പിക്കാൻ. എന്തൊക്കെയാണെങ്കിലും നമുക്ക് ആള്, എനിക്കിപ്പോഴും എന്റെ ബാധിക്ക കസേരയിൽ ഇരുന്നാ മതിയായിരുന്നടാ മോനെ. ഞാൻ അവിടെ നിന്ന് കൊച്ചങ്ങൾ എടുക്കണ പോലെ തന്നെ എടുത്തു കുളിപ്പിക്കണത്, എഴുന്നേക്കണത് എന്റെ കഴുത്തെ പിടിച്ചാണ് എഴുന്നേക്കണത്. ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുത്താലും അതിൽ തൃപ്തിപ്പെടും. ഞാൻ ഒരു നല്ലൊരു കുക്കാണ്.
1: ചേച്ചി, ചേച്ചിക്ക് ഇഷ്ടമുള്ള രീതിയിലാണോ കാര്യങ്ങൾ നടന്നോണ്ടിരുന്നേ? അതെയോ അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളായിരുന്നോ?
0: പുള്ളിയുടെ ഇഷ്ടത്തിനാണ് ഞാൻ
1: നിന്നത്. അദ്ദേഹം ചേച്ചിയുടെ ഇഷ്ടത്തിന് നിന്നു അല്ലേ?
0: ഇഷ്ടത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ എന്ത് കൊടുക്കുന്ന അത് കഴിക്കും. ഭക്ഷണപ്രിയനായിരുന്നു, നല്ലായിട്ട് ഭക്ഷണം കഴിക്കും,
2: ആസ്വദിച്ച് കഴിക്കുന്ന ആളായിരിക്കും അല്ലേ?
0: തീർച്ചയായും അത് ഇത്തിരി ആണെങ്കിലും ആസ്വദിച്ച് കഴിക്കും. അത് വേറെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിലും നല്ലതായിട്ട് ഞാൻ റെഡിയാക്കി കൊടുക്കുന്നതായിരുന്നു എനിക്കിഷ്ടം.
1: അപ്പൊ ചേച്ചിയുടെ പ്രവൃത്തികളും ചേച്ചിയെയും ഒത്തിരി സ്നേഹിച്ചിരുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. പോയെങ്കിലും ചേച്ചിക്ക് ഓർക്കുവാൻ ഒത്തിരി നല്ല ഓർമ്മകൾ തന്നിട്ടല്ലേ പോയത്. അപ്പൊ ചേച്ചി അതില് സമാധാനിക്കുക.
2: നമുക്ക്
1: എന്തുമാത്രം ആളുകളുണ്ട് അങ്ങനെ അത്ര സ്നേഹമില്ലാത്ത എന്തുമാത്രം ആൾക്കാരുണ്ട്, അവനവന്റെ കാര്യം മാത്രം നോക്കുന്ന എന്തുമാത്രം ആൾക്കാരുണ്ട്, അത് ആൺ പെൺ ഭേദമല്ലാണ്ട്. അപ്പൊ ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട,
2: കേട്ടോ?
1: ഇടയ്ക്ക് ഞങ്ങളെ വിളിക്കാട്ടോ.
0: തീർച്ചയായും
2: വീണ്ടും വിളിക്കണം കേട്ടോ.
0: എനിക്ക് പിള്ളേരില്ല കേട്ടോ.
2: മിൻചേച്ചി വീണ്ടും വിളിക്കണം ഞങ്ങളെ കേട്ടോ.
1: മക്കളായിട്ട് ഞങ്ങളുണ്ട്, ഞങ്ങളുണ്ട് കേട്ടോ.
2: ഓക്കെ മിൻചേച്ചി, ശരി
1: ശരി, താങ്ക് യു. പ്രിയരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5
2: അരികയാണ്. കൂടെയുള്ളത് ആർ ജെ ശാലിനി, ആർ ജെ സ്മിതാ ബാലൻ.

0: പുതിയ നഗരത്തിൽ എന്നെ കാത്തിരിക്കുന്ന എന്തായാലും അതിനെ നേരിടാൻ ഞാനിപ്പോൾ ഒരുക്കമാണ് എന്ന് പറഞ്ഞ ഒരു യുവ എഴുത്തുകാരി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഇന്നത്തെ അരികയിൽ.
1: വായിച്ചു തീർത്ത പുസ്തകങ്ങൾ പോലെയോ അല്ലെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ സിനിമ പോലെയോ ഒന്നും മനോഹരമായിരിക്കില്ല ജീവിതം എന്ന് നമുക്കും അറിയാം അല്ലേ. പക്ഷേ അതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കുന്നത്. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. മുന്നോട്ട് ജീവിക്കാനായിട്ട് വലിയ സ്വപ്നങ്ങളും പ്ലാനുകളും ഒന്നുമല്ല നമുക്ക് വേണ്ടത്. എന്ത് വന്നാലും എനിക്ക് ഞാനുണ്ട് എന്നുള്ള ആ വിശ്വാസമാണ് വേണ്ടത്.
0: സ്വയമുള്ള വിശ്വാസം അത് എല്ലാവർക്കും ഉണ്ടാകട്ടെ. തന്നിലുള്ള വിശ്വാസം അത് എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ ഇവിടെ പൂർണ്ണമാകുകയാണ്
1: ഇന്നത്തെ അരികെ.
0: ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ ആർ ജെ സ്മിത പാലും ആർ ജെ ശാലിനിയും.